0: മഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് തൻസീൽ സൂറത്തു ഫുസ്സിലത്ത് സൂറത്തു ദുഹാൻ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് നബീൽ അറിഫായി ആണ് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷേ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷേ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിൽ അത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
2: أعوذ بالله من الشيطان الرجيم.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാം. ഇന്നത്തെ മധുരം ഖുർആൻ പ്രോഗ്രാമിൽ ശ്രോതാക്കൾ കേട്ടത് സൂറ യാസീനിൽ നിന്നും 41 മുതൽ 70 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ്.
1: മതവിജ്ഞാന പഠനത്തിന് കാലത്തിന്റെ വരദാനം ഈ മദ്രസ. പ്രക്ഷേപണം രാവിലെ 7:10 വൈകുന്നേരം 6:05 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും, കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ ഈ മദ്രസ.
2: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു.

ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

തെൻസീൽ വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന തെൻസീലിൽ പാരായണം നിർവഹിച്ചുകൊണ്ട് അഷ്ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ അഹമ്മദ് ആണ് നമുക്കൊപ്പം സ്റ്റുഡിയോയിലുള്ളത്.

0: شهد منكم الشهر فليصمه ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولتكملوا
1: الله ولنم മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്. ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതു തന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ. അടുത്തതായി തഫ്സീർ സഅദി. സൂറത്തുൽ കൗസറിന്റെ വിശദീകരണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാ അമ്മാ ബാദ്. സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾക്ക് തഫ്സീർ സഅദിയിൽ കാണുന്ന വിശദീകരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മലയാള പരിഭാഷയും വിവർത്തനവുമാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 108 അധ്യായം സൂറത്തുൽ കൗസറുമായി ബന്ധപ്പെട്ട സൂറത്തുൽ കൗസറിൻ്റെ വിശദീകരണമാണ് നമ്മൾ കേൾക്കുന്നത്. ആദ്യം സൂറത്തുൽ കൗസറിൻ്റെ മനോഹരമായ പാരായണം നമുക്ക് കേൾക്കാം.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഖുർആനിലെ 108-ാം അധ്യായം സൂറത്തുൽ കൗസറിന്റെ അതിമനോഹരമായ പാരായണമാണ്, ഖിറാഅത്താണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ സൂറത്തിന്റെ അർത്ഥതലങ്ങളിലേക്ക് നാം പോകുമ്പോൾ അതിന്റെ ഓരോ വാക്കുകളുടെയും അർത്ഥം നമുക്ക് ഇങ്ങനെ കാണാം. ഇന്നാ അഅ്തൈനാക, നിശ്ചയമായും നാം നിനക്ക് നൽകി തന്നു. അൽ കൗസർ, ധാരാളമായത്, വളരെ നന്മ, അഥവാ കൗസർ. ഫസൊല്ലി, ആകയാൽ നീ നമസ്കരിക്കുക. ലിറബ്ബിക, നിന്റെ റബ്ബിന്. വൻഹർ, അറുക്കുകയും അഥവാ മൃഗബലി കൊടുക്കുകയും ചെയ്യുക. ഇന്നശാനി അക, നിശ്ചയമായും നിന്നോട് ഈർഷ്യത കാണിക്കുന്നവൻ, പക കാണിക്കുന്നവൻ, വിദ്വേഷം കാണിക്കുന്നവൻ. ഹുവ, അവൻ തന്നെ. അൽ അബ്തർ, വാലറ്റവൻ, മുറിഞ്ഞുപോയവൻ, അഥവാ ഭാവി നഷ്ടപ്പെട്ടവൻ. ഈ സൂറത്തിലെ ആയത്തുകളുടെ പദാനുപദ അർത്ഥമാണ് നമ്മൾ കേട്ടത്. ആയത്തുകൾ ഒന്നിച്ചുള്ള അർത്ഥം നമുക്കിങ്ങനെ മനസ്സിലാക്കാം.
1: തീർച്ചയായും നിനക്ക് നാം ധാരാളം നേട്ടം നൽകിയിരിക്കുന്നു. ആകയാൽ നീ നിന്റെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക. തീർച്ചയായും നിന്നോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവൻ തന്നെയാകുന്നു വാലറ്റവൻ, അഥവാ ഭാവിയില്ലാത്തവൻ.
0: വിശുദ്ധ ഖുർആനിലെ 108-ാം അധ്യായം സൂറത്തുൽ കൗസറിന്റെ ആയത്തുകളുടെ അർത്ഥമാണ് നാം ശ്രദ്ധിച്ചത്. ഈ സൂറത്തിന് തഫ്സീറു സഅദിയിൽ നൽകിയ വിശദീകരണം, അതിൻ്റെ മലയാള വിവർത്തനമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. ബഹുമാന്യ പണ്ഡിതൻ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, അദ്ദേഹമാണ് ഇതിൻ്റെ വിവർത്തനം മലയാളത്തിൽ വിവർത്തനം ചെയ്തിട്ടുള്ളത്. നമുക്ക് ആ ഭാഗം ശ്രദ്ധിക്കാം.
2: അല്ലാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, തീർച്ചയായും നിനക്കു നാം ധാരാളമായ നേട്ടം നൽകിയിരിക്കുന്നു. അതായത് നിനക്കു നാം ധാരാളം നന്മയും വർദ്ധിച്ച ഔദാര്യവും നൽകിയിരിക്കുന്നു. അതിൽ പെട്ടതാണ് അന്ത്യനാളിൽ അല്ലാഹു തൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകുന്ന ഹൗലുൽ കൗസർ. അതിൻ്റെ നീളവും വീതിയും ഒരു മാസ വഴിദൂരമാണ്. അതിലെ ജലം പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതുമാണ്. അതിലുള്ള പാത്രങ്ങൾ എണ്ണത്തിലും തിളക്കത്തിലും ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയാണ്. അതിൽ നിന്നാരെങ്കിലും ഒരിക്കൽ കുടിച്ചാൽ അയാൾക്ക് പിന്നീടൊരിക്കലും ദാഹിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു ചെയ്തുകൊടുത്ത അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അതിന് നന്ദി കാണിക്കാൻ കൽപ്പിക്കുകയും ചെയ്യുന്നു. ആകയാൽ നിന്റെ രക്ഷിതാവിനു വേണ്ടി നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക. ഈ രണ്ട് ആരാധനകളെ ഇവിടെ പ്രത്യേകം പരാമർശിച്ചു. കാരണം അവ രണ്ടും ആരാധനകളിൽ അതിശ്രേഷ്ഠവും പുണ്യകർമ്മങ്ങളിൽ മഹത്വമേറിയതുമാണ്. നമസ്കാരം ഹൃദയം കൊണ്ടും അവയവങ്ങൾ കൊണ്ടും അല്ലാഹുവിനുള്ള വിധേയത്വവും ആരാധനയുമാണ്. ബലിയാകട്ടെ, ഒരു അടിമ തൻ്റെ അടുക്കലുള്ള വിശിഷ്ടമായ ബലിമൃഗങ്ങളിലൂടെ അല്ലാഹുവിലേക്കടുക്കലും മനുഷ്യ മനസ്സുകൾ ഏറെ ഇഷ്ടപ്പെടുകയും പിശുക്ക് കാണിക്കുകയും ചെയ്യുന്ന ധനത്തെ ചെലവഴിക്കലുമാണ്. തീർച്ചയായും നിന്നോട് വിദ്വേഷം വെച്ചു പുലർത്തുന്നവൻ, അതായത് നിന്നോട് വിദ്വേഷം കാണിക്കുകയും നിന്നെ ആക്ഷേപിക്കുകയും നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്നവൻ, അവൻ തന്നെയാണ് വാലറ്റവൻ, എല്ലാ നന്മയും കർമ്മങ്ങളും പ്രശസ്തിയും നഷ്ടപ്പെട്ടവൻ. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാവട്ടെ യഥാർത്ഥത്തിൽ പരിപൂർണൻ തന്നെയാണ്. അതായത് പ്രശസ്തിയിലും സഹായികളുടെയും അനുയായികളുടെയും ആധിക്യത്തിലും ഒരു സൃഷ്ടിക്ക് സാധ്യമാവുന്ന രൂപത്തിലുള്ള പരിപൂർണത.
0: സൂറത്തുൽ കൗസർ അതിന് തഫ്സീറുസ്സാഅിദി നൽകിയ വിശദീകരണത്തിൻ്റെ മലയാള വിവർത്തനമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഖുർആൻ മനസ്സിലാക്കുകയും പഠിക്കുകയും അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് ജീവിതം ക്രമീകരിക്കുകയും ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് തഫ്സീർ സഅരി. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കൗസറിൻ്റെ വിശദീകരണം, അബ്ദുറഹ്മാൻ നാസർ സഅദിയുടെ വിശുദ്ധ ഖുർആൻ വിശദീകരണത്തിൻ്റെ മലയാള ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടത്.
4: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ സെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിൻ്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിനെ മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
5: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല,
4: അതായത്
5: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
4: അതായത്
5: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
4: അതിരുകൾ.
5: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
4: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ് പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണമധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ.
7: പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം, കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
8: ഖുർആൻ റേഡിയോയിൽ ഇനി അൽമുഅല്ലിം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ അൻആം 133 മുതൽ 137 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം ഷെയ്ഖ് ഖലീഫ അത്തുനേജി.

0: അൽ മുഴല്ലിം ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ അൻആം 133 മുതൽ 137 വരെയുള്ള ആയത്തുകളുടെ ആവർത്തിച്ചുള്ള പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം ഷെയ്ഖ് ഖലീഫ അത്തുനേജി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിൻ്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിൻ്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 18-ാമത്തെ അധ്യായം സൂറത്തു അൽ കഹഫ് 27 മുതൽ 33 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹസ അൽ ബലുഷി.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താൽപ്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താൽപ്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിൻ്റെ പ്രാമാണിക മലയാള വ്യാഖ്യാന ഗ്രന്ഥമായ മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള തഫ്സീറിനെ അടിസ്ഥാനമാക്കി സൂറത്ത് ഹൂദിലെ 15 മുതൽ 17 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് തഫ്സീർ അമാനിയിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്.
4: വചനം 15. മൻ, ആരാണ്? കാന യുരീദു, ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നു. അൽ ഹയാത, ജീവിതത്തെ. അദ്ദുനിയ, ഇഹത്തിലെ. വസീനത്തഹ, അതിൻ്റെ അലങ്കാരത്തെയും. നുവഫി, നാം നിറവേറ്റിക്കൊടുക്കും. ഇലൈഹിം, അവർക്ക്. അഅമാലഹും, അവരുടെ പ്രവർത്തനങ്ങളെ. ഫീഹ, അതിൽ വച്ച്. വഹും, അവരാകട്ടെ. ഫീഹ, അതിൽ. ലായു ബുഹസൂൻ, അവർ നഷ്ടപ്പെടുത്തപ്പെടുകയില്ല.

0: അതിന്റെ അലങ്കാരത്തെയും ഉദ്ദേശിച്ചിരുന്നാൽ അവർക്ക് അവരുടെ പ്രവർത്തന ഫലങ്ങളെ അതിൽ വെച്ച് നാം നിറവേറ്റിക്കൊടുക്കുന്നതാണ്. അവരാകട്ടെ അതിൽ വെച്ച് നഷ്ടപ്പെടുത്തപ്പെടുകയുമില്ല.
1: വചനം 16. ഉലായിക അക്കൂട്ടർ അല്ലദീന യാദരുത്തർ ലൈസ ഇല്ല ലഹും അവർക്ക് ഫിൽ ആഖിറത്തി പരലോകത്തിൽ ഇല്ല അല്ലാതെ അന്നാറു നരകം. വഹബിത പൊളിഞ്ഞുപോയി മാ സ്വനഉ അവർ ഉണ്ടാക്കിയത് ഫീഹ അവിടെ. വബാത്തിലുൻ നിഷ്ഫലമായി മാ യാതൊന്ന് കാനു യഅമലൂൻ അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു.

0: പരലോകത്ത് വെച്ച് നരകമല്ലാതെ മറ്റൊന്നും ഇല്ലാത്തവരത്രേ അക്കൂട്ടർ. അവർ പണിതു അഥവാ പ്രവർത്തിച്ചു വെച്ചത് അവിടെ പൊളിഞ്ഞു പോകുകയും ചെയ്യും. അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അവിടെ നിഷ്ഫലമായിരിക്കും.
1: ഭൗതിക ജീവിതത്തെയും അതിലെ സുഖസൗകര്യങ്ങളെയും ജീവിത ലക്ഷ്യമാക്കുന്നവരും പാരത്രിക നന്മയേക്കാൾ ഐഹിക നന്മകൾക്ക് പ്രാധാന്യം നൽകുന്നവരുമായ ആളുകൾ ഈ ലോകത്ത് വെച്ച് ചെയ്യുന്ന നല്ല കർമ്മങ്ങളുടെ ഫലം ഇവിടെ വെച്ച് തന്നെ അള്ളാഹു അവർക്ക് കൊടുത്തു തീർക്കും. പരലോകത്ത് ആ കർമ്മം മൂലം അവർക്ക് യാതൊരു പ്രയോജനവും സിദ്ധിക്കുകയില്ല. അവിടെ നരകശിക്ഷ മാത്രമായിരിക്കും അവർക്ക് ആധാരം. ഈ യാഥാർത്ഥ്യം ഖുർആൻ ഒന്നിലധികം സ്ഥലത്ത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പരലോകത്തിൽ വിശ്വസിക്കാത്തവർക്കും വിശ്വസിക്കുന്നതോടൊപ്പം ഐഹിക നേട്ടങ്ങൾക്ക് പാരത്രിക നേട്ടങ്ങളെക്കാൾ വില കൽപ്പിക്കുന്നവർക്കും ബാധകമാണ് ഈ താക്കീത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. സൂറത്ത് ഇസ്രായീൽ 18 മുതൽ 20 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നു: ആരെങ്കിലും ക്ഷണികമായ ഈ ലോകത്തെ ഉദ്ദേശിക്കുന്നതായാൽ അവർക്ക് അഥവാ നാം വേണമെന്ന് വെക്കുന്നവർക്ക് നാം ഉദ്ദേശിക്കുന്നത് നാം വേഗമങ്ങ് നൽകുന്നതാണ്. പിന്നീട് അവന് നാം നരകത്തെ ഏർപ്പെടുത്തുന്നു. ആക്ഷേപ വിധേയനായും നിന്ദ്യനുമായിക്കൊണ്ട് അവൻ അതിൽ കടന്നെരിയുന്നതാണ്. ആരെങ്കിലും പരലോകത്തെ ഉദ്ദേശിക്കുകയും സത്യവിശ്വാസിയായിക്കൊണ്ട് അതിനുവേണ്ടി അതിൻ്റേതായ പരിശ്രമം നടത്തുകയും ചെയ്യുന്നതായാൽ അങ്ങനെയുള്ളവരുടെ ആ പരിശ്രമം നന്ദിപൂർവം സ്വീകരിക്കപ്പെടുന്നതായിരിക്കും. എല്ലാവർക്കും അഥവാ അക്കൂട്ടർക്കും ഇക്കൂട്ടർക്കും തന്നെ നിന്റെ റബ്ബിൻ്റെ ദാനത്തിൽ നിന്ന് നാം അയച്ചു കൊടുക്കും. നിന്റെ റബ്ബിന്റെ ദാനം മുടക്കം ചെയ്യപ്പെട്ടതായിരിക്കില്ല. സൂറത്ത് ശൂറായിലെ 20-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നു: ആരെങ്കിലും പരലോകത്തെ കൃഷിയെ അഥവാ വരുമാനത്തെ ഉദ്ദേശിക്കുന്ന പക്ഷം അവനെ ആ കൃഷിയിൽ നാം വർദ്ധിപ്പിച്ചു കൊടുക്കും. ആരെങ്കിലും ഇഹലോകത്തെ കൃഷിയെ അഥവാ വരുമാനത്തെ ഉദ്ദേശിക്കുന്ന പക്ഷം അവന് അതിൽ നിന്നും നാം നൽകും. പരലോകത്തിൽ അവന് യാതൊരു ഓഹരിയും ഇല്ലതാനും. ഉദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കും കർമ്മങ്ങൾ കണക്കാക്കപ്പെടുന്നതെന്നും ഓരോരുത്തരും അവൻ ഉദ്ദേശിച്ചതാണ് ലഭിക്കുന്നതെന്നും ഹദീസിൽ വന്നിട്ടുള്ളതും പ്രസ്താവ്യമെത്രേ. വായു, വെള്ളം, ഭക്ഷണം, ആരോഗ്യം, ധനം, കീർത്തി, സ്വാധീനം എന്നിങ്ങനെ കണക്കറ്റ അനുഗ്രഹങ്ങൾ നല്ലവരെന്നോ ചീത്തവരെന്നോ വ്യത്യാസം കൂടാതെ എല്ലാവർക്കും ഈ ലോകത്ത് അള്ളാഹു അവൻ ഉദ്ദേശിച്ച തോതിൽ നൽകിക്കൊണ്ടിരിക്കുന്നു. പരലോകത്തെ ലക്ഷ്യമാക്കാത്തവരുടെ സൽക്കർമ്മഫലങ്ങൾ അതോടെ അവസാനിക്കുന്നതും പരലോകത്ത് വച്ച് ശിക്ഷ മാത്രം അനുഭവിക്കേണ്ടി വരുന്നതുമാണ്. നേരെ മറിച്ച് പരലോകത്തെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നവർക്ക് അതിനു പുറമെ അവിടെ വെച്ചും വമ്പിച്ച അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്യും. ഇതാണ് ഈ വചനങ്ങളുടെയെല്ലാം ആകെ സാരം. സൂറത്തുൽ അഹ്കാഫിലെ 20-ാം വചനത്തിലൂടെ അള്ളാഹു പറയുന്നു: അവിശ്വാസികൾ നരകത്തിങ്കൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസം അവരോട് പറയപ്പെടും: നിങ്ങളുടെ വിശിഷ്ട വസ്തുക്കളെയെല്ലാം ഐഹിക ജീവിതത്തിൽ വെച്ച് നിങ്ങൾ പാഴാക്കി കളയുകയും അവയെക്കൊണ്ട് നിങ്ങൾ സുഖമെടുക്കുകയും ചെയ്തു. ഇനി ഇന്ന് നിങ്ങൾക്ക് നിന്ദ്യതയുടെ ശിക്ഷ പ്രതിഫലം നൽകപ്പെടുന്നു. അള്ളാഹു തുടർന്ന് പറയുന്നു:
2: വചനം 17. അഫമൻ, അപ്പോൾ യാതൊരുവനോ, കാന, അവനാകുന്നു, അലാ ബയ്യിനത്തിൻ, വ്യക്തമായ തെളിവിൽ, മിർ റബ്ബിഹി, അവൻ്റെ നാഥൻ്റെ പക്കൽ നിന്നുള്ള, വയത്ലൂഹു, അതിന് അനുഗമിക്കുകയും ചെയ്യുന്നു, ഷാഹിദുൻ, ഒരു സാക്ഷി, മിൻഹു, അവനിൽ നിന്നുള്ള, വമിൻ ഖബ്ലിഹി, അതിൻ്റെ മുമ്പിലുണ്ട്, കിതാബു, ഗ്രന്ഥം, മൂസ, മൂസായുടെ, ഇമാമൻ, വഴികാട്ടിയായിട്ട്, വറഹ്മത്തൻ, കാരുണ്യമായിട്ടും, ഉലായിക്ക, ഇക്കൂട്ടർ, യുഅ്മിനൂന, അവർ വിശ്വസിക്കും, ബിഹി, ഇതിൽ, വമൈ യക്ഫുർ, ആർ നിഷേധിക്കുന്നുവോ, ബിഹി, ഇതിൽ, മിനൽ അഹ്സാബി, കക്ഷികളിൽ നിന്ന്, ഫന്നാറു, അപ്പോൾ നരകം, മൗഇദുഹു, അവൻ്റെ വാഗ്ദത്ത സ്ഥാനം, ഫലാത്തക്കു, ആകയാൽ നീ ആകരുത്, ഫി മിരിയത്തിൻ, ഒരു സംശയത്തിലും, മിൻഹു, ഇതേപ്പറ്റി, ഇന്നഹു, നിശ്ചയമായും ഇത്, അൽഹഖു, സത്യം, മിർ റബ്ബിക്ക, നിന്റെ റബ്ബിൽ നിന്നുള്ള, വലാക്കിന്ന, പക്ഷേ, അക്സറ, അധിക പേരും, അന്നാസി, മനുഷ്യരിലെ, ലായ്മിനൂൻ, അവർ വിശ്വസിക്കുന്നില്ല.

0: അപ്പോൾ യാതൊരുവനോ അവൻ തന്റെ റബ്ബിങ്കൽ നിന്നും വ്യക്തമായ ഒരു തെളിവോടെയാകുന്നു, അവങ്കൽ അഥവാ റബ്ബിങ്കൽ നിന്നുള്ള ഒരു സാക്ഷി അതിനെ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. കൂടാതെ അതിന് മുമ്പായി മാതൃക അഥവാ വഴികാട്ടിയും കാരുണ്യവുമായി കൊണ്ട് മൂസായുടെ വേദഗ്രന്ഥമുണ്ടുതാനും. അഥവാ ഇവനുണ്ടോ ഐഹിക ജീവിതത്തെ ലക്ഷ്യമാക്കുന്നവനെപ്പോലെ ഖുർആനിൽ അവിശ്വസിക്കുന്നു? ഇങ്ങനെയുള്ള അക്കൂട്ടർ ഇതിൽ അഥവാ ഖുർആനിൽ വിശ്വസിക്കുന്നതാണ്. കക്ഷികളിൽ നിന്ന് ഇതിൽ ആർ അവിശ്വസിക്കുന്നുവോ? എന്നാൽ നരകമെത്രേ അവന്റെ വാഗ്ദത്ത സ്ഥാനം. ആകയാൽ നീ ഇതിനെ സംബന്ധിച്ച് യാതൊരു സന്ദേഹത്തിലും ആയിരിക്കരുത്. നിശ്ചയമായും ഇത് നിന്റെ റബ്ബിങ്കൽ നിന്നുള്ള യഥാർത്ഥമെത്രേ. എങ്കിലും മനുഷ്യരിൽ അധിക പേരും വിശ്വസിക്കുന്നില്ല.
1: ഈ വചനത്തിൽ പ്രസ്താവിച്ചതിന്റെ താൽപര്യം ഇങ്ങനെ വിവരിക്കാം. മനുഷ്യൻ സ്വതവേ തന്നെ തന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് ലഭിച്ച വ്യക്തമായ ചില തെളിവുകളോടെയാണ് നിലകൊള്ളുന്നത്. ചിന്താശക്തി, വിവേചന ബുദ്ധി, സത്യം സ്വീകരിക്കുവാനുള്ള നൈസർഗിക ബോധം മുതലായവ അള്ളാഹു അവന് നൽകിയിട്ടുണ്ട്. അതിനെ തുടർന്ന് അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഖുർആനാകുന്ന ഒരു സാക്ഷിയും അതിനെ പിന്താങ്ങി അവയെ ശക്തിപ്പെടുത്തുന്നു. മാത്രമല്ല, അതിനു മുമ്പ് തന്നെ മൂസാ നബി അലൈഹി സ്വലാമയുടെ കൈക്ക് അവതരിച്ചിട്ടുള്ള തൗറാത്താകുന്ന വേദഗ്രന്ഥവും നിലവിലുണ്ട്. അതാകട്ടെ പിൻപറ്റുവാനും മാതൃകയാക്കുവാനും പര്യാപ്തമായ ഒരു അനുഗ്രഹീത ഗ്രന്ഥവുമാണ്. അതും തന്നെ ഖുർആന്റെ സിദ്ധാന്തങ്ങളെ സത്യപ്പെടുത്തുകയും അതിൽ വിശ്വസിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഈ യാഥാർത്ഥ്യങ്ങളുടെ നേരെ കണ്ണടക്കാതെ അവയെ വിലയിരുത്തുന്ന ആളുകൾ ഖുർആനിലും അതിൻ്റെ സിദ്ധാന്തങ്ങളിലും വിശ്വസിക്കുക തന്നെ ചെയ്യും. നേരെ മറിച്ച് അവയുടെ നേരെ കണ്ണടച്ച് ഭൗതിക ജീവിതവും അതിലെ സുഖ സൗകര്യങ്ങളും കൊണ്ട് തൃപ്തിയടയുന്ന സത്യനിഷേധികളെപ്പോലെ അവർ ഒരിക്കലും അവിശ്വസിക്കുകയില്ല. അവിശ്വസിക്കുന്നവർ ഏത് കക്ഷിയിൽപ്പെട്ടവരായിരുന്നാലും അവർക്കാധാരം നരകമായിരിക്കും. അവർ വിശ്വസിക്കാതിരിക്കുന്നത് കൊണ്ട് ഖുർആനെക്കുറിച്ച് ആരും യാതൊരു സംശയവും കരുതേണ്ടതില്ല. അത് അള്ളാഹു അവതരിപ്പിച്ച യഥാർത്ഥ സത്യം തന്നെയാണ്. പക്ഷേ വേണ്ടത്ര തെളിവുകളുണ്ടായിരുന്നിട്ടും അധികം ആളും അതിൽ വിശ്വസിക്കുവാൻ കൂട്ടാക്കാതിരിക്കുകയാണെന്ന് മാത്രം. അതെ, അഹന്ത, ദുർവാശി, അനുകരണം, അന്ധവിശ്വാസം, അസൂയ, ഗർവ്, ചിന്താവിഹീനത ആദിയായ പല കാരണങ്ങളാൽ വിശ്വസിക്കാത്തതാണവർ. അതുകൊണ്ട് ഖുർആൻ സത്യസന്ധമല്ലെന്നോ അള്ളാഹുവിങ്കിൽ നിന്നുള്ളതല്ലെന്നോ വരുന്നില്ല. ഫലാ തക്ഫീ മിർയത്തിം മിൻഹു, ആകയാൽ അതിനെ സംബന്ധിച്ച് നീ യാതൊരു സന്ദേഹത്തിലും ആയിരിക്കരുത് എന്ന വാക്യത്തിലെ നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ മറ്റുള്ളവരെ ബാധിക്കുന്നതാണ്. ഖുർആനെപ്പറ്റി ഒരു കാരണവശാലും ഒരു സംശയവും ഉണ്ടായിരിക്കുവാൻ അവകാശമില്ലാത്ത ആളാണല്ലോ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബയ്യിനത്തിൻ, തെളിവ്, ഷാഹിദുൻ, സാക്ഷി എന്നീ വാക്കുകൾ കൊണ്ടുള്ള വിവക്ഷ മേൽ വിവരിച്ചതിൽ നിന്ന് മനസ്സിലായല്ലോ. വേറെ നിലക്കും ആ വാക്കുകൾക്ക് ഇവിടെ വിവക്ഷ നൽകപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ യുക്തമായി തോന്നിയ അഭിപ്രായമനുസരിച്ചാണ് ഈ വിവരണം നാം സ്വീകരിച്ചത്.
2: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി, മലയാളത്തിലെ പ്രാമാണിക ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമായ മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള തഫ്സീറിനെ അടിസ്ഥാനമാക്കി സൂറത്തു ഹൂദിലെ 15 മുതൽ 17 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിൽ ശ്രോതാക്കൾ കേട്ടത്. തഫ്സീർ അമാനി സമാപിക്കുന്നു.
3: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: പരിശുദ്ധ ഖുർആനിന്റെ 29 അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41 വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29 അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അള്ളാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: ഖുർആൻ റേഡിയോയിൽ ഖതമുൽ ഖുർആൻ. ഇന്നത്തെ ഖതമുൽ ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ നാലാമത്തെ ജുസ് ആണ് പാരായണം ചെയ്യുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ നാലാമത്തെ ജുസ് ആണ് ഇതുവരെ നമ്മൾ പാരായണം ചെയ്തത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.
1: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാനറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപദം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
2: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
3: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020840840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
4: പീസ് ഖുർആൻ റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ ശ്രദ്ധേയമായ അത്തഹസീനിന്റെ ഒരു പുതിയ എപ്പിസോഡിലെ ഇന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഹശറിൽ നിന്നും 5-6 ആയത്തുകളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ഹാഫിൽ അബ്ദുൽ ഷക്കൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഹശർ പാരായണം ചെയ്യുമ്പോൾ പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്, തജ്വീദ് നിയമങ്ങളും. ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് 5-6 ആയത്തുകളാണ്. ക്ലാസ്സിലേക്ക് ശ്രദ്ധിക്കുക.
6: മാ ഖതഅ്തും മില്ലീനതിൻ ഔ തറക്തുമൂഹാ مَا قَطَعْتُم مِّن لِّينَةٍ أَوْ تَرَكْتُمُوهَا قَائِمَةً عَلَى أُصُولِهَا مَا قَطَعْتُم مِّن لِّينَةٍ أَوْ تَرَكْتُمُوهَا قَائِمَةً عَلَى أُصُولِهَا فَبِإِذْنِ اللَّهِ وَلِيُخْزِيَ الْفَاسِقِينَ وَمَا أَفَاءَ اللَّهُ عَلَى رَسُولِهِ مِنْهُمْ فَمَا أَوْجَفْتُمْ عَلَيْهِ مِنْ خَيْلٍ وَلَا رِكَابٍ وَلَكِنَّ اللَّهَ يُسَلِّطُ رُسُلَهُ عَلَى مَنْ يَشَاءُ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ.

ക്കണം. അപ്പോഴാണ് ത്വ എന്ന ശബ്ദം വരികയുള്ളൂ, ഇല്ലെങ്കിൽ ത്വ ത്വ ത്വ എന്നേ വരികയുള്ളൂ. നാവിൻ്റെ മുതുക് മേലണ്ണാക്ക് അഥവാ മേലെ മുൻപല്ലുകളുടെ മുരട് കഴിഞ്ഞ് തൊട്ട് ആ ഒരു ഭാഗത്ത് തട്ടിക്കൊണ്ട് അഥവാ ത ഇനെ ത്വ എന്ന് ഉച്ചരിക്കുന്ന പോലെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ത്വ എന്നാണ്. മ ഖത്തഅ്തും ഖത്തഅ്തും മിൻ ലീനത്തിൻ, മീം സാക്കിനയ്ക്ക് ശേഷം മീമാണ് ഇദ്ഗാം മുതമാസിൽ. മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, ഇദ്ഗാം ചെയ്യണം. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ഒന്നിനെ മറ്റൊന്നിൽ മിക്സ് ചെയ്യുക, കൂട്ടിലേപ്പിക്കുക. മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, മ ഖത്തഅ്തും മിൻ മിൻ ലീ സാക്കിന നൂന് ശേഷം ലാം ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കാതെ കൂട്ടി ലയിപ്പിക്കണം. മിൻ ലീനത്തിൻ അ ലീനത്തിൻ അ തൻവീനു ശേഷം ഹംസയാണ്. അതുകൊണ്ട് വെളിവാക്കണം, തൻവീനിനെയും ഹംസയൊക്കെ കൃത്യമായിട്ട് വെളിവാക്കി ഉച്ചരിക്കണം. മിൻ ലീനത്തിൻ നൗ മിൻ ലീനത്തിൻ നൗ നൗ തറക്തുമുഹ എന്ന് പറയരുത്, നൂനിനെ കൊണ്ട് പറയരുത്. ഔ തറക്തുമുഹ കാഫിൻ്റെ ഉച്ചാരണം, ഔ തെറക് കാ കീ കു എക് ഔ തെറക് തുമൂഹ ഖായിമതൻ മഖ്റജ് ഖാഫിൻ്റെ മഖ്റജ് ചെറുനാക്കിൻ്റെ ഭാഗമാണ്, ശ്രദ്ധിക്കുക. അതുപോലെ അവിടെ മദ് മുത്തസിലാണ്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. ഖായിമതൻ ഔ തെറക് തുമൂഹ ഖായിമതൻ. ഇനി ഖായിമതൻ തൻവീനു ശേഷം അയിന് വെളിവാക്കി ഉച്ചരിക്കണം, തൻവീനിനെ വെളിവാക്കി ഉച്ചരിക്കണം. ഇസ്ഹാർ ഖായിമതൻ അലാ ഉസൂലിഹ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിലാണ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മുൻഫസിൽ. അലാ ഉസൂലിഹ ഇനി ഉസൂലിഹ എന്നതിലെ സ്വാദ് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് പറയണം, ഇല്ലെങ്കിൽ സീന് വരും. അല ഉസൂലിഹ സ്വാദുച്ചിരിക്കുമ്പോൾ നാവിൻ്റെ മധ്യം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. അതാണ് സ സി സു അസ് ഉസൂലിഹ ഫബി ഇദ്നില്ല ഫബി ഇദ്നില്ല. ഈ പദം ശ്രദ്ധിക്കുക, ആയത്തിൽ കുറിച്ചിലൊക്കെ വളരെ കൃത്യമായിട്ടിത് പറഞ്ഞിട്ടുണ്ട്. ഫബി ഇദ്നില്ല ഇതിന് അല്ല, ഫബി ഇദ്നില്ല ഫബി ഇദ്നി ഫബി ഇദ്നില്ലാ ബി ഇദ്നി അല്ല ഫബി ഇദ്നി ഫബി ഇദ്നില്ലാഹി വലിയുഖ്സിയൽ ഫാസിഖീൻ വലിയുഖ്സിയൽ ഫാസിഖീൻ. മദ് ആയത്തിൻ്റെ അവസാനങ്ങളിലൊക്കെ മദ് അറദിൽ സുക്കൂനാണ്. അടുത്ത ആയത്ത് ആറാമത്തെ ആയത്ത് വമാ അഫാ അല്ലാഹു വമാ അഫാ അല്ലാഹ് മദ് മുൻഫസിലാണ്. വമാ അഫാ ഇനി അഫാ അല്ലാഹ് മുത്തസിൽ നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണ് മുത്തസിൽ. മുത്തസിൽ വാജിബാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടണം. മുത്തസിൽ എന്ന് പറഞ്ഞാൽ അതേ പദത്തിൽ തന്നെയാണ് മദ്ദിൻ്റെ അക്ഷരവും ഹംസയും. മുൻഫസിൽ എന്ന് പറഞ്ഞാൽ മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം ഹംസ വേറെ പദത്തിൽ, അതാണ് മുൻഫസിൽ. ഇനി വമാ അഫാ അല്ലാഹു അലാ റസൂലിഹി മിൻഹും ഫമാ സാകിന മീമിന് ശേഷം ഫ ശ്രദ്ധിക്കണം, രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. മിൻഹും ഫമാ ഫമാ ഔജഫ്തും മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിൽ മുൻഫസിൽ. ഔജഫ്തും അലൈഹി ഔജഫ്തും അലൈഹി മിൻ ഖ മിൻ ഖൈലിൻ സാക്കിന നൂന് ശേഷം ഖ ഇദ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം. മിൻ ഖൈലിൻ മിൻ ഖൈലിൻ വ തൻവീന് ശേഷം വ വന്നാൽ ഇത് ഗംബിഗുന്ന വലാരിക്കാബിയും വ ഇവിടെയൊക്കെ ഇത് ഗംബിഗുന്നയാണ്. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ ഖൈലിൻ വലാരിക്കാബിയും വലാക്കിന്നല്ലാഹ് ഇങ്ങനെ. ഇനി വലാക്കിന്നല്ലാഹ് നൂൻ മുഷദ്ദ ഗുന്ന വലാക്കിന്നല്ലാഹ യുസല്ലിത്തു യുസല്ലിത്തു ത തൈ ത ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മദ്യം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. യുസല്ലിത്തു റുസുലഹു റുസുലഹു സീന് ദൊമ്മാണ് റു സു സീന് ദൊമ്മാണ് റുസുലഹു സീന് സുക്കൂർ വരുന്നത് ശ്രദ്ധിക്കണം. ഇത്തരം പദങ്ങളൊക്കെയാണ് കൃത്യമായിട്ടും ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടത്. റുസുലഹു അല്ല റുസു റുസുലഹു അല മൈ യഷ മൈ
ഇത് ഗാം ബിഗുന്ന.

0: നൂനിനെയ ഇലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ യശേ മദ് മുത്തസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖാ, വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖാ. തൻവീന് ശേഷം ഖാഫ് ഇഖ്ഫാ ബിഗുന്ന, തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഗുന്നയും ശ്രദ്ധിക്കണം. അപ്പോൾ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖാ, ഖദീർ എന്നാണ്, ഖദീർ അല്ല ഖദീർ. റായിനെ തർക്കിയൊക്കെ ചെയ്യണം. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഇൻഷാല്ലാ ഒന്നുകൂടെ ഓതാം. ما قطعتم من لينة أو تركتموها قائمة على أصولها أو تركتموها قائمة على أصولها فبإذن الله وليخزي الفاسقين وما أفاء الله على رسوله منهم فما أوجفتم عليه من خيل ولا ركاب ولكن الله يسلط رسله വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ.
1: സൂറത്തുൽ ഹശ്റിലെ 5-6 ആയത്തുകളാണ് ഇന്ന് നാം കേട്ടിട്ടുള്ളത്. കൃത്യമായിട്ട് പഠിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാകല്ലാഹു ഖൈറാ, ബാറകല്ലാഹു ഫീക്. അത്തഹ്സീൻ ഇവിടെ സമാപിക്കുകയാണ്. നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശ്റിൽ നിന്നും 5-6 ആയത്തുകളാണ്. നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത് ഹാഫിദ് അബ്ദുൽ ഷക്കൂർ.
3: Peace Radio. Tune to reality.
4: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
5: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
6: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
4: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്ര ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
7: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമേ ആരാധിക്കപ്പെടുന്നവർ ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.

0: മനപാഠം ഇവിടെ സമാപിക്കുന്നു.
1: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഒന്ന് ഒരിക്കൽ കൂടി, ഇന്ന സമിഅന.
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്, അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. Peace Radio, tuned to reality.

വിജ്ഞാനം ഒരു വിസ്മയമാണ്. മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗപരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുറാനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ, താങ്കളുടെയും ജീവിതത്തിന്റെ താളമാണ്.

0: خلاكم.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ അടുത്തതായി കേൾക്കുന്നു പീസ് റേഡിയോ ഹൃദയ വസന്തം. വിശുദ്ധ ഖുർആൻ ഹൃദയത്തിന്റെ വസന്തമാണ്. ജനസമൂഹത്തിലേക്ക് നാം അതിനെ എത്തിച്ചു കൊടുക്കാൻ ബാധ്യതപ്പെട്ടവരുമാണ്. ഇന്ന് സൂറത്ത് ഹൂദിലെ 63-ാമത്തെ വചനത്തിന്റെ വിവരണമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നത് ദൃഢബോധ്യത്തിൽ. നമ്മോട് സംസാരിക്കുന്നു ബഹുമാനായ ജംഷീർ സലാഹി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال يا قوم أرأيتم إن كنت على بينة من ربي وآتاني منه رحمة فمن ينصرني من الله إن عصيته فما تزيدونني غير تخسير. പ്രിയ പട്ട പീസ് റേഡിയോ ഹൃദയ വസന്തം ശ്രോതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിലെ 11-ാമത്തെ അധ്യായം സൂറത്തുൽ ഹൂദിലെ 63-ാമത്തെ വചനമാണ് ഇന്നത്തെ ഹൃദയവസന്തം ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാം, അള്ളാഹു സമൂദ് ഗോത്രത്തിലേക്ക് നിയോഗിച്ച അവരുടെ ആ ഗോത്രത്തിൽ നിന്നു തന്നെയുള്ള ഒരു പ്രവാചകൻ. സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു പ്രവാചകനായി നിശ്ചയിക്കുകയും സമൂദ് ഗോത്രത്തെ അദ്ദേഹം അള്ളാഹുവിലേക്കും തൗഹീദിലേക്കും ക്ഷണിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ പ്രബോധന രംഗമാണ് സൂറത്തുൽ ഹൂദിലെ ഈ 63-ാമത്തെ വചനത്തിലും അതിൻ്റെ തൊട്ട് മുമ്പുള്ള വചനങ്ങളിലൂടെയും നമ്മൾ മനസ്സിലാക്കിയത്. മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാമിനോട് അദ്ദേഹത്തിൻ്റെ ജനത പറഞ്ഞത്, നീ ഞങ്ങളുടെ കൂട്ടത്തിലെ ഉള്ള ഒരാളായിരുന്നു, എന്നിട്ട് നീ വന്നിട്ടിപ്പോ അതൻഹാനാ അൻ നഅബുദമാ യഅബുദു ആബാഉന. അതൻഹാനാ, നീ വിരോധിക്കുകയാണോ എന്ത്? അൻ നഅബുദ മാ യഅബുദു ആബാഉന, അൻ നഅബുദ ഞങ്ങൾ ആരാധിക്കുന്നതിനെ, ഇബാദത്തു ചെയ്യുന്നതിനെ. ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന സംഗതി, ആ ഇബാദത്ത് എന്താണ്? മാ യഅബുദു ആബാഉന, ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ മുൻഗാമികൾ, പിതാക്കന്മാരും ഒക്കെ ചെയ്തിരുന്ന ആ ഇബാദത്ത്, അതാണ് ഞങ്ങളും ചെയ്യുന്നത്. അത് നീ വിരോധിക്കണോ? കാരണം നമുക്കറിയാം, അള്ളാഹു ഒരു പ്രവാചകനെ ഒരു സമൂഹത്തിലേക്ക് നിയോഗിക്കുമ്പോൾ ആ പ്രവാചകൻ ആ സമൂഹത്തിൽ പ്രബോധനം ചെയ്യുന്നത് ആ സമൂഹത്തിലുള്ള എല്ലാ തിന്മകൾക്കെതിരെയും വളരെ ഗുണകാംക്ഷയോടുകൂടി ആ ജനതയോട് ആ പ്രവാചകന്മാരെന്ത് ചെയ്യും? സംസാരിക്കും. അതിൽ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും വലിയ തിന്മ, ഏറ്റവും ഗുരുതരമായ കുറ്റം, തങ്ങളുടെ സ്രഷ്ടാവും ഈ ലോകം നിയന്ത്രിക്കുന്ന പരിപാലകനുമായ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ള കുറ്റമാണ് ഏറ്റവും വലിയ കുറ്റം. അതുകൊണ്ട് തന്നെ എല്ലാ പ്രവാചകന്മാരും അവരുടെ ജനസമൂഹത്തിനെ ഏറ്റവും ഗൗരവപൂർവം താക്കീതു ചെയ്തതും അവരെ ഓർമ്മപ്പെടുത്തിയതും ഈ ഷിർക്ക് എന്ന മഹാപാപത്തെയാണ്. പ്രവാചകന്മാർ മുഴുവൻ തങ്ങളുടെ ജനതയെ ക്ഷണിച്ചിട്ടുള്ളത് ഈ ശിർക്കിൻ്റെ നേരെ വിരുദ്ധമായ ഏകനായ സ്രഷ്ടാവിലേക്ക് അവനെ മാത്രം ആരാധിക്കുക എന്ന മഹത്തായ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും നല്ല സന്ദേശമാണ് എല്ലാ നബിമാരും നൽകിയിട്ടുള്ളത്. സ്വാലിഹ് നബി അലൈഹിസ്സലാമും അങ്ങനെ തന്നെയാണ് നിർവഹിച്ചത് എന്ന് ഇതിൻ്റെ തൊട്ടു മുമ്പുള്ള വചനങ്ങളിലൂടെ അല്ലാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വഇല സമൂദ അഖാഹും സ്വാലിഹൻ ഖാല യാ ഖൗമി ഇബദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. എൻ്റെ ജനങ്ങളെ, യാ ഖൗമി എൻ്റെ ജനങ്ങളെ, ഇബദുല്ലാഹ നിങ്ങളല്ലാഹുവിനെ മാത്രം ആരാധിക്കണം. മാ ലക്കും നിങ്ങൾക്കില്ല തന്നെ, മിൻ ഇലാഹിൻ ഒരു ഇലാഹുമില്ല, ഗൈറുഹു അവനല്ലാതെ, അല്ലാഹുവല്ലാത്ത ഒരു ഇലാഹും നിങ്ങൾക്ക് ഇല്ല എന്ന് അസന്നിഗ്ധമായി സ്വാലിഹ് നബി അലൈഹിസ്സലാം സമൂദ് ഗോത്രത്തെ പഠിപ്പിക്കണം. കാരണം ഒരാൾ ഇലാഹാകണമെങ്കിൽ, ആരാധിക്കപ്പെടണമെങ്കിൽ അതിന് യോഗ്യതയും അർഹതയും ഉണ്ടാകണം. നമ്മൾ ആരെയാണോ ആരാധിക്കുന്നത്, ആ ആരാധിക്കുന്ന ആള്, ആരാധിക്കപ്പെടുന്ന അത് ആരാണോ അതിന് യോഗ്യതയുള്ളവനാകണം. ആ യോഗ്യത അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ. കാരണം സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരോട് അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് മാത്രം പറഞ്ഞ് നിർത്തിയില്ല. എന്തുകൊണ്ട് അല്ലാഹുനെ മാത്രം ആരാധിക്കണം? ഹുവ അൻശഅകും മിനൽ അർളി വസ്തഅമറകും ഫീഹ. ആ അല്ലാഹുവാണ് ഭൂമിയിൽ നിങ്ങളെ സൃഷ്ടിച്ചത്, അവനാണ് നിങ്ങളെ ഭൂമിയിൽ അധിവസിപ്പിച്ചത്. മനസ്സിലായില്ലേ? അതുകൊണ്ട്, അതുമാത്രമല്ല, ഇന്ന റബ്ബി ഖരീബുൻ മുജീബ്, എൻ്റെ റബ്ബ് തൊട്ടടുത്തുണ്ട്. മാത്രമല്ല, എന്തു പ്രയാസങ്ങളും പ്രതിസന്ധികളിലും വിളിച്ചു തേടിയാലും അതിനുത്തരം ചെയ്യാൻ കഴിവുള്ളവനുമാണ് എന്ന് തുടങ്ങി ഒരുപാട് യോഗ്യതകളും അതിനുള്ള അർഹതയുമുള്ളവൻ അല്ലാഹു മാത്രമാണ്. ആ യോഗ്യതയും അർഹതയുമുള്ളവനെ ഇലാഹാകാൻ പറ്റുള്ളൂ. ആ ഇലാഹ് അല്ലാഹു മാത്രമുള്ളൂ. മാലക്കും നിങ്ങൾക്കില്ല, മിൻ ഇലാഹിൻ ഗൈറുഹു, അല്ലാഹുവല്ലാത്തൊരു ഇലാഹും നിങ്ങൾക്കില്ല എന്ന് വ്യക്തമായി അവരെ കാര്യകാരണസഹിതം ഇതിനു മുമ്പ് ഭൂമിയിൽ നിയോഗിക്കപ്പെട്ട എല്ലാ പ്രവാചകന്മാരും അവരുടെ ജനസമൂഹത്തിനെ പഠിപ്പിച്ചതുപോലെ മുഹമ്മദ് നബി വരെയുള്ള എല്ലാ അമ്പിയാക്കളും തങ്ങളുടെ പ്രബോധിത സമൂഹത്തിനെ ഗൗരവപൂർവം താക്കീതു ചെയ്തതുപോലെ സമൂദ് ഗോത്രത്തെയും സ്വാലിഹ് നബി അലൈഹിസ്സലാം ഈ വിഷയം ഓർമ്മപ്പെടുത്തി. അപ്പോൾ തിരിച്ച് അവർക്കുള്ള ന്യായം, ആകെയുള്ളവരുടെ ന്യായം എന്താണ്? അന്നഅബുദു മാ യഅബുദു ആബാഉന, നമ്മുടെ പിതാക്കന്മാരും പ്രപിതാക്കന്മാരുമൊക്കെ ആരാധിച്ചിരുന്ന ആ ആരാധ്യന്മാരെ, ആ പിന്നെ ഇബാദത്ത്, അത് നീ വിരോധിക്കുകയാണോ? മനസ്സിലായില്ലേ? അത് നീ വിരോധിക്കുകയാണോ എന്നാണ് അവരുടെ ചോദ്യം. കാരണം ആ ചോദ്യത്തിന്, കാരണം നിങ്ങളെ ഭൂമിയിൽ സൃഷ്ടിച്ചവൻ, നിങ്ങളെ അധിവസിപ്പിച്ചവൻ, അവനാണ് യോഗ്യതയുള്ളവൻ എന്നല്ലാഹു അല്ലാഹുവിനെക്കുറിച്ച് സ്വാലിഹിനെ വരെ പഠിപ്പിക്കുമ്പോൾ തിരിച്ച് അതിനെ മറികടക്കാനുള്ള ന്യായമൊന്നും അവരുടെ കയ്യിലില്ല. അവരുടെ കയ്യിലുള്ളത് ആകെയുള്ളത് ഈ ദുർന്യായം മാത്രമാണ്. നമ്മുടെ മുൻഗാമികൾ ആരാധിച്ച, ഇബാദത്തു ചെയ്ത ആ ദുർന്യായം മാത്രമേ അവർക്കുള്ളൂ. അപ്പോൾ എന്നാൽ സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരെ ഓർമ്മിപ്പിക്കുന്നത്, മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരെ ഓർമ്മിപ്പിക്കുന്നത് പിന്നെ തൊട്ടടുത്ത വചനത്തിൽ, ഖാല യാ ഖൗമി അറഅയ്തും മിൻ കുന്തു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി വആതാനീ മിൻഹു റഹ്മതൻ ഫമൻ യൻസുറുനീ മിനല്ലാഹി ഇൻ അസ്വൈതുഹു ഫമാ തസീദൂനനീ ഗൈറ തഖ്സീർ. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന, പഠിക്കേണ്ടുന്ന വചനം ഈ 63-ാമത്തെ ആയത്താണ്. അദ്ദേഹം ഖാല, സ്വാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ ഖൗമി എൻ്റെ ജനങ്ങളെ, അറഅയ്തും നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഇൻ കുന്തു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി, ഞാൻ എൻ്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനാണ്, വആതാനി അവൻ എനിക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു മിൻഹു അവനിൽ നിന്നുള്ള റഹ്മത്തൻ കാരുണ്യത്തിന് ഫമൻ യൻസുറുനി മിനല്ലാഹി അപ്പോൾ കാര്യമങ്ങനെയാണെന്നിരിക്കെ ആ അല്ലാഹുവിൽ നിന്ന് എന്നെ സഹായിക്കാൻ ആരാണ് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാകുക ഇൻ അസ്വൈത്തുഹു നിങ്ങൾ പറയുന്ന ന്യായം കേട്ട് എനിക്ക് വ്യക്തമായ തെളിവുള്ള ശക്തമായ പ്രമാണത്തിൻ്റെ പിൻബലത്തിൽ ഞാൻ നിലകൊള്ളുന്ന ഈ വിശ്വാസ നിലപാടിൽ നിന്ന് എൻ്റെ റബ്ബെനിക്കു നൽകിയ കാരുണ്യത്തിനെ ധിക്കരിച്ചുകൊണ്ട് ഇൻ അസ്വൈത്തുഹു ഞാനവനോട് നന്ദികേട് കാണിച്ച് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ഞാൻ പിന്മാറിക്കളയാണെങ്കിൽ എന്നെ സഹായിക്കാൻ ആരുണ്ട് അങ്ങനെ കാര്യം അങ്ങനെയെന്നിരിക്കെ ഫമാ തസീദൂനനി നിങ്ങൾ എനിക്ക് കൂടുതൽ നഷ്ടം വരുത്തി വെക്കുക മാത്രമേ ചെയ്യൂ ഫമാ തസീദൂനനി നിങ്ങളെനിക്ക് വർദ്ധിപ്പിച്ചു നൽകുന്നത് ഗൈറ തഹ്സീർ നഷ്ടമല്ലാതെ ഒന്നല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രവാചകൻ തൻ്റെ ജനതയോട് പറയുന്ന പ്രബോധനം നടത്തുന്ന വിഷയം അതിലേറ്റവും പ്രധാനം തൗഹീദ് അവിടുന്ന് ഇങ്ങോട്ടുള്ള ഏത് വിഷയവും അത് അള്ളാഹുവിൻ്റെ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് ഒരിക്കലും ഒരു പ്രവാചകൻ അദ്ദേഹത്തിന് മനസ്സിൽ തോന്നുന്നതോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വകയായോ ഒരു കാര്യവും ഒരു പ്രവാചകനും തൻ്റെ ജനതയെ പഠിപ്പിക്കില്ല വളരെ വ്യക്തമായി അള്ളാഹുവിൻ്റെ ഖുർആനിൽ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പറഞ്ഞു വമാ യൻതിഖു അനിൽ ഹവാ സ്വന്തം ഇഷ്ടപ്രകാരം ആ പ്രവാചകൻ ഒന്നും സംസാരിക്കില്ല ഇൻ ഹുവ ഇല്ല വഹയിൻ യൂഹ അദ്ദേഹത്തിന് വ്യക്തമായ അള്ളാഹു പ്രബോധനം വഹിയായി നൽകുന്ന വിഷയമല്ലാത്ത ഒന്നും ആ പ്രവാചകൻ എന്തു ചെയ്യില്ല തൻ്റെ ജനതയോട് സംസാരിക്കില്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞു വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ ثم لقطعنا منه الوتين നമ്മുടെ മേൽ അല്ലാഹുവിനെ പറ്റി അല്ലാഹുവിന്റെ പേരിൽ സ്വന്തം ഇഷ്ടപ്രകാരം ദീനാണെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ പേരിൽ വല്ലതും പറയുകയാണെങ്കിൽ നീ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വലതുകൈക്ക് നാം പിടിക്കും അല്ലാ പറയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവനാഡി നാം ഛേദിച്ചു കളയും കഠിനമായി ശിക്ഷിക്കും ഈ രണ്ട് വചനങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് രണ്ട് സന്ദർഭങ്ങളിലും നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് മുഹമ്മദ് നബി യാകട്ടെ ഒരു പ്രവാചകന്മാരുമാകട്ടെ അവരുടെ ഇഷ്ടപ്രകാരം ഒന്നും അവരെന്ത് ചെയ്തിട്ടില്ല സംസാരിച്ചിട്ടില്ല ഇവിടെ സ്വാലിഹ് നബി അലൈഹിസ്സലാമും തൻ്റെ ജനതയോട് പറയുന്നത് ഞാൻ എന്തെങ്കിലും ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ എനിക്ക് തോന്നിയതുകൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ താല്പര്യം കൊണ്ടോ ഒന്നും ഇതൊന്നുമല്ല മാനദണ്ഡം മറിച്ച് എനിക്ക് താല്പര്യമുണ്ട് അതെന്തിൻ്റെ ഭാഗമാണ് ഞാൻ വ്യക്തമായി എൻ്റെ റബ്ബ് എനിക്ക് ബോധ്യപ്പെടുത്തി തന്ന പ്രമാണത്തിൻ്റെ ന്യായമായ അവസ്ഥയിലാണ് എന്ന് അദ്ദേഹം പറയാണ് കാരണം അദ്ദേഹത്തിൻ്റെ വാക്കു കാലയ കൗമി എൻ്റെ ജനങ്ങളെ അറായിത്തു നിങ്ങൾ ചിന്തിക്കുന്നില്ല ഇൻ കുൻതു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി എൻ്റെ റബ്ബിൽ നിന്നുള്ള വ്യക്തമായ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അല്ലേ ബയ്യിനത്താണ് ബുർഹാനുൻ വയഖീനുൻ വ്യക്തമായ ദൃഢമായ തെളിവുകളുടെ പ്രമാണത്തിൻ്റെ പിൻബലത്തിൽ അവൻ എനിക്ക് വആതാനി മിൻഹു റഹ്മ അവൻ്റെ പക്കൽ നിന്നുള്ള കാരുണ്യം അവൻ എനിക്ക് നൽകിയിരിക്കുകയുമാണ് എന്താ കാരുണ്യം തഫ്സീർ കാണാൻ പറ്റും മന്ന അലയ്യ ബിരിസാലത്തിഹി വവഹയിഹി എന്താ റഹ്മത്ത് അവൻ എൻ്റെ മേൽ ഔദാര്യമായി എനിക്ക് നൽകി ബിരിസാലത്തിഹി അവൻ്റെ പക്കൽ നിന്നുള്ള പ്രവാചകത്വം ആ പ്രവാചകത്തെ തുടർന്നുള്ള വഹി അതെനിക്ക് നൽകിയിരിക്കെ ഞാൻ നിങ്ങൾ പറയുന്നതിനെ നിങ്ങൾ ക്ഷണിക്കുന്നതിനെ നിങ്ങൾ വമാ തദ്ഊനനി ഇലൈഹി നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നതിലേക്ക് ഞാൻ നിങ്ങളെ പിന്തുടരുകയോ എന്നദ്ദേഹം ചോദിക്കുകയാണ് ഒരിക്കലും ന്യായമല്ലാത്ത വർത്താനമാണ് നിങ്ങൾ പറയുന്നത് ഇനി നിങ്ങളുടെ വാദം കേട്ട് ഞാൻ നിങ്ങളെ പിന്തുടർന്നാൽ അപ്പോൾ നിങ്ങളെ പിന്തുടരണമെങ്കിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന ന്യായമായ വ്യക്തമായ പ്രമാണമുള്ള അവലംബത്തെ, ആ തെളിവിനെ ഞാൻ അവഗണിച്ച് അള്ളാഹുവിൽ പങ്കുചേർക്കാനാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്.

മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാം. ഇന്നത്തെ മധുരം ഖുർആൻ പ്രോഗ്രാമിൽ ശ്രോതാക്കൾ കേട്ടത് സൂറ യാസീനിൽ നിന്നും 41 മുതൽ 70 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ്.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ 18 അധ്യായം സൂറത്ത് കഹ്ഫിന്റെ 1 മുതൽ 15 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് ഇന്ന് നാം കാതോർത്തത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹസ്സ അൽ ബലുഷി.
1: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയോ, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നു തൻസീൽ. ഇന്നത്തെ തൻസീലിലൂടെ സൂറത്തു മുഹമ്മദ്, സൂറത്തു അത്തൂർ. പാരായണം നിർവഹിക്കുന്നത് അഷ് ഷെയ്ഖ് അലി അൽ ഹുദൈഫി.

أنفسكم أفلا تبصرون وفي السماء رزقكم وما توعدون

فعتوا عن أمر ربهم فأخذتهم الصاعقة وهم ينظرون.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് തൻസീൽ. ഇന്നത്തെ തൻസീലിലൂടെ സൂറത്തു മുഹമ്മദ്, സൂറത്തു അത്തൂർ എന്നിവ പാരായണം നിർവഹിച്ചത് അഷ്ഷേഖ് അലി അൽ ഹുദൈഫി.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
2: പീസ് റേഡിയോ മറ്റൊരു ശ്രദ്ധേയമായ പരിപാടിയിലേക്കാണ് പോകുന്നത്. പീസ് റേഡിയോ ഹൃദയ വസന്തം. പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള സാരോപദേശം. മനുഷ്യ മനസ്സുകളിൽ മാറ്റത്തിൻ്റെ കുളിർ വീശുന്നു. ഇന്ന് ഹൃദയ വസന്തം പരിപാടിയിൽ സൂറത്ത് ഹൂദിലെ 61-ാമത്തെ ആയത്തിൽ സ്വാലിഹ് നബി അലൈഹിസ്സലാമിയുടെ സദുപദേശമാണ്, സൃഷ്ടിച്ചു പരിപാലിക്കുന്നവൻ പ്രാർത്ഥന കേൾക്കും. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നു ബഹുമാനനായ ജംഷീർ സ്വലാഹി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദീ ഹദാന ലിഹാദാ വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإلى ثمود أخاهم صالحا قال يا قوم اعبدوا الله ما لكم من إله غيره هو أنشأكم من الأرض واستعمركم فيها فاستغفروه ثم توبوا إليه إن ربي قريب مجيب. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയ വസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ സൂറത്തുൽ ഹൂദിലെ 61-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. സമൂദ് ഗോത്രത്തിലേക്ക്, സമൂദ് ജനതയിലേക്ക് അള്ളാഹു നിയോഗിച്ച പ്രവാചകനാണ് സ്വാലിഹ് നബി അലൈഹിസ്സലാം. സ്വാലിഹ് നബി സമൂദ് ഗോത്രത്തിൽ അവരുടെ ഇടയിൽ നിന്നു തന്നെ അവരുടെ പ്രവാചകനായി അള്ളാഹു അവരിലേക്ക് നിയോഗിക്കുകയും ആ പ്രവാചകൻ അവരുടെ ഇടയിൽ നടത്തിയ ദഅവ പ്രവർത്തനങ്ങളും ആ ജനതയുടെ പ്രതികരണങ്ങളും ഒക്കെയാണ് ഇവിടുന്ന് അങ്ങോട്ട് സൂറത്തുൽ ഹൂദിലൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇതിന് തൊട്ട് മുമ്പ് ആദ് സമുദായത്തിൻ്റെ അവസ്ഥയും അവരിലേക്ക് ഹൂദ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു നിയോഗിച്ചതും ആദ് സമുദായത്തെ ആ പ്രവാചകൻ അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്കും അതുവഴി പരലോക ഇഹലോക ജീവിത വിജയത്തിലേക്കും നിരന്തരം അവരെ ക്ഷണിച്ചെങ്കിൽ

അവരിലേക്ക് വന്ന പ്രവാചകൻ ഹൂദ് നബി അലൈഹിസ്സലാമിനെ ധിക്കരിച്ചു. അള്ളാഹു ഇവിടെ പ്രയോഗിച്ചത് എല്ലാ അമ്പിയാക്കളെയും അവർ ധിക്കരിച്ചു. വത്തബഉ അംറ കുല്ലി ജബ്ബാരിൻ അനീദ്, എല്ലാ ധിക്കാരികളും മർക്കടമുഷ്ടിക്കാരുമായ സ്വേച്ഛാധിപതികളുമായ ആളുകളുടെ കൽപ്പന അവർ പിൻപറ്റുകയും ചെയ്തു. അവരിലേക്ക് സന്മാർഗത്തിൻ്റെ വെളിച്ചവുമായി വന്ന, നല്ല ഉപദേശങ്ങളുമായി വന്ന ഹൂദ് നബി അലൈഹിസ്സലാമിനെ സ്വീകരിക്കാതെ അതിൻ്റെ മറുഭാഗത്തു നിന്ന കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന, വെറുപ്പ് പ്രചരിപ്പിക്കുന്ന, വിദ്വേഷം പരത്തുന്ന, തോന്നിയാസങ്ങളുടെയും മിച്ചകളുടെയും കൂടെ സഞ്ചരിക്കുന്ന ധിക്കാരികളും സ്വേച്ഛാധിപതികളുമായ കുതന്ത്രക്കാരുടെ കൽപ്പനകളെയാണ് ആദ് സമുദായം സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ അള്ളാഹു അവരെ നശിപ്പിച്ചു കളഞ്ഞു, അള്ളാഹുവിൻ്റെ ശാപം അവരുടെ മേൽ അയക്കപ്പെട്ടു എന്ന് ഖുർആൻ ഇതിൻ്റെ മുമ്പുള്ള വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. വ ഉതുബിഉ ഫീ ഹാദിഹി ദുനിയ, അവരുടെ ഈ നിലപാടിന് പ്രതിഫലമായി തിരിച്ചു അള്ളാഹുവിൽ നിന്ന് അവർക്ക് കിട്ടിയത്. വ ഉതുബിഉ ഫീ ഹാദിഹി ദുനിയ ലഅനതൻ, ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ ശാപം. വയൗമൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിലും അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള ശാപം. കാരണം എന്താണ്? അലാ ഇന്ന ആദൻ കഫറൂ റബ്ബഹും, അവർ അവരുടെ റബ്ബിനെ നിഷേധിച്ചു കളഞ്ഞു, നന്ദികേട് കാണിച്ചു. അലാ ബുഅദൻ ലി ആദ് ഖൗമി ഹൂദ്, ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയായ ആദ് അവർക്ക് വിദൂരത, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അവർ എത്ര ദൂരയായിപ്പോയി എന്ന് ഖുർആൻ അവരുടെ പരിണിതിയെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതാണ് തൊട്ട് മുമ്പുള്ള വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഈ സൂറത്തിൽ ആദ്യം നൂഹ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ജനതയിൽ നടത്തിയ ദഅവത്തും ആ ജനതയുടെ അവസ്ഥയും അവരുടെ പ്രതികരണങ്ങളും അവരെ തൂഫാനിലൂടെ നശിപ്പിച്ചതും, അതിനുശേഷം ഈ ആദ് സമുദായത്തിൻ്റെ അവസ്ഥയും അവരുടെ ധിക്കാരങ്ങളും അവരുടെ നന്ദികേടും അവരുടെ ദുർനടപ്പും കാരണം ഏഴു രാത്രിയും എട്ടു പകലും നീണ്ടു നിൽക്കുന്ന കൊടുങ്കാറ്റിനാലും പേമാരിയാലും കൊടുങ്കാറ്റിലൂടെ അവരെ നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളാഹു നമ്മളെ മറ്റു വചനങ്ങളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി 61-ാമത്തെ വചനത്തിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. വഇല സമൂദ്, സമൂദ് ജനതയിലേക്ക് നാം നിയോഗിച്ചു, അള്ളാഹു നിയോഗിച്ചു. അഹാഹും, അവരുടെ സഹോദരൻ സ്വാലിഹ്, സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ. എന്താ സ്വാലിഹ് നബി എന്നിട്ട് ചെയ്തത്? ഖാല, സ്വാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ ഖൗമി, യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, ഇഅ്ബുദുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. മാ ലക്കും, നിങ്ങൾക്കില്ല തന്നെ, മിൻ ഇലാഹിൻ, ഒരു ദൈവവും, ഇലാഹിൽ നിന്ന്, ആരാധ്യരിൽ നിന്ന്, ഗൈറുഹു, അവനല്ലാതെ, അള്ളാഹുവല്ലാതെ, നിങ്ങൾക്ക് ആരാധനക്കർഹനായി മറ്റാരുമില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രം, ഇഅ്ബുദുല്ലാഹ, അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. ഹുവ, അവൻ, അള്ളാഹു, അൻശഅക്കും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. അൻശ അയുൻഷി എന്നാണ് സൃഷ്ടിക്കുക. അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. അൻശഅക്കും, മിനൽ അറുളി, ഭൂമിയിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹുവാകുന്നു. വസ്തഅമറക്കും ഫീഹ, വസ്തഅമറക്കും ഫീഹ, എന്നിട്ട് അവൻ നിങ്ങളെ വളർത്തുകയും ചെയ്തു. സൃഷ്ടിച്ച് വളർത്തി, എന്നിട്ട് അവൻ നിങ്ങളവിടെ അധിവസിപ്പിച്ചു. ഇസ്തഅമറ, വസ്തഅമറക്കും, നിങ്ങളെ അവൻ അവിടെ അധിവസിപ്പിക്കുകയും ചെയ്തു. ഫസ്തഗ്ഫിറൂഹു ഫ, അതിനാൽ, നിങ്ങളുടെ സ്രഷ്ടാവ് അള്ളാഹുവായതിനാൽ, നിങ്ങളെ ഭൂമിയിൽ അധിവസിപ്പിച്ചവൻ അള്ളാഹുവായതിനാൽ, നിങ്ങളെ സംരക്ഷിക്കുന്നതും നിങ്ങൾക്ക് എല്ലാം നൽകുന്നതും അള്ളാഹുവായതിനാൽ, ഫസ്തഗ്ഫിറൂഹു, നിങ്ങളവനോട് പാപമോചനം തേടുക, നിങ്ങളവനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക. ഫസ്തഗ്ഫിറൂഹു, അള്ളാഹുവിനോട് നിങ്ങൾ പശ്ചാത്തപിക്കുക.

0: സുമ്മ പിന്നീട് തൂബൂ ഇലൈഹി, അവനിലേക്കു നിങ്ങൾ ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക, തൗബ ചെയ്യുക. സുമ്മ പിന്നെ തൂബൂ, നിങ്ങൾ തൗബ ചെയ്യുക, ഇലൈഹി അവനിലേക്ക്. ഇന്ന തീർച്ചയായും റബ്ബീ, എൻ്റെ റബ്ബ്, എൻ്റെ രക്ഷിതാവ്. ഖരീബുൻ മുജീബ്, അടുത്തു തന്നെയുള്ളവനും. ഖരീബ്, അടുത്തു തന്നെയുള്ളവനും. മുജീബ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനുമാകുന്നു. മുജീബ്, ഉത്തരം നൽകുന്നവനുമാകുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മദായിൻ പ്രദേശത്ത്, അതായത് തബൂക്കിൻ്റെയും മദീനയുടെയും ഇടയിലുള്ള മദായിൻ എന്ന ദേശത്താണ് ഈ സമൂദ് ഗോത്രം താമസിച്ചിരുന്നത് എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ പറ്റും. വലഖദ് അർസൽന, തീർച്ചയായും നാം നിയോഗിച്ചു, ഇലാ സമൂദ്, സമൂദിലേക്ക്, സ്വാലിഹ് നബിനെ. സമൂദ് ഗോത്രം, വഹും അല്ലദീന കാനു യസ്കുനൂൻ, സെക്കൻഡ് യസ്കുനർ, താമസിക്കുന്നവരായിരുന്നു. മദായിൻ, മദായിനിൽ, മദായിൻ എവിടെയാണ്? ബൈന തബൂക്ക് വൽ മദീന, ഇന്നുള്ള മദീനയുടെയും തബൂക്കിൻ്റെയും ഇടയിലുള്ള മദായിൻ പ്രദേശത്താണ് ഈ സമൂദ് ഗോത്രം താമസിച്ചിരുന്നത്. അള്ളാഹു ആദ് സമുദായത്തിനെ നശിപ്പിച്ചു കളഞ്ഞതിന് ശേഷമാണ് പിന്നീട് സമൂദ് ഗോത്രം ഉണ്ടായി വരുന്നത്. വഖാനു ബഅദ ആദിൻ, അവർ ആദ് സമുദായത്തിന് ശേഷമുള്ളവരായിരുന്നു. അങ്ങനെ അള്ളാഹു അവരിൽ നിന്ന് തന്നെ അവരിലേക്ക് പ്രവാചകനെ നിയോഗിക്കുകയാണ്. ഫബഅഥ അല്ലാഹു മിൻഹും, അവരിൽ നിന്ന് തന്നെ, അതാണ് അഖാഹും, അവരുടെ സഹോദരൻ. ആ പ്രവാചകൻ വന്നിട്ട് ഫഅമറഹും, അവരോട് കൽപ്പിക്കുകയാണ്, ബിഇബാദത്തില്ലാഹി വഹദ, ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. കാരണം എന്താ? ലാ ഷരീക ലഹു, അള്ളാഹുക്ക് ഒരു ഷരീക്കും ഒരു പങ്കാളില്ല. അൽ ഖാലിഖ്, അള്ളാഹുവാണ് സ്രഷ്ടാവ്. അർ റാസിഖ്, അന്നം നൽകുന്നവൻ, ഉപജീവനം നൽകുന്നവൻ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഈ ആയത്തിൽ ഇപ്രകാരം പറഞ്ഞത്, ഹുവ അൻശഅകും മിനൽ അർളി, അവനാണ് നിങ്ങളെ ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ച് അധിവസിപ്പിച്ചത്, വളർത്തിയത്, സൃഷ്ടിച്ചു വളർത്തി. കാരണം സൃഷ്ടിച്ച അള്ളാഹ് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, ഭൂമിയിൽ സൃഷ്ടിച്ചു, ഭൂമിയിൽ വളർത്തിക്കൊണ്ടുവരുന്നു. മനുഷ്യർക്ക് വളരണമെങ്കിൽ കുടിക്കാൻ വെള്ളം വേണം, കഴിക്കാൻ ഭക്ഷണം വേണം, ശ്വസിക്കാൻ വായു വേണം, ഒക്കെ വേണം. അതൊക്കെ ഇവിടെ ഒരുക്കി വച്ചു അള്ളാഹു. ആ ഒരുക്കി വച്ചതിനാൽ തന്നെ, ആ ഒരുക്കി വച്ചത് ഉപയോഗപ്പെടുത്തിയാണ് ഈ ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളും താമസിക്കുന്നത്. അവരെ അധിവസിപ്പിച്ചത് അള്ളാഹുവാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിലേക്ക് വിനീത വിധേയരായി താഴ്മയോടുകൂടി അവനെ അനുസരിക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് എന്ന് കാര്യകാരണസഹിതം സ്വാലിഹ് നബി അലൈഹിസ്സലാം ഈ സമൂദ് ഗോത്രത്തിനെ പഠിപ്പിക്കുകയാണ്. കാരണം അള്ളാഹു സൃഷ്ടി ആരംഭിച്ചത് ഇബ്തദഅ ഖൽഖകും മിൻഹ, മണ്ണിൽ നിന്നാണ്. കാരണം അള്ളാഹു ആദം നബിനെ സൃഷ്ടിച്ചത് മണ്ണ് കൊണ്ടാണ് അള്ളാഹു ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. പിന്നെ മനുഷ്യരെ അള്ളാഹു എന്ത് ചെയ്തു? ഈ ഭൂമിയിൽ തലമുറകൾ തലമുറകളായി ഈ ഭൂമിയിൽ അധിവസിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ സ്വാഭാവികമായും മനുഷ്യരെന്നുള്ള നിലക്ക്, നമ്മുടെ ഇടയിലൊക്കെ നമുക്കൊക്കെ വന്നു പോയിട്ടുള്ള പാപങ്ങളും കുറ്റങ്ങളും ഒക്കെ നമ്മുടെ റബ്ബിലേക്ക് ഇസ്തിഗ്ഫാറും തൗബയും ചെയ്യുമ്പോൾ അവൻ നമുക്കത് പുറത്ത് മാപ്പാക്കിത്തരും, നമ്മളോട് കൂടുതൽ കരുണ കാണിക്കും, നമുക്ക് ഇപ്പോൾ നൽകുന്നതിനേക്കാൾ കൂടുതൽ സുരക്ഷിതത്വവും അനുഗ്രഹവും ഖൈറും അള്ളാഹു നൽകും. അതാണ് ഇവിടെ സ്വാലിഹ് നബി അലൈഹി സ്വലാം ആദ്യം ഓർമ്മിപ്പിച്ചത്, നിങ്ങളുടെ സ്രഷ്ടാവ് അള്ളാഹുവാണ്, നിങ്ങളെ ഭൂമിയിൽ അധിവസിപ്പിച്ചത് അള്ളാഹുവാണ്, നിങ്ങളെ ഭൂമിയിൽ വളർത്തുന്നവൻ അള്ളാഹുവാണ്. ഇതൊക്കെ അള്ളാഹ് നൽകുമ്പോൾ അത് കൂടുതൽ അനുഗ്രഹമായി ബറക്കത്തുള്ളതായി മാറാനും അതിനോടുള്ള നന്ദിയുമാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനല്ലാതെ ഒരു ആരാധ്യനില്ല. അതുമാത്രമല്ല, അവനോട് നമ്മൾ ഇസ്തിഗ്ഫാറുകൾ, പാപങ്ങൾ പുറത്തു തരാൻ പ്രാർത്ഥിക്കുകയും ചെയ്ത് കൂട്ടിയ തിന്മകളിൽ നിന്ന് ഖേദിച്ച് ഇനിയൊരു തിരിച്ചുപോക്ക് ആ തെറ്റുകളിലേക്കുണ്ടാവില്ല എന്നുള്ള പ്രഖ്യാപനവും നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. കാരണം ഇന്ന റബ്ബി ഖരീബുൻ മുജീബ് എൻ്റെ റബ്ബ് തൊട്ടടുത്തുള്ളവനും അതേപോലെ പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നവനുമാണ് എന്ന് വളരെ വ്യക്തമായി ഇവിടെ അള്ളാഹുവിനെക്കുറിച്ചുള്ള വ്യക്തത സ്വാലിഹ് നബി നൽകുകയാണ്. ഒരൊറ്റ ആയത്തിൽ അല്ലെ, ഈ ഒരൊറ്റ ആയത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ അള്ളാഹു നമ്മളെയും പഠിപ്പിച്ചിട്ടുള്ളത്. നോക്കൂ, ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ അള്ളാഹുവിനോട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, വളരെ ഉച്ചത്തിൽ വേണോ അതോ മനസ്സിലാണോ? അപ്പോൾ വളരെ ഉച്ചത്തിലും അല്ല, എന്നാൽ മനസ്സിലും അല്ല, ചെറിയ ശബ്ദത്തിൽ എന്നുള്ളതാണ് അതിൻ്റെ മര്യാദയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം അള്ളാഹു ഒരു ചെവി കേൾക്കാത്തവനൊന്നും അല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. സൂറത്തുൽ ബഖറയിലെ 186-ാമത്തെ ആയത്തിലൂടെയും ഇതേ ആശയം അള്ളാഹു പഠിപ്പിച്ചു. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദആൻ ഫലിയസ്തജീബൂലി വല്യുമിനു ബി ലഅല്ലഹും യർശുദൂൻ. നബിയെ, വഇദാ സഅലക, നിന്നോട് ചോദിച്ചാൽ, ഇബാദി എൻ്റെ അടിമകൾ മനുഷ്യർ, അന്നി എന്നെപ്പറ്റി, അള്ളാനെക്കുറിച്ച് എങ്ങനെ ദുആ ചെയ്യണം, അള്ള എങ്ങനെയാണ് എവിടെയാണെന്നൊക്കെ ചോദിച്ചാൽ, ഫ ഇന്നി ഖരീബ്, അവരോട് പറയുക, ഞാൻ തീർച്ചയായും ഞാൻ അള്ളാഹു ഖരീബുൻ അവരുടെ തൊട്ടടുത്തുണ്ട്, സമീപസ്ഥനാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അള്ളാഹുവിൻ്റെ കേൾവിയും കാഴ്ചയൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഉജീബു ദഅവത ദാഇ, അതുമാത്രമല്ല ഉജീബു, ഞാൻ ഉത്തരം ചെയ്യും, ദഅവത ദാഇ, പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനക്ക്. ഇദാ ദഅൻ, അവൻ എന്നോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, എന്നോട് പ്രാർത്ഥിക്കുമ്പോൾ. അപ്പോൾ ഈ ആയത്ത് വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചു, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അള്ളാഹു നമ്മുടെ തൊട്ടടുത്ത് പ്രാർത്ഥന കേൾക്കുന്നവനാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം ചെയ്യും, പ്രാർത്ഥന കേൾക്കുന്നവൻ അള്ളാഹു മാത്രമാണ്. ഇതേ ആശയം പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിർ 35-ാമത്തെ ആയത്തിൽ അള്ളാഹു ഒന്നുകൂടെ വ്യക്തമാക്കി. അള്ളാഹുവല്ലാത്തവർ, ഇൻ തദുഉഹും, നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, ആരെ, അള്ളാഹുവല്ലാത്ത ആരോടെങ്കിലും വിളിച്ചു ദുആ ചെയ്താൽ, അള്ളാഹുവല്ലാത്ത ആരോട് പ്രാർത്ഥിച്ചാലും, ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥന അവരാരും കേൾക്കുകയില്ല. വലൗ മസ് സമിഉ, ഇനി കേൾക്കും എന്ന് നിങ്ങൾ ഏതെങ്കിലും നിലക്ക് സ്ഥാപിക്കാൻ ശ്രമിച്ച് തലകുത്തി മറിഞ്ഞാലും, മസ്തജാബു ലക്കും, നിങ്ങൾക്ക് അവർ ഉത്തരം ചെയ്യുകയും ഇല്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, അന്ത്യദിനത്തിൽ അവർ നിങ്ങളുടെ ശിർക്കിനെ നിഷേധിക്കുകയും ചെയ്യും. അപ്പോൾ സൂറത്തുൽ ഫാത്തിറിലെ ആയത്തിൽ അള്ളാഹു വളരെ വ്യക്തമാക്കി, അള്ളാഹു മാത്രമാണ് പ്രാർത്ഥന കേൾക്കുന്നവൻ, അള്ളാഹുവല്ലാത്തവർ പ്രാർത്ഥന കേൾക്കില്ല. ഇവിടെയും അള്ളാഹു പറഞ്ഞു, ഇന്ന റബ്ബി ഖരീബുൻ മുജീബ്, എൻ്റെ റബ്ബ് തൊട്ടടുത്തുള്ളവനും പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നവനുമാണ്. സൂറത്തുൽ ബഖറയിലും അള്ളാഹു ഓർമ്മപ്പെടുത്തി, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ, എൻ്റെ അടിമ നിന്നോട് എന്നെപ്പറ്റി ചോദിച്ചാൽ ഞാൻ തൊട്ടടുത്തുണ്ട്, പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിക്കട്ടെ, അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം ചെയ്യും. അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായൊരു വിഷയമാണ് ഈ സൂറത്തുൽ ഹൂദിലെ ഈ 61-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മദായിൻ ദേശത്തേക്ക് അള്ളാഹു നിയോഗിച്ച, മദായിൻ ദേശത്ത് താമസിച്ചിരുന്ന സമൂദ് ജനതയിലേക്ക് അള്ളാഹു നിയോഗിച്ച സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളാണ് ഈ വിഷയത്തിൽ, ഈ ആയത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ വിഷയം പരിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ ഹൂദിൻ്റെ 61-ാമത്തെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്, ഇതിലുള്ള ആശയം, ഈ ഓർമ്മപ്പെടുത്തൽ നമുക്ക് ലോകം അവസാനിക്കുന്ന വരെയുള്ള മുഴുവൻ ജനതക്കുമുള്ള മാർഗദർശനവും ഈ വിഷയത്തിലെ ഓർമ്മപ്പെടുത്തലുമാണ്. നമുക്കും നമ്മളോടുകൂടിയാണ് ഇത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. അള്ളാഹുവാണ് നമ്മളെ ഭൂമിയിൽ അധിവസിപ്പിച്ചത്, അവനാണ് നമ്മളെ ഉപജീവനം നൽകുന്നത്, അതുകൊണ്ട് അവനോട് നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യണം, അവനിലേക്ക് നമ്മൾ തൗബ ചെയ്യണം, നമ്മുടെ ദുആ കേൾക്കാൻ സമീപസ്ഥനായി അതിനുത്തരം ചെയ്യാൻ കഴിവുള്ളവനായി ഏകനായ അള്ളാഹു മാത്രമാണ് എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു. ഈ വിഷയം മനസ്സിലാക്കി ജീവിതം ക്രമപ്പെടുത്തി മുന്നോട്ട് പോവുക. അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും. ശ്രോതാക്കൾ കേട്ടത് ഹൃദയവസന്തം. പീസ് റേഡിയോ ഹൃദയവസന്തത്തിൽ ഇന്ന് സൃഷ്ടിച്ചു പരിപാലിക്കുന്നവൻ പ്രാർത്ഥന കേൾക്കും. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ബഹുമാനീയനായ ജംഷീർ സുലാഹി.
2: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമാണിത്. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്ത് അൻകബൂത്തിലെ 16 മുതൽ 45 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുള്ള അൽ ഖലഫ്.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മനുഷ്യരാശിക്കാകമാനം മാർഗദർശനമായി പ്രപഞ്ചനാഥനായ അള്ളാഹു പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നൽകിയ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഈ ഖുർആൻ അവതരിപ്പിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് സൂറത്ത് സ്വാദ് 29-ാം വചനത്തിലൂടെ അള്ളാഹു നമ്മെ ഇപ്രകാരം ബോധ്യപ്പെടുത്തുന്നു.

0: ഇതിലെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി അവർ ചിന്തിച്ചു നോക്കുന്നതിനും ബുദ്ധിശാലികൾ ഉത്ബുദ്ധരാകുന്നതിനും വേണ്ടി നിനക്ക് നാം അവതരിപ്പിച്ചു തന്ന അനുഗ്രഹീത ഗ്രന്ഥമത്രേ ഇത്. വൽ ഖുർആനു ഹുജ്ജത്തുല്ലക ഔ അലൈക, വിശുദ്ധ ഖുർആൻ നാളെ ഓരോ മനുഷ്യനും വേണ്ടി സാക്ഷി പറയുക തന്നെ ചെയ്യും, ഒന്നുകിൽ അനുകൂലമായി അല്ലെങ്കിൽ പ്രതികൂലമായി എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ എല്ലാ മനുഷ്യരും ഖുർആൻ പഠിക്കൽ അനിവാര്യമാണ്. പ്രത്യേകിച്ച് സത്യവിശ്വാസികൾ എന്ന് അവകാശപ്പെടുന്ന മുസ്ലിങ്ങൾ അതിലെ ആയത്തുകളുടെ താൽപ്പര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ പോകരുത്. ഖുർആനിക സന്ദേശം സമഗ്രവും സമ്പൂർണവുമായി ലോക സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുന്നതിനു വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ള ബൃഹത്തായ ഒരു പ്രബോധന സംരംഭമാണ് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ. ഈ സംരംഭത്തിൻ്റെ ഭാഗമായി അബുദാബി ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ തയ്യാറാക്കുന്ന വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിൻ്റെ ശബ്ദരൂപം നിങ്ങളിൽ എത്തിക്കാനുള്ള എളിയ ശ്രമമാണിത്. വിശുദ്ധ ഖുർആനിൻ്റെ വിവിധ ഭാഷകളിലുള്ള വിവരണങ്ങൾ ഇന്ന് ലഭ്യമാണ്. അതിൽ മലയാള ഭാഷയിലുള്ള പ്രധാന ഗ്രന്ഥമാണ് അമാനി മൗലവി റഹിമഉല്ലയുടെ നേതൃത്വത്തിൽ രചിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ വിവരണം. ഈ ഗ്രന്ഥത്തെ പ്രധാന അവലംബമാക്കിയാണ് ഈ ശബ്ദരൂപം തയ്യാറാക്കിയിട്ടുള്ളത്. തിരക്കുപിടിച്ച ജീവിതത്തിൽ വായന അന്യം നിന്നു പോകുന്നവർ, അനാരോഗ്യം മൂലം വായന ബുദ്ധിമുട്ടായവർ തുടങ്ങി ഒട്ടേറെ പേർക്ക് ഈ ശബ്ദരൂപം അള്ളാഹു ഉദ്ദേശിച്ചാൽ ഉപകാരപ്പെടും. ഈ ശബ്ദരൂപത്തിൻ്റെ ഘടന താഴെ പറയും വിധമാണ്. വിശുദ്ധ ഖുർആനിൽ 114 സൂറത്തുകൾ അഥവാ അധ്യായങ്ങൾ ഉണ്ട്. ഈ അധ്യായങ്ങൾ പിന്നീട് ആയത്തുകൾ അഥവാ വചനങ്ങളായി തിരിച്ചിരിക്കുന്നു. ഇതിനു പുറമെ വിശുദ്ധ ഖുർആനിനെ 30 ഭാഗങ്ങൾ അഥവാ ജുസുകൾ ആയി തിരിച്ചിട്ടുണ്ട്. ഈ വിഭജനമെല്ലാം അള്ളാഹു പ്രവാചകനിലൂടെ അറിയിച്ചു തന്ന ദൈവിക നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണ്. എല്ലായ്പ്പോഴും ജുസുകളുടെ തുടക്കവും ഒടുക്കവും ഒരു അധ്യായത്തിൻ്റെ തുടക്കത്തിലോ ഒടുക്കത്തിലോ തന്നെ ആകണമെന്നില്ല. ഉദാഹരണത്തിന്, ജുസു 12 തുടങ്ങുന്നത് ഹൂദ് എന്ന അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം മുതലാണ്. അവസാനിക്കുന്നത് യൂസുഫ് എന്ന അധ്യായത്തിൻ്റെ 52-ാം വചനത്തിലും ആണ്. നാം ഈ ശബ്ദരൂപം ജുസു അടിസ്ഥാനത്തിലാണ് വിഭജിച്ചിട്ടുള്ളത്. ഓരോ ജുസുവും തുടങ്ങുന്നത് ജുസുവിൻ്റെ നമ്പർ, അധ്യായത്തിൻ്റെ ക്രമനമ്പർ, അധ്യായത്തിൻ്റെ പേര് എന്നിവ പറഞ്ഞുകൊണ്ടാണ്. ശേഷം ജുസുയിലെ ആദ്യ വചനത്തിൻ്റെ ക്രമനമ്പർ വായിക്കുന്നു. തുടർന്ന് ആ വചനത്തിൽ ഉപയോഗിച്ച അറബി വാക്കുകളുടെ മലയാള അർത്ഥം വായിക്കുന്നു. ഇത് പുസ്തക രൂപത്തിലുള്ള വിശുദ്ധ ഖുർആൻ വിവരണത്തിലെ ക്രമത്തിൽ നിന്ന് വ്യത്യസ്തമായി പഠനം ലക്ഷ്യമാക്കി ചെയ്ത ഒരു മാറ്റമാണ്. ഓരോ വാക്കിൻ്റെയും അർത്ഥം കേൾക്കുമ്പോൾ തന്നെ ആ അറബി വാക്കും വാക്കിൻ്റെ മലയാള അർത്ഥവും പരമാവധി ഹൃദിസ്ഥമാക്കാൻ ശ്രമിക്കുക. എല്ലാ ഭാഷകളിലും ഉള്ളതുപോലെ നാനാർത്ഥങ്ങൾ അറബിയിലും ഉണ്ട്. അതിനാൽ ഒരു വചനത്തിൽ ഉപയോഗിക്കുന്ന വാക്കിന് അവിടെ ഉപയോഗിക്കുന്ന അർത്ഥം കൃത്യമായി പഠിക്കൽ പ്രധാനമാണ്. വാക്കർത്ഥങ്ങൾക്ക് ശേഷം അറബി ഭാഷയിലുള്ള വിശുദ്ധ ഖുർആൻ വചനം ഓതുന്നു. അങ്ങനെ ഓതിക്കേൾക്കുമ്പോൾ തൊട്ടുമുമ്പ് കേട്ട വാക്കർത്ഥങ്ങൾ പരമാവധി ഓർമ്മിച്ചെടുക്കാൻ ശ്രമിക്കുക. ആത്മാർത്ഥവും നിരന്തരവുമായ ഈ പരിശ്രമത്തിലൂടെ, പഠനത്തിലൂടെ ഇൻഷാ അള്ളാ അറബി ഭാഷയോടും ഈ വിശുദ്ധ ഗ്രന്ഥത്തോടുമുള്ള നമ്മുടെ അടുപ്പം വർദ്ധിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ വചനം ഓതിക്കേൾപ്പിച്ച ശേഷം ആ വചനത്തിൻ്റെ നേർക്ക് നേരെയുള്ള മലയാള അർത്ഥം വായിക്കുന്നു. വചനങ്ങളുടെ മലയാള രൂപം വായിച്ച ശേഷം ആശയ വിശദീകരണം വായിക്കുന്നു. ഒരു വചനത്തിനു മാത്രമായോ ഒന്നിലധികം വചനങ്ങൾക്ക് വേണ്ടി ഒരുമിച്ചോ വിശദീകരണങ്ങൾ ഉണ്ടാകും. സാധ്യമായ വിധത്തിൽ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിലും പോരായ്മകൾ കണ്ടേക്കാം. പഠനത്തിനുള്ള ഒരു ഉപാധി എന്ന നിലക്ക് നിങ്ങൾ ഈ പരിശ്രമത്തെ കാണണമെന്നും ശബ്ദ സൗന്ദര്യത്തിലും ഉച്ചാരണത്തിലുമുള്ള ചെറിയ പിഴവുകൾ ക്ഷമിക്കണമെന്നും ഉണർത്തുന്നു. വിശുദ്ധ ഖുർആൻ വിവരണം തയ്യാർ ചെയ്ത ഗുരുവര്യന്മാർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഒപ്പം ഈ എളിയ പദ്ധതിക്കു പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സഹോദരന്മാർക്കും, ഇതു കേൾക്കുന്ന ഓരോരുത്തരും സ്വയം പഠിച്ചും മറ്റുള്ളവരെ പഠിക്കാൻ സഹായിച്ചും പ്രചരിപ്പിച്ചും ഈ മഹത്തായ ലക്ഷ്യത്തിൻ്റെ ഭാഗമാകാൻ സ്നേഹപൂർവം ഉണർത്തുന്നു. പരലോകത്ത് വിശുദ്ധ ഖുർആൻ അനുകൂലമായി സാക്ഷി പറയുന്ന വിഭാഗത്തിൽ ഉൾപ്പെടാൻ നമ്മെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.
1: أعوذ بالله من الشيطان الرجيم
2: വചനം ആറ്. വമാമിൻ ദാബ്ബത്തിൻ, ഒരു ജന്തുവുമില്ല, ഫിൽ അർദി, ഭൂമിയിൽ, ഇല്ല അലല്ലാഹി, അല്ലാഹുവിൻ്റെ മേൽ ഇല്ലാതെ, റിസ്ഖുഹ, അവയുടെ ഉപജീവനം, വയഅലമു, അവൻ അറിയുകയും ചെയ്യും, മുസ്തഖറഹ, അവയുടെ താവളം, വമുസ്തൗദഅഹ, അവയുടെ സൂക്ഷിപ്പ് സ്ഥാനവും, കുല്ലുൻ, എല്ലാം, ഫീ കിതാബിൻ, ഒരു ഗ്രന്ഥത്തിൽ ഉണ്ട്, മുബീനിൻ, സ്പഷ്ടമായ.

0: തന്നെ അവയുടെ ഉപജീവനം അഥവാ ആഹാരം അള്ളാഹുവിൻ്റെ മേൽ ബാധ്യതയില്ലാതെയില്ല. അവയുടെ വാസസ്ഥാനവും അവയുടെ സൂക്ഷിപ്പ് സ്ഥാനവും അവൻ അറിയുകയും ചെയ്യുന്നു. എല്ലാം തന്നെ സ്പഷ്ടമായ ഒരു രേഖാഗ്രന്ഥത്തിലുണ്ട്.
1: ബുദ്ധി കൊടുത്തു ചിന്തിക്കുന്ന ഓരോ സത്യവിശ്വാസിയെയും ഇരുത്തി ചിന്തിപ്പിക്കുവാൻ പോരുന്ന ഒരു വചനമാണിത്. മനുഷ്യനടക്കം ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജന്തുക്കൾക്കും അതതിൻ്റെ പ്രകൃതിക്കും ആവശ്യത്തിനുമനുസരിച്ച് ഉപജീവനമാർഗം ഏർപ്പെടുത്തി കൊടുക്കുന്ന ബാധ്യത അള്ളാഹുവിനുണ്ട്. അതവൻ നിർവഹിച്ചിട്ടുമുണ്ട്. അഥവാ ആഹാരമാർഗം ശരിപ്പെടുത്തിക്കൊണ്ടല്ലാതെ ഒരു ജീവിയെയും ഭൂമിയിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. ഓരോ ജീവിയുടെയും സ്ഥിരമായ സ്ഥാനം, താൽക്കാലികമായ സ്ഥാനം ഏതൊക്കെയാണെന്ന് അവനറിയാം. അതെ, എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, നാട്ടിലോ കാട്ടിലോ കരയിലോ വെള്ളത്തിലോ മണ്ണിന് മീതയോ താഴെയോ എന്നൊക്കെ അവനറിയാവുന്നതാണ്. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ അതതിൻ്റെ ആഹാരമാർഗങ്ങൾ ശരിപ്പെടുത്തിയിരിക്കുന്നു. ഏതെങ്കിലും ഒരു ജീവവർഗത്തിന് ആഹാരത്തിനുള്ള വക ശരിപ്പെടുത്താതെ അവൻ ഒഴിവാക്കിയിട്ടില്ല. ഏതെല്ലാം ജീവികൾ ഏതെല്ലാം തരത്തിലുണ്ടെന്നും ഓരോന്നിൻ്റെയും പെരുപ്പവും വർധനവും എത്ര കണ്ടുവരുമെന്നും ഓരോന്നിനും യോജിച്ച ആഹാരം ഏതാണ് എന്നുമൊക്കെ കൃത്യവും സൂക്ഷ്മവുമായ അറിവും രേഖയും അവൻ്റെ പക്കലുണ്ട് എന്നൊക്കെ ഈ വചനത്തിൽ നിന്ന് വ്യക്തമാകുന്നു. അപ്പോൾ ജനപ്പെരുപ്പം നിമിത്തം ഭൂമിയിൽ ഉപജീവനമാർഗമില്ലാതെ അടുത്ത ഭാവിയിൽ മനുഷ്യൻ കഷ്ടപ്പെടുമെന്ന് കണക്കുകൾ വലിച്ചു നീട്ടിക്കൊണ്ട് മനുഷ്യജനനം തന്നെ ചുരുക്കിക്കളയുവാൻ വേണ്ടി ഇക്കാലത്ത് പൊതുവെ കാണപ്പെടുന്ന വെപ്രാളം അള്ളാഹുവിലും അവൻ്റെ വാഗ്ദാനത്തിലും കഴിവിലുമുള്ള വിശ്വാസരാഹിത്യത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്ന് തീർച്ച തന്നെ. അള്ളാഹു ഈ ഭൂമിയിൽ നിക്ഷേപിച്ചു വച്ചിട്ടുള്ള ആഹാരമാർഗങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും തേടിപ്പിടിച്ച് ഉപയോഗപ്പെടുത്തുന്നതിനു പകരം അള്ളാഹുവിനെ കണക്കാക്കേണ്ടുന്ന പ്രകാരം കണക്കാക്കുവാൻ കൂട്ടാക്കാത്ത ശുഷ്കബുദ്ധികളാൽ ആവിഷ്കരിക്കപ്പെട്ട ഒരു വിഡ്ഢിത്തമെന്നതിൽ കവിഞ്ഞ് ഒരു സത്യവിശ്വാസിക്ക് ആ സംരംഭത്തെ കാണുവാൻ ഒക്കുകയില്ല. മനുഷ്യ സമുദായം എണ്ണത്തിൽ വളരെ കുറവായിരിക്കുമ്പോൾ ആഹാരം എവിടെയും സുഭിക്ഷമായിരിക്കുമെന്നും എണ്ണം വർദ്ധിച്ചു വരും തോറും അത് കുറഞ്ഞുകൊണ്ടിരിക്കുമെന്നുമുള്ള അനുമാനം അടിയോടെ ശരിയല്ലെന്ന് ചരിത്രവും അനുഭവവും വെച്ചുകൊണ്ട് ആലോചിച്ചാൽ നിഷ്പക്ഷ ബുദ്ധികൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അധ്വാനവും പ്രയത്നവും കൂടാതെ ഓരോരുത്തൻ്റെയും ആഹാരം അവൻ്റെ മുമ്പിൽ തയ്യാറാക്കപ്പെട്ടു കൊടുക്കുമെന്നല്ല അള്ളാഹു പറഞ്ഞതിൻ്റെ അർത്ഥം. അവൻ സൃഷ്ടിച്ച ജീവവർഗങ്ങൾക്കെല്ലാം അതാതിന് യോജിച്ചതും ആവശ്യമായതുമായ ആഹാരമാർഗങ്ങൾ ഈ ഭൂമിയിൽ അവൻ ഒരുക്കി വച്ചിട്ടുണ്ട് എന്നത്രേ അർത്ഥം. മനുഷ്യൻ്റെ ആഹാരത്തിനുള്ള മാർഗം അന്വേഷിച്ച് തേടിപ്പിടിക്കൽ അവൻ്റെ കടമയാകുന്നു. മനുഷ്യർ പെരുകുന്തോറും പുതിയ മാർഗങ്ങളും ചൂഷണ രീതികളും കണ്ടുപിടിച്ച് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് താനും.
2: വഞ്ചനയാണിയാവ്
3: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറെ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബ്റിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച്, സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബ്റിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ, വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ.

ഇനി പീസ് ഖുർആൻ റേഡിയോയിൽ ഖതമുൽ ഖുർആൻ. ഇന്നത്തെ ഖതമുൽ ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ നാലാമത്തെ ജുസ് ആണ് പാരായണം ചെയ്യുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് ഖത്തമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ നാലാമത്തെ ജുസു ആണ് ഇതുവരെ നമ്മൾ പാരായണം ചെയ്തത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.
1: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: Peace Radio. Tune to reality.

0: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:

ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും ഖാബീലും, ഹാബീൽ എന്ന അനിയനെ ഖാബീൽ എന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന ഖാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഖാബീലിന്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടതെന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.

ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കും അല്ലാഹിർ. നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറ നബ 31 മുതൽ 40 വരെ വചനങ്ങൾ ഷെയ്ഖ് യൂനുസ് സഅലിസ് പാരാ നിർവഹിച്ചത്.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: യാ റബ്ബാനൽ ഖാദീർ.
3: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല
4: മനസ്സും.
1: മകൻ മാതാവിനെ വെട്ടിക്കുന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്, ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നു തൻസീൽ. സൂറത്തു അസ്സുഖ്റുഫ്, സൂറത്തുൽ അഹ്ഖാഫ് എന്നിവ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് അലി അൽ ഹുദൈഫി നമുക്കൊപ്പം ചേരുന്നു.

يعرشون ولبيوتهم أبوابا وسررا عليها يتكئون

كرها ووضعته كرها وحمله وفصاله 30 شهرا حتى إذا بلغ أشده وبلغ 40

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് തൻസീൽ, സൂറത്തു അസ്സുഖ്റുഫ്, സൂറത്തുൽ അഹ്കാഫ് എന്നിവ പാരായണം ചെയ്തുകൊണ്ട് നമുക്കൊപ്പം ഉണ്ടായിരുന്നത് അഷ്ഷെയ്ഖ് അലി അൽ ഹുദൈഫി.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് മുബാറക് ബിൻ ഉമർ നമ്മെ പഠിപ്പിക്കുന്നത്.
2: അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലൽ മബഊസ് റഹ്മത്തൻ ലിൽ ആലമീൻ വഅല ആലിഹി വസഹ്ബി അജ്മാഇൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ നമുക്ക് സൂറത്തുൻ നസ്ർ ഓതാം. അതായത് നമ്മൾ മദ്ദിൻ്റെ നിയമങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിലെ ഒരു മദ് മുത്തസിൽ, ഒരു കലിമത്തിൽ മദ് വന്നത് ഇവിടെ വരുന്നുണ്ട്. ഇതാ ജാ. അപ്പോൾ ജാ എന്നുള്ളത് മൂന്നോ നാലോ ഹർക്കത്ത്, നാലോ അഞ്ചോ ഹർക്കത്ത് നീട്ടി ഓതണം. ഇദാ ജാ,
3: ഇദാ ജാ.
2: ആ പിന്നെ സാധാരണ അതിൽ തെറ്റ് വരുന്നൊരു ഭാഗം ഇതാണെന്ന് വെച്ചാൽ വൽ ഫതഹ് എന്നാണ് അധികം ആൾ ഓത്. വൽ ഫതഹ് എന്നല്ല ഫത്ഹ് എന്നാണ്, താക്ക് സുക്കൂനാണ് വൽ ഫത്ഹ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വറായിത്തന്നാസിദ്ഖുലൂന ഫീദില്ലാ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. അതിൽ മൂന്നാമത്തെ ആയത്തിൽ വസ്തഗ്ഫിർഹു, ആ നിയമം നമ്മൾ പഠിച്ചിട്ടില്ല എങ്കിലും സൂചിപ്പിക്കുകയാണ്. റായിൻ്റെ നിയമം വിശദീകരിക്കുമ്പോൾ അവിടെ നമുക്ക് പറയാം ഇൻഷാല്ലാ. അതായത് വസ്തഗ്ഫിർഹു ഉർ എന്ന് പറയരുത്, വസ്തഗ്ഫിർഹു. എങ്ങനെ
3: ശരിക്കും
2: പറയും? അപ്പൊ നമുക്ക് ഓതാം.

0: ഞാൻ ഒതുക്കിട്ട് അത് കേട്ടിട്ട് ഓതിയാൽ മതി കേട്ടോ.
1: ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ്.
2: ഇദാ ജാ

0: അത് ഒരു ശ്വാസത്തിൽ ഓതാൻ കഴിയില്ലേ? കഴിയൂല, കഴിയുമോ നോക്കി. ഫസബിഹ്, ആ നിങ്ങൾക്ക് എന്തല്ല എന്തല്ല ഒപ്പം
1: فسبح بحمد ربك واستغفره إنه كان توابا.
0: അപ്പോ സൂറത്തുൻ നസർ കഴിഞ്ഞു, ഇനി ഇഖ്ഫായിലെ മറ്റക്ഷരങ്ങൾ പറയാം. ദാല് കഴിഞ്ഞു, ഇനി ദാല്. രണ്ട് കലിമത്തിൽ വന്നത്
1: മൻദല്ലദീ,
0: ഒരു കലിമത്ത്. തുൻദിറു,
1: തുൻദിറു
0: തൻവീന്. യതീമൻ ദാ മഖ്റബ,
1: യതീമൻ ദാ മഖ്റബ.
0: ഖാഫ് ശരിക്ക്, ഒന്നുകൂടി. യതീമൻ
1: ദാ മഖ്റബ.
0: ആ ഖാഫ്, ഓക്കെ. പിന്നെ സ, പിന്നെ അടുത്ത സ ആണ്. ഒരു കലിമത്ത്. യൻസിലു,
1: യൻസിലു
0: തൻവീൻ. നഫ്സൻസകിയ,
1: നഫ്സൻസകിയ.
0: പിന്നെ സീൻ, അടുത്ത സീൻ.

0: അടുത്തത് സ്വാദ്. മിൻ സ്വയാസീഹിം,
1: മിൻ സ്വയാസീഹിം.
0: ഒരു കലിമ യൻസുറുക്കും,
1: യൻസുറുക്കും.
0: തൻവീൻ അമലൻ സ്വാലിഹ,
1: അമലൻ സ്വാലിഹ.
0: ضاد من ضريع,
1: من ضريع.
0: ഒരു കലിമത്ത്

ഖാഫ് ഉച്ചാരണം ശരിയായില്ല, ഒന്നുകൂടി. ഒരു കലിമത്ത് തൻവീൻ

0: ظهير ഒരു കലിമത്ത്. തൻവീൻ قوما ظالمين
1: قوما ظالمين
0: فاء من فئة ഒരു കലിമത്ത്. മുൻഫക്കീൻ
1: മുൻഫക്കീൻ
0: തൻവീൻ യതീമാ ഫആവ
1: യതീമാ ഫആവ
0: ഖാഫ

0: കാഫ് മാങ്കന
1: മാങ്കന.
0: ഒരു കലിമത്ത് യാങ്കുസൂൻ
1: യാങ്കുസൂൻ.
0: തൻവീൻ കിറാമാ കാതിബീൻ
1: കിറാമാ കാതിബീൻ.
0: ഇപ്പോൾ ഇഖ്വാന്റെ അക്ഷരങ്ങൾ കഴിഞ്ഞു. ഇൻഷാല്ലാ ബാക്കി കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ. വാഖിറുദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സമാപിക്കുന്നു.
3: ആരോഗ്യസംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020840840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
4: പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ അബ്ദുള്ള ഷമീർ മദീനിയാണ്.
5: بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين أما بعد

0: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, തജ്വീദ് പഠനം എന്ന ഈ പഠന പരമ്പരയിലൂടെ നാം പഠിച്ചു കൊണ്ടിരിക്കുന്നത് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം പാലിക്കേണ്ട നിയമങ്ങളും വിധികളും ആണ്. വളരെ സുപ്രധാനമായ കാര്യങ്ങളാണ് ഇതിനകം നാം വ്യത്യസ്ത എപ്പിസോഡുകളിലായി പറഞ്ഞിട്ടുള്ളത്. അക്ഷരങ്ങളുടെ ഉത്ഭവ സ്ഥാനങ്ങളെക്കുറിച്ചും അപ്രകാരം തന്നെ സാക്കിനായ നൂന് തൻവീന്, സാക്കിനായ മീം മദ്ദ്, വഖഫ് തുടങ്ങിയ അടിസ്ഥാനപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് നാം ഇതിനകം വ്യത്യസ്ത എപ്പിസോഡുകളിലായി സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവശേഷിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് സിഫാത്തുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ. അതിൽ ചില ഭാഗങ്ങൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി നമ്മൾ പറഞ്ഞു. സിഫാത്തുൽ ഹുറൂഫ് അഥവാ അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്നുള്ളത് ആ അക്ഷരത്തിൻ്റെ ഉച്ചാരണത്തെ നമ്മൾക്ക് വ്യക്തമാക്കി തരികയാണ്. ഓരോ അക്ഷരങ്ങളെയും അതിൻ്റെ ഉത്ഭവസ്ഥാനങ്ങളിൽ നിന്നും ഉച്ചരിക്കുകയും ശേഷം അതിൻ്റെ വിശേഷണങ്ങൾ നൽകുകയും ചെയ്യുമ്പോഴാണ് തജ്വീദ് പൂർണ്ണമാകുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്രകാരം തന്നെ ഒരേ മഖ്റജിൽ നിന്നും ഉച്ചരിക്കുന്ന അക്ഷരങ്ങളെ വേർതിരിക്കുന്നത് അതിൻ്റെ സിഫത്തുകളാണ്, വിശേഷണങ്ങളാണ് എന്നതും നാം പറഞ്ഞു. അപ്രകാരം തന്നെ അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ പ്രധാനമായും രണ്ട് തരമുണ്ട്. ഒരു നിലക്ക് നോക്കുമ്പോൾ വിപരീതം ഉള്ള സിഫത്തുകൾ, വിപരീതം ഇല്ലാത്ത സിഫത്തുകൾ. അപ്രകാരം തന്നെ വേറൊരു നിലയിൽ സിഫത്തുകളെ പരിഗണിക്കുമ്പോൾ രണ്ട് നിലക്ക് കാണാം. അതിൻ്റെ കൂടെ സദാസമയവും ഉണ്ടാകുന്ന സിഫാത്തു ദാത്തിയ, അപ്രകാരം സിഫാത്തുൽ ആരില, ചില സന്ദർഭങ്ങളിൽ മാത്രം ഉണ്ടാകുന്ന തഫ്ഹീം, തർക്കീഖ് പോലെയുള്ള സിഫത്തുകൾ. ഇതിനുശേഷം നമ്മൾ വിപരീതം വരുന്ന സിഫത്തുകളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ ഇനമായ സിഫാത്തുൽ മുത്തലാദ്ദയിൽ അഥവാ വിപരീതം വരുന്ന സിഫത്തുകളിൽ 10 സിഫത്തുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 5 വീതം, അങ്ങനെ ഓരോന്നിലും 2 വീതം, അങ്ങനെ 10 സിഫത്തുകൾ, വിപരീതമുള്ള സിഫത്തുകൾ, വിശേഷണങ്ങൾ. 17 സിഫത്തുകളാണ് ആകെ സിഫാത്തുൽ ഹുറൂഫിൽ അക്ഷരങ്ങളുടെ വിശേഷണത്തിൽ ഉള്ളത്. അതിൽ 7 സിഫത്തുകൾ, 7 വിശേഷണങ്ങൾ വിപരീതമില്ലാത്ത സിഫത്തുകളാണ്, വിശേഷണങ്ങളാണ്. 10 സിഫത്തുകളാണ് വിപരീതമുള്ള സിഫത്തുകൾ. അതിൽ ആദ്യത്തെ 2 കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമ്മൾ പറഞ്ഞത്. അത് സിഫത്തുൽ ജഹരി വൽ ഹംസ്, അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ അറബി ഭാഷയിലെ 29 അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഈ അക്ഷരങ്ങൾക്ക് ഉള്ള വിശേഷണങ്ങൾ ആണ് നമ്മൾ പറയുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഒരു അക്ഷരത്തിന് 4 സിഫത്തുകൾ വരെ ഉണ്ടാവാം, 3-4 സിഫത്തുകൾ ഉണ്ടാകാം. ആ സിഫത്തുകളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അക്ഷരങ്ങളുടെ ശക്തിയും അതുപോലെ തന്നെ അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിലെ ശക്തിയില്ലായ്മയും നാം വിലയിരുത്തുന്നത്. ഇൻഷാ അല്ലാ ഇതെല്ലാം പഠിച്ച് കഴിയുമ്പോൾ അവസാനത്തിൽ നമുക്കത് കൂടുതൽ വ്യക്തമാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അൽഹംസു വൽ ജഹർ, ജഹറും ഹംസും, ജഹറിൻ്റെ വിപരീതമാണ് ഹംസ്. ജഹർ എന്ന് പറയുമ്പോൾ അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ മഖ്റജിൽ ഊന്നൽ നൽകുന്നത് കൊണ്ട് മഖ്റജിൽ നൽകുന്ന ഊന്നലിൻ്റെ അതിൽ പ്രത്യേകമായ അവലംബം നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് ശ്വാസം പുറത്തേക്ക് വിടാതെ പിടിച്ചു വെച്ചുകൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് ജഹർ. അറബി ഭാഷയിലെ 29 അക്ഷരങ്ങളിൽ 19 അക്ഷരവും അത്തരം അക്ഷരങ്ങളാണ്. ബാക്കിയുള്ള 10 അക്ഷരങ്ങളാണ് ശ്വാസം വിട്ടുകൊണ്ട്, ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാവകാശം ഉച്ചരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ അക്ഷരങ്ങളെ അതിന് മഖ്റജിൽ കൂടുതലായി ഊന്നൽ നൽകുന്നില്ല, കൂടുതലായി മഖ്റജിനെ അവലംബിക്കുന്നില്ല, ശക്തി കുറച്ചുകൊണ്ടാണ് അതിനെ ഉച്ചരിക്കുന്നത്. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പറയുന്നത് രണ്ടാമത്തെ വിഭാഗമായ അഷിദ്ദത്തു വർറഹാവ. അഷിദ്ദത്തു വർറഹാവ നേരത്തെ പറഞ്ഞതിനോട് ചെറിയ സാമ്യതയുണ്ടെങ്കിലും ഇതിനെ പ്രത്യേകമായി നമ്മൾ പഠിക്കുകയും ഉച്ചരിച്ച് ശീലിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇവിടെ തജ്വീദ് നിയമങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേവലം ഇതിൻ്റെ തിയറികൾ, പാഠങ്ങൾ പഠിക്കുക, നിർവചനങ്ങളോ കാണാതെ പഠിക്കുക അല്ലെങ്കിൽ ഇത് പഠിക്കുക എന്നതിനപ്പുറത്ത് ഇത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ പ്രാവർത്തികമാക്കുക, കൊണ്ടുവരിക, നമ്മുടെ പാരായണത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് പ്രധാനം. തജ്വീദ് നിയമങ്ങൾ പഠിക്കുന്നതിനേക്കാൾ പ്രധാനം അത് പ്രകാരം നമ്മുടെ ഖുർആൻ പാരായണത്തെ ക്രമീകരിക്കുക, പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഓരോ വിശേഷണങ്ങൾ നമ്മൾ പറയുമ്പോൾ അത് നമ്മൾ പ്രാവർത്തികമാക്കി പരിശീലിച്ച് അത് ശരിയായ രൂപത്തിൽ ഉച്ചാരണം ആക്കേണ്ടതുണ്ട്. അപ്പോൾ അഷിദ്ദത്തു, അർറഹാവത്തു, അതുപോലെ തന്നെ വൽ ബൈനീയത്തു, അഥവാ മൂന്ന് സിഫത്തുകളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഷിദ്ദത്തും റഹാവത്തും ബൈനീയത്തും. ഷിദ്ദത്ത് എന്ന് പറഞ്ഞാൽ ഹിയ ഹബ്സു സൗത്തി ഇൻദ നുത്ഖി ബിൽ ഹർഫി ലിഖുവതി അൽ ഇഅ്തിമാദി അലൽ മഖ്റജ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ ശ്വാസം പിടിച്ചു കൊണ്ട് ഉച്ചരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉച്ചാരണ സ്ഥലത്തിൽ ഊന്നൽ നൽകുന്നത് കാരണത്താൽ, കൂടുതൽ ശക്തി കൊടുത്ത് അവലംബിക്കുന്നത് കാരണത്താൽ അതിവിടെ ശ്വാസം പിടിച്ചുവെക്കുന്നു. ഹബ്സു സൗത്തി ഇൻദ നുത്ഖി ബിൽ ഹർഫി ലിഖുവതി ഇഅ്തിമാദി അലൽ മഖ്റജ്. ഇതിൻ്റെ അക്ഷരങ്ങൾ 8 അക്ഷരങ്ങളാണ്. ഇമാം ഇബ്നുൽ ജസരി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ജസരിയിൽ പറയുന്നു, അജിദ് ഖത്തിൻ ബക്കത്ത് ഹംസ ജീം ദാൽ ഖാഫ് ഖാ ബാ കാഫ് ദ. ഈ 8 അക്ഷരങ്ങളെയാണ് ഹുറൂഫു അഷിദ്ദ എന്ന് പറയുന്നത്, ശക്തിയുള്ള അക്ഷരങ്ങളാണ്. അപ്പോൾ ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അവിടെ അതിൻ്റെ മഖ്റജിൽ പ്രത്യേകമായ ഊന്നൽ നൽകുന്നു, ഇഅ്തിമാദ് നൽകുന്നു. അത് കാരണത്താൽ ശ്വാസം പുറത്തേക്ക് ഇല്ലാതെ വിടുന്നില്ല, ജറയാനുൻ നഫ്സ് അവിടെ നടക്കുന്നില്ല, ഹബ്സു സൗത്ത് ശബ്ദത്തെ അവിടെ പിടിച്ചു നിർത്തുകയാണ്. അപ്പോൾ നമ്മൾക്ക് പറഞ്ഞു നോക്കാം, അ ജ ദ ഖ ത ബ ക ത. അപ്പോൾ ഈ അക്ഷരങ്ങളെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ നമ്മുടെ ശബ്ദത്തെ ആ മഖ്റജിൽ തന്നെ തടഞ്ഞു വെക്കുകയാണ്, പിടിച്ചു വെക്കുകയാണ്, പുറത്തേക്ക് വല്ലാതെ അതിനെ നീട്ടി പറയുന്നില്ല, ഉച്ചരിക്കുന്നില്ല. അപ്പോൾ നാം പറഞ്ഞു വന്നത് ഹുറൂഫു ശിദ്ദ, ശിദ്ദത്തിൻ്റെ അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ ഓരോ അക്ഷരങ്ങളെയും അതിൻ്റെ മഖ്റജിൽ തന്നെ ആ ശബ്ദത്തെ പിടിച്ചുവെക്കുകയും മഖ്റജിൽ പ്രത്യേകം ഊന്നലും ശക്തിയും നൽകുന്നതുകൊണ്ട് ആണ് ഈ ശിദ്ദത്ത് എന്ന സിഫത്ത് അതിന് ലഭിക്കുന്നത്. ഇത് 8 അക്ഷരങ്ങളാണ്, ഹംസ ജീം ദാൽ ഖാഫ് ത്വാ ബാ കാഫ് ത. ഇമാം ഇബ്നുൽ ജസരി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ മുഖദ്ദിമത്തുൽ ജസരിയയിൽ അത് ഇങ്ങനെ അദ്ദേഹം ചുരുക്കി പറഞ്ഞു, അജിദ് ഖത്തിൻ ബക്കത്ത്, അജിദ് ഖത്തിൻ ബക്കത്ത്, അ ജ ദ ഖ ത ബ ക ത. ഈ 8 അക്ഷരങ്ങളാണ് ശിദ്ദത്തിൻ്റെ അക്ഷരങ്ങൾ. രണ്ടാമതായി വരുന്നത് അൽ ബൈനിയ്യ. ഇതിനെ വിപരീതമാണ് റഖാവത്ത് അല്ലെങ്കിൽ റിഖ്വ. വബൈന റിഖ്വിൻ വശദീദിൻ ലിൻ ഉമർ, റിഖ്വത്തിൻ്റെയും ശിദ്ദത്തിൻ്റെയും ഇടയിലുള്ള സിഫത്താണ് ബൈനിയ്യ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ശബ്ദത്തെ മഖ്റജിൽ പിടിച്ചു വെക്കുന്നില്ലെങ്കിലും അല്പം പിടിച്ചു വെക്കുകയും അല്പം ശബ്ദത്തെ പുറത്തുവിടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ബൈനിയ എന്ന സിഫത്തിൻ്റെ വിശേഷണം എന്ന സിഫത്തിൻ്റെ അർത്ഥം, അതിൻ്റെ ഉദ്ദേശം. അത് അഞ്ചക്ഷരമാണ് ലിൻ ഉമർ. ലിൻ ഉമർ എന്നതാണ് ശിദ്ദത്തിൻ്റെയും അതിൻ്റെ വിപരീതമായ റഹാവത്തിൻ്റെയും ഇടയിലുള്ള സിഫത്ത്. അപ്പോൾ ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അല്പം മഖ്റജിൽ ഊന്നൽ നൽകുന്നു, എന്നാൽ ശബ്ദം പുറത്തേക്ക് അല്പം പോകുന്നും ഉണ്ട്. മഖ്റജിൽ കൂടുതലായി ഊന്നലോ ശക്തിയോ നൽകുന്നില്ല. ഉദാഹരണമായി ലാം നമുക്ക് ഉച്ചരിക്കാം, അതുപോലെ റാ ഉച്ചരിക്കാം. അൽ അൽ അർ അൽ അർ അർ അ. ഇൻഷാ റാഇൻ്റെയും അതുപോലെ ലാമിൻ്റെയും ഒക്കെ സിഫത്തുകൾ വേറെയും ഇനിയും വരാനുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് അതിൻ്റെ ഉച്ചാരണം വ്യക്തമാവും. അപ്പോൾ ഇത് ശിദ്ദത്തിൻ്റെയും റഹാവത്തിൻ്റെയും ഇടയിലുള്ള മുത്തവസ്യത്തായ സിഫത്താണ് ബൈനിയ്യ. ഇനി ശിദ്ദത്തിൻ്റെ വിപരീതമായ റഹാവത്ത് എന്താണ്, അതിൻ്റെ അക്ഷരങ്ങൾ എങ്ങനെയാണ് ഉച്ചരിക്കുക എന്നുള്ളതാണ്. റഹാവത്ത് എന്ന് പറഞ്ഞാൽ വഹിയ ജറയാനുസൗത്തി ഇന്ദ നുത്ഖി ബിൽ ഹർഫി, ഹർഫിനെ അക്ഷരത്തെ ഉച്ചരിക്കുന്ന സന്ദർഭത്തിൽ ശബ്ദം പുറത്തേക്ക് പോകുന്നു. നേരത്തെ ശ്വാസം ശബ്ദത്തെ മഖ്റജിൽ പിടിച്ചു വെക്കും, അല്ലെങ്കിൽ ശബ്ദം പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോവാതെ മഖ്റജിൽ ഊന്നൽ നൽകിക്കൊണ്ട് ഉച്ചരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഇവിടെ മഖ്റജിൽ ഓരോ അക്ഷരത്തിൻ്റെ മഖ്റജിൽ ഉത്ഭവസ്ഥാനത്ത് ശക്തമായ ഊന്നൽ കൊടുക്കാത്തത് കൊണ്ട് ആ ഇഅ്തിമാദ് മഖ്റജിലുള്ള ഇഅ്തിമാദ് ദുർബലമായതുകൊണ്ടാണ് ഈ ശബ്ദത്തെ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ മഖ്റജിൽ ശക്തി കൊടുത്താൽ, ഊന്നൽ നൽകിയാൽ ശബ്ദം പുറത്തേക്ക് പോകില്ല. എന്നാൽ മഖ്റജിൽ ഊന്നൽ കൊടുക്കാതിരുന്നാൽ, അല്ലെങ്കിൽ കുറച്ച് ഊന്നൽ നൽകിക്കഴിഞ്ഞാൽ ശബ്ദം പുറത്തേക്ക് പോകും എന്ന് പറഞ്ഞാൽ ശ്വാസം ശബ്ദം നീണ്ടുപോകുന്നതിൻ്റെ ഉച്ചാരണം നമുക്ക് ഉച്ചരിക്കാം. ഇപ്പോൾ ലിൻ ഉമർ എന്നുള്ളത് തവസ്സുത്തിൻ്റെ ബൈനീയത്തിൻ്റെ സിഫത്താണെങ്കിൽ ശിദ്ദത്തിൻ്റെ അക്ഷരങ്ങളാണ് അജിദ് ഖതീൻ ബക്കത്ത്. ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അതിൽ മഖ്റജിൽ പ്രത്യേകം ശക്തി കൊടുത്താണ് ഉച്ചരിക്കുന്നത്. അ ജ ഖ ത, ഇതിൽ തന്നെ ത എന്നുള്ളത് ഏറ്റവും ശക്തിയുള്ള അക്ഷരമാണ്. അഖ്വൽ ഹുറൂഫിൽ അറബിയ ത ത, കാരണം എല്ലാ ശക്തമായ കവിയായ ഖുവത്തുള്ള സിഫത്തുകളൊക്കെ ഈ ത്വാഇനുണ്ട്. ഇൻഷാല്ലാ അത് എല്ലാ സിഫത്തുകളും നമ്മൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സിഫത്തുള്ള, ഏറ്റവും കൂടുതൽ വിശേഷണമുള്ള അക്ഷരങ്ങൾ ഏതാണ്, അതുപോലെ ഏറ്റവും ശക്തിയുള്ള അക്ഷരങ്ങൾ ഏതാണ്, ഏറ്റവും ശക്തി കുറഞ്ഞ അക്ഷരങ്ങൾ ഏതാണ്, അതുപോലെ തന്നെ മുത്തവസ്യത്തായ മധ്യമ നിലവാരത്തിലുള്ള വിശേഷണങ്ങളുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാണ്, ഇങ്ങനെ 29 അക്ഷരങ്ങളെയും നമുക്ക് അതിൻ്റെ സിഫാത്തുകൾ ഉച്ചാരണ രൂപങ്ങൾ വിശേഷണങ്ങൾ എല്ലാം വെച്ചുകൊണ്ട് അക്ഷരങ്ങളെ വിലയിരുത്താനും അതുവഴി അതിൻ്റെ ശരിയായ ഉച്ചാരണം പരിശീലിക്കുവാനും നമുക്ക് കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് റഹാവത്ത് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളെ ശ്വാസം വിട്ടുകൊണ്ട് ശബ്ദം മഖ്റജിൽ ഊന്നൽ നൽകാതെ, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ഊന്നൽ നൽകിക്കൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് റഹാവത്തിന് അക്ഷരങ്ങൾ. 16 അക്ഷരങ്ങൾ റഹാവത്തിന് അക്ഷരങ്ങളാണ്. നേരത്തെ പറഞ്ഞ അജിദ് ഖത്തീൻ ബക്കത്ത് അതുപോലെ ലിൻ ഉമർ ഈ 13 അക്ഷരങ്ങൾ അല്ലാത്ത എല്ലാ അക്ഷരങ്ങളും റഹാവത്തിൻ്റെ അക്ഷരങ്ങളാണ്. ഓരോ അക്ഷരങ്ങളും പറയുമ്പോൾ അത് ശരിക്കും നമുക്ക് ഈ രൂപത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും. സ ഹ ഖ ദ സ സ ഷ നേരത്തെ ഈ അക്ഷരങ്ങളിൽ പറയാത്ത അക്ഷരങ്ങളെല്ലാം റഹാവത്തിന് അക്ഷരങ്ങളാണ്. അപ്പം ഇതെല്ലാം പറയുമ്പോൾ തന്നെ പുറത്തേക്ക് ശ്വാസം വിട്ടുകൊണ്ട് പുറത്തേക്ക് ശബ്ദം വന്ന് അതിൻ്റെ മഖ്റജിൽ പിടിച്ചു വെക്കാതെ ഊന്നൽ നൽകാതെ ഉച്ചരിക്കുന്നത് രണ്ടും നമുക്ക് വേർതിരിച്ച് ഉച്ചരിച്ച് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ ശരിയായ രൂപത്തിൽ പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൂലി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെയും മാതൃക അനുസരിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാനും അതുവഴി അള്ളാഹുവിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കുവാനും നമുക്ക് അവൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ നാം കേട്ടത് തജ്വീദ് പഠനം. ബഹുമാനനായ അബ്ദുള്ള ഷമീർ മദീനിയാണ് ക്ലാസ് എടുത്തത്.

0: الحبيب. السلام عليكم ورحمة الله. الحمد لله رب العالمين وصلى الله على محمد. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിൻ്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടുന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിൻ്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ഇനി മനപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 406-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 406-ാമത്തെ പേജിൻ്റെ പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി. ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിൻ്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
1: Peace Radio. Tune to reality.

0: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനം എന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:

0: ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീല് അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റോഹ് മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യന്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഹറമൈൻ ലൈവ് പരിപാടിയാണ്. വിശുദ്ധ ഹറമുകളിലെ നമസ്കാരങ്ങളിൽ അവിടുത്തെ ഇമാമുമാർ നടത്തിയ ഖുർആൻ പാരായണമാണ് ഈ പ്രോഗ്രാമിൽ നമ്മൾ കേൾക്കുന്നത്. മദീന മസ്ജിദുൻ നബവിയിൽ ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുള്ള ഖുറാഫി നടത്തിയ ഖുർആൻ പാരായണം, സൂറത്ത് യൂസുഫ് 22 മുതൽ 42 വരെയുള്ള ആയത്തുകൾ.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

മക്കയിലെ വിശുദ്ധ ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനി നടത്തിയ ഖുർആൻ പാരായണം സൂറത്തുൽ ഹിജ്ർ 85 മുതൽ 99 വരെയുള്ള ആയത്തുകൾ.

0: ولقد نعلم أنك يضيق صدرك بما يقولون فسبح بحمد ربك وكن من الساجدين واعبد ربك حتى يأتيك اليقين.
1: ഹറമൈൻ ലൈവ് ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഹറമുകളിലെ നമസ്കാരങ്ങളിൽ അവിടുത്തെ ഇമാമുമാർ നടത്തിയ ഖുർആൻ പാരായണമാണ് നമ്മൾ കേട്ടത്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണ അവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ.
3: പീസ് ഖുർആൻ റേഡിയോയിൽ അൽ മുഅല്ലിം, സൂറത്തുൽ അൻആം ആയത്ത് 149 മുതൽ 152 വരെ, ഖിറാഅത്ത് ഖലീഫ സുനൈജി.

0: ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം സൂറ അൻആം ആയത്ത് 149 142 വചനം. പാരായണം നടത്തിയത് ഖലീഫ സുനൈജി.
1: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവന് പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മനുഷ്യരാശിക്കാകമാനം മാർഗദർശനമായി പ്രപഞ്ചനാഥനായ അള്ളാഹു പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നൽകിയ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഈ ഖുർആൻ അവതരിപ്പിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് സൂറത്ത് സ്വാദ് 29-ാം വചനത്തിലൂടെ അള്ളാഹു നമ്മെ ഇപ്രകാരം ബോധ്യപ്പെടുത്തുന്നു.

0: ഇതിലെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി അവർ ചിന്തിച്ചു നോക്കുന്നതിനും ബുദ്ധിശാലികൾ ഉത്ബുദ്ധരാകുന്നതിനും വേണ്ടി നിനക്ക് നാം അവതരിപ്പിച്ചു തന്ന അനുഗ്രഹീത ഗ്രന്ഥമത്രേ ഇത്. വൽ ഖുർആനു ഹുജ്ജത്തുല്ലക ഔ അലൈക, വിശുദ്ധ ഖുർആൻ നാളെ ഓരോ മനുഷ്യനും വേണ്ടി സാക്ഷി പറയുക തന്നെ ചെയ്യും, ഒന്നുകിൽ അനുകൂലമായി അല്ലെങ്കിൽ പ്രതികൂലമായി എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ എല്ലാ മനുഷ്യരും ഖുർആൻ പഠിക്കൽ അനിവാര്യമാണ്. പ്രത്യേകിച്ച് സത്യവിശ്വാസികളെന്ന് അവകാശപ്പെടുന്ന മുസ്ലിങ്ങൾ അതിലെ ആയത്തുകളുടെ താൽപ്പര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ പോകരുത്. ഖുർആനിക സന്ദേശം സമഗ്രവും സമ്പൂർണവുമായി ലോകസമൂഹത്തിന് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ള ബൃഹത്തായ ഒരു പ്രബോധന സംരംഭമാണ് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ. ഈ സംരംഭത്തിൻ്റെ ഭാഗമായി അബുദാബി ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ തയ്യാറാക്കുന്ന വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിൻ്റെ ശബ്ദരൂപം നിങ്ങളിൽ എത്തിക്കാനുള്ള എളിയ ശ്രമമാണിത്. വിശുദ്ധ ഖുർആനിൻ്റെ വിവിധ ഭാഷകളിലുള്ള വിവരണങ്ങൾ ഇന്ന് ലഭ്യമാണ്. അതിൽ മലയാള ഭാഷയിലുള്ള പ്രധാന ഗ്രന്ഥമാണ് അമാനി മൗലവി റഹിമഉല്ലയുടെ നേതൃത്വത്തിൽ രചിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ വിവരണം. ഈ ഗ്രന്ഥത്തെ പ്രധാന അവലംബമാക്കിയാണ് ഈ ശബ്ദരൂപം തയ്യാറാക്കിയിട്ടുള്ളത്. തിരക്കുപിടിച്ച ജീവിതത്തിൽ വായന അന്യം നിന്നു പോകുന്നവർ, അനാരോഗ്യം മൂലം വായന ബുദ്ധിമുട്ടായവർ തുടങ്ങി ഒട്ടേറെ പേർക്ക് ഈ ശബ്ദരൂപം അള്ളാഹു ഉദ്ദേശിച്ചാൽ ഉപകാരപ്പെടും. ഈ ശബ്ദരൂപത്തിൻ്റെ ഘടന താഴെ പറയും വിധമാണ്. വിശുദ്ധ ഖുർആനിൽ 114 സൂറത്തുകൾ അഥവാ അധ്യായങ്ങൾ ഉണ്ട്. ഈ അധ്യായങ്ങൾ പിന്നീട് ആയത്തുകൾ അഥവാ വചനങ്ങളായി തിരിച്ചിരിക്കുന്നു. ഇതിനു പുറമെ വിശുദ്ധ ഖുർആനിനെ 30 ഭാഗങ്ങൾ അഥവാ ജുസുകൾ ആയി തിരിച്ചിട്ടുണ്ട്. ഈ വിഭജനമെല്ലാം അള്ളാഹു പ്രവാചകനിലൂടെ അറിയിച്ചു തന്ന ദൈവിക നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണ്. എല്ലായ്പ്പോഴും ജുസുകളുടെ തുടക്കവും ഒടുക്കവും ഒരു അധ്യായത്തിൻ്റെ തുടക്കത്തിലോ ഒടുക്കത്തിലോ തന്നെ ആകണമെന്നില്ല. ഉദാഹരണത്തിന്, ജുസ് 12 തുടങ്ങുന്നത് ഹൂദ് എന്ന അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം മുതലാണ്. അവസാനിക്കുന്നത് യൂസുഫ് എന്ന അധ്യായത്തിൻ്റെ 52-ാം വചനത്തിലും ആണ്. നാം ഈ ശബ്ദരൂപം ജുസ് അടിസ്ഥാനത്തിലാണ് വിഭജിച്ചിട്ടുള്ളത്. ഓരോ ജുസും തുടങ്ങുന്നത് ജുസിൻ്റെ നമ്പർ, അധ്യായത്തിൻ്റെ ക്രമനമ്പർ, അധ്യായത്തിൻ്റെ പേര് എന്നിവ പറഞ്ഞുകൊണ്ടാണ്. ശേഷം ജുസിയിലെ ആദ്യ വചനത്തിൻ്റെ ക്രമനമ്പർ വായിക്കുന്നു. തുടർന്ന് ആ വചനത്തിൽ ഉപയോഗിച്ച അറബി വാക്കുകളുടെ മലയാള അർത്ഥം വായിക്കുന്നു. ഇത് പുസ്തക രൂപത്തിലുള്ള വിശുദ്ധ ഖുർആൻ വിവരണത്തിലെ ക്രമത്തിൽ നിന്ന് വ്യത്യസ്തമായി പഠനം ലക്ഷ്യമാക്കി ചെയ്ത ഒരു മാറ്റമാണ്. ഓരോ വാക്കിൻ്റെയും അർത്ഥം കേൾക്കുമ്പോൾ തന്നെ ആ അറബി വാക്കും വാക്കിൻ്റെ മലയാള അർത്ഥവും പരമാവധി ഹൃദിസ്ഥമാക്കാൻ ശ്രമിക്കുക. എല്ലാ ഭാഷകളിലും ഉള്ളതുപോലെ നാനാർത്ഥങ്ങൾ അറബിയിലും ഉണ്ട്. അതിനാൽ ഒരു വചനത്തിൽ ഉപയോഗിക്കുന്ന വാക്കിന് അവിടെ ഉപയോഗിക്കുന്ന അർത്ഥം കൃത്യമായി പഠിക്കൽ പ്രധാനമാണ്. വാക്കർത്ഥങ്ങൾക്ക് ശേഷം അറബി ഭാഷയിലുള്ള വിശുദ്ധ ഖുർആൻ വചനം ഓതുന്നു. അങ്ങനെ ഓതിക്കേൾക്കുമ്പോൾ തൊട്ടുമുമ്പ് കേട്ട വാക്കർത്ഥങ്ങൾ പരമാവധി ഓർമ്മിച്ചെടുക്കാൻ ശ്രമിക്കുക. ആത്മാർത്ഥവും നിരന്തരവുമായ ഈ പരിശ്രമത്തിലൂടെ, പഠനത്തിലൂടെ ഇൻഷാ അള്ളാ അറബി ഭാഷയോടും ഈ വിശുദ്ധ ഗ്രന്ഥത്തോടുമുള്ള നമ്മുടെ അടുപ്പം വർദ്ധിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ വചനം ഓതിക്കേൾപ്പിച്ച ശേഷം ആ വചനത്തിൻ്റെ നേർക്ക് നേരെയുള്ള മലയാള അർത്ഥം വായിക്കുന്നു. വചനങ്ങളുടെ മലയാള രൂപം വായിച്ച ശേഷം ആശയ വിശദീകരണം വായിക്കുന്നു. ഒരു വചനത്തിനു മാത്രമായോ ഒന്നിലധികം വചനങ്ങൾക്ക് വേണ്ടി ഒരുമിച്ചോ വിശദീകരണങ്ങൾ ഉണ്ടാകും. സാധ്യമായ വിധത്തിൽ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിലും പോരായ്മകൾ കണ്ടേക്കാം. പഠനത്തിനുള്ള ഒരു ഉപാധി എന്ന നിലക്ക് നിങ്ങൾ ഈ പരിശ്രമത്തെ കാണണമെന്നും ശബ്ദ സൗന്ദര്യത്തിലും ഉച്ചാരണത്തിലുമുള്ള ചെറിയ പിഴവുകൾ ക്ഷമിക്കണമെന്നും ഉണർത്തുന്നു. വിശുദ്ധ ഖുർആൻ വിവരണം തയ്യാർ ചെയ്ത ഗുരുവര്യന്മാർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഒപ്പം ഈ എളിയ പദ്ധതിക്കു പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സഹോദരന്മാർക്കും, ഇതു കേൾക്കുന്ന ഓരോരുത്തരും സ്വയം പഠിച്ചും മറ്റുള്ളവരെ പഠിക്കാൻ സഹായിച്ചും പ്രചരിപ്പിച്ചും ഈ മഹത്തായ ലക്ഷ്യത്തിൻ്റെ ഭാഗമാകാൻ സ്നേഹപൂർവം ഉണർത്തുന്നു. പരലോകത്ത് വിശുദ്ധ ഖുർആൻ അനുകൂലമായി സാക്ഷി പറയുന്ന വിഭാഗത്തിൽ ഉൾപ്പെടാൻ നമ്മെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.
1: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം.
2: വചനം 6. വമാ മിൻ ദാബ്ബത്തിൻ, ഒരു ജന്തുവുമില്ല, ഫിൽ അർദി, ഭൂമിയിൽ, ഇല്ലാ അലല്ലാഹി, അല്ലാഹുവിൻ്റെ മേൽ ഇല്ലാതെ, റിസ്ഖുഹ, അവയുടെ ഉപജീവനം, വയഅലമു, അവൻ അറിയുകയും ചെയ്യും, മുസ്തഖറഹ, അവയുടെ താവളം, വമുസ്തൗദഅഹ, അവയുടെ സൂക്ഷിപ്പ് സ്ഥാനവും, കുല്ലുൻ, എല്ലാം, ഫീ കിതാബിൻ, ഒരു ഗ്രന്ഥത്തിൽ ഉണ്ട്, മുബീനിൻ, സ്പഷ്ടമായ.

0: ജീവജന്തുവും തന്നെ അവയുടെ ഉപജീവനം അഥവാ ആഹാരം അല്ലാഹുവിൻ്റെ മേൽ ബാധ്യത ഇല്ലാതെയില്ല. അവയുടെ വാസസ്ഥാനവും അവയുടെ സൂക്ഷിപ്പ് സ്ഥാനവും അവൻ അറിയുകയും ചെയ്യുന്നു. എല്ലാം തന്നെ സ്പഷ്ടമായ ഒരു രേഖാഗ്രന്ഥത്തിലുണ്ട്.
1: ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്ന ഓരോ സത്യവിശ്വാസിയെയും ഇരുത്തി ചിന്തിപ്പിക്കുവാൻ പോരുന്ന ഒരു വചനമാണിത്. മനുഷ്യനടക്കം ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജന്തുക്കൾക്കും അതതിൻ്റെ പ്രകൃതിക്കും ആവശ്യത്തിനുമനുസരിച്ച് ഉപജീവന മാർഗം ഏർപ്പെടുത്തി കൊടുക്കുന്ന ബാധ്യത അള്ളാഹുവിനുണ്ട്. അതവൻ നിർവഹിച്ചിട്ടുമുണ്ട്. അഥവാ ആഹാരമാർഗം ശരിപ്പെടുത്തിക്കൊണ്ടല്ലാതെ ഒരു ജീവിയെയും ഭൂമിയിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. ഓരോ ജീവിയുടെയും സ്ഥിരമായ സ്ഥാനം, താൽക്കാലികമായ സ്ഥാനം ഏതൊക്കെയാണെന്ന് അവനറിയാം. അതെ, എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, നാട്ടിലോ കാട്ടിലോ കരയിലോ വെള്ളത്തിലോ മണ്ണിന് മീതയോ താഴെയോ എന്നൊക്കെ അവനറിയാവുന്നതാണ്. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടു തന്നെ അതതിൻ്റെ ആഹാരമാർഗങ്ങൾ ശരിപ്പെടുത്തിയിരിക്കുന്നു. ഏതെങ്കിലും ഒരു ജീവവർഗത്തിന് ആഹാരത്തിനുള്ള വക ശരിപ്പെടുത്താതെ അവൻ ഒഴിവാക്കിയിട്ടില്ല. ഏതെല്ലാം ജീവികൾ ഏതെല്ലാം തരത്തിലുണ്ടെന്നും ഓരോന്നിൻ്റെയും പെരുപ്പവും വർധനവും എത്ര കണ്ടുവരുമെന്നും ഓരോന്നിനും യോജിച്ച ആഹാരം ഏതാണ് എന്നുമൊക്കെ കൃത്യവും സൂക്ഷ്മവുമായ അറിവും രേഖയും അവൻ്റെ പക്കലുണ്ട് എന്നൊക്കെ ഈ വചനത്തിൽ നിന്ന് വ്യക്തമാകുന്നു. അപ്പോൾ ജനപ്പെരുപ്പം നിമിത്തം ഭൂമിയിൽ ഉപജീവനമാർഗമില്ലാതെ അടുത്ത ഭാവിയിൽ മനുഷ്യൻ കഷ്ടപ്പെടുമെന്ന് കണക്കുകൾ വലിച്ചു നീട്ടിക്കൊണ്ട് മനുഷ്യജനനം തന്നെ ചുരുക്കിക്കളയുവാൻ വേണ്ടി ഇക്കാലത്ത് പൊതുവെ കാണപ്പെടുന്ന വെപ്രാളം അള്ളാഹുവിലും അവൻ്റെ വാഗ്ദാനത്തിലും കഴിവിലുമുള്ള വിശ്വാസരാഹിത്യത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്ന് തീർച്ച തന്നെ. അള്ളാഹു ഈ ഭൂമിയിൽ നിക്ഷേപിച്ചു വച്ചിട്ടുള്ള ആഹാരമാർഗങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും തേടിപ്പിടിച്ച് ഉപയോഗപ്പെടുത്തുന്നതിനു പകരം അള്ളാഹുവിനെ കണക്കാക്കേണ്ടുന്ന പ്രകാരം കണക്കാക്കുവാൻ കൂട്ടാക്കാത്ത ശുഷ്കബുദ്ധികളാൽ ആവിഷ്കരിക്കപ്പെട്ട ഒരു വിഡ്ഢിത്തമെന്നതിൽ കവിഞ്ഞ് ഒരു സത്യവിശ്വാസിക്ക് ആ സംരംഭത്തെ കാണുവാൻ ഒക്കുകയില്ല. മനുഷ്യ സമുദായം എണ്ണത്തിൽ വളരെ കുറവായിരിക്കുമ്പോൾ ആഹാരം എവിടെയും സുഭിക്ഷമായിരിക്കുമെന്നും എണ്ണം വർദ്ധിച്ചു വരും തോറും അത് കുറഞ്ഞുകൊണ്ടിരിക്കുമെന്നുമുള്ള അനുമാനം അടിയോടെ ശരിയല്ലെന്ന് ചരിത്രവും അനുഭവവും വെച്ചുകൊണ്ട് ആലോചിച്ചാൽ നിഷ്പക്ഷ ബുദ്ധികൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അധ്വാനവും പ്രയത്നവും കൂടാതെ ഓരോരുത്തൻ്റെയും ആഹാരം അവൻ്റെ മുമ്പിൽ തയ്യാറാക്കപ്പെട്ടു കൊടുക്കുമെന്നല്ല അള്ളാഹു പറഞ്ഞതിൻ്റെ അർത്ഥം. അവൻ സൃഷ്ടിച്ച ജീവവർഗങ്ങൾക്കെല്ലാം അതാതിന് യോജിച്ചതും ആവശ്യമായതുമായ ആഹാരമാർഗങ്ങൾ ഈ ഭൂമിയിൽ അവൻ ഒരുക്കി വച്ചിട്ടുണ്ട് എന്നത്രേ അർത്ഥം. മനുഷ്യൻ്റെ ആഹാരത്തിനുള്ള മാർഗം അന്വേഷിച്ച് തേടിപ്പിടിക്കൽ അവൻ്റെ കടമയാകുന്നു. മനുഷ്യർ പെരുകും തോറും പുതിയ മാർഗങ്ങളും ചൂഷണ രീതികളും കണ്ടുപിടിച്ച് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് താനും.
2: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
5: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജുൽ ഖബ

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അല്ലാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാകുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ശ്രദ്ധേയമായ മറ്റൊരു പരിപാടിയിലേക്കാണ് പ്രവേശിക്കുന്നത്, ഹൃദയ വസന്തം. ഇന്ന് സൂറത്ത് ഹൂദിലെ 59-60 വചനങ്ങളുടെ വിവരണമാണ് നാം ശ്രവിക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ബഹുമാനായ ജംഷീർ സ്വരാഹി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ അല്ലദി ഹദാന ലിഹാദ വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وتلك عاد جحدوا بآيات ربهم وعصوا رسله واتبعوا أمر كل جبار عنيد. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയ വസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയ വസന്തം ക്ലാസ്സിൽ പരിശുദ്ധ ഖുർആനിലെ 11-ാമത്തെ അധ്യായം സൂറത്തുൽ ഹൂദിലെ 59-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇൻഷാല്ലാ. ആദ് സമുദായത്തിലേക്ക് അല്ലാഹു ഹൂദ് നബി അലൈഹിസ്സലാമിനെ നിയോഗിക്കുകയും ഹൂദ് നബി അലൈഹിസ്സലാം അവരെ അല്ലാഹുവിലേക്ക്, തൗഹീദിലേക്ക്, മരണത്തിനു ശേഷമുള്ള ശാശ്വത ജീവിത വിജയത്തിൻ്റെ സന്തോഷ വാർത്തയിലേക്ക്, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയെക്കുറിച്ചുള്ള താക്കീത് നൽകിക്കൊണ്ട് ഒക്കെ അവരെ ദഅവത്തു നടത്തി, അവരെ ക്ഷണിച്ചു. പക്ഷേ ആ നാട്ടിലെ മഹാഭൂരിപക്ഷം ആളുകളും അദ്ദേഹത്തെ ധിക്കരിക്കുകയും വെല്ലുവിളിക്കുകയുമൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അവസാനം മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞത്, അള്ളാഹുവിന് പുറമെ നിങ്ങൾ പങ്കാളികളായി ചേർക്കുന്ന യാതൊന്നുമായും എനിക്കൊരു ബന്ധമില്ല. നിങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധം ഒരു നിലക്കും ഇല്ല നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനവുമായി. ഞാൻ എൻ്റെ റബ്ബിലിന്നി തവക്കൽ ത്വാലല്ലാഹി റബ്ബി വ റബ്ബിക്കും, എൻ്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാഹുവിൻ്റെ മേൽ ഞാൻ തവക്കുൽ ചെയ്തിരിക്കുന്നു, ഭരമേൽപ്പിച്ചിരിക്കുന്നു. കാരണം എന്താണ്? മാമിൻ ദാബത്തിൻ ഇല്ലാഹുവ ആഹിദുംബിനാ സുയത്തിഹ, യാതൊരു ജന്തുവും അതിൻ്റെ നിയന്ത്രണം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിന് വിധേയരല്ലാത്ത ഒരു ജീവജാലവും ഈ പ്രപഞ്ചത്തിലില്ല. അങ്ങനത്തെ അതുകൊണ്ട് ആ റബ്ബിൽ അള്ളാഹുവിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. കാരണം ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം, എൻ്റെ റബ്ബ് നേരായ വഴിയിലാകുന്നു തീർച്ചയായും എന്ന് ഹൂദ് നബി അലൈഹിസ്സലാം പ്രഖ്യാപിച്ചു. എന്നിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്, എൻ്റെ റബ്ബ് അള്ളാഹു എന്നെ ഏൽപ്പിച്ചൊരു ദൗത്യൻ്റെ ഉത്തരവാദിത്തം, അത് നിങ്ങൾക്ക് അള്ളാഹുവിനെക്കുറിച്ച്, അവൻ്റെ ഏകത്വത്തെക്കുറിച്ച്, മരണത്തിനേഷുള്ള സ്വർഗനരകങ്ങളെക്കുറിച്ച് സന്തോഷവാർത്തയും താക്കീതും നൽകുക, ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നതടക്കമുള്ള ഏറ്റവും സുപ്രധാനമായ ആ വിഷയം, അത് നിങ്ങൾക്ക് ഞാൻ കൃത്യമായി എത്തിച്ചു നൽകിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണ്, നിങ്ങൾ ധിക്കാരികളായി അതിനെ എതിർക്കുകയാണ്, നിങ്ങളത് സ്വീകരിക്കാതിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കതിൽ ഉത്തരവാദിത്തം ഇല്ല. നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ, ഫഇൻ തവല്ലൗ, ഇനി നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ, ഫഖദ് അബ്ലഗ്തുക്കും, തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നിട്ടുണ്ട്. മാ ഉർസിൽതു ബിഹി, ഏതൊരു കാര്യവുമായിട്ടാണോ ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് അത് ഇലൈക്കും, നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ, വയസ്തഖലിഫ് റബ്ബി ഖൗമൻ ഗൈറക്കും, നിങ്ങളല്ലാത്ത ഒരു ജനതയെ എൻ്റെ രക്ഷിതാവ് പകരം കൊണ്ടുവരും. യസ്തഖലിഫു, പകരം കൊണ്ടുവരും, നിങ്ങളല്ലാത്ത. വല തൊള്ളുറൂനഹു ഷൈഅ, അവന് യാതൊരു ഉപദ്രവം വരുത്താൻ നിങ്ങൾക്കാകില്ല. ഇന്ന റബ്ബി അലാ കുല്ലി ഷൈഇൻ ഹഫീൽ, തീർച്ചയായും എൻ്റെ രക്ഷിതാവ് എല്ലാ കാര്യവും സംരക്ഷിക്കുന്നവനാണ് എന്ന് വ്യക്തമായി ഹൂദ് നബി അലൈഹിസ്സലാം അവരോട് പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ എന്നിട്ട് അള്ളാഹുവിൻ്റെ ശിക്ഷ വരികയാണ്. വലമ്മാ ജാഅ അംറുന, അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ, ശിക്ഷ വന്നപ്പോൾ, നജ്ജൈന ഹൂദൻ, നജ്ജൈന, നാം രക്ഷപ്പെടുത്തി ഹൂദൻ, ഹൂദ് അലൈഹിസ്സലാമിനെ, വല്ലദീന ആമനു മഅഹു, അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ച ആളുകളെയും നാം രക്ഷപ്പെടുത്തി, ബിറഹ്മത്തി മിന്ന, നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യം കൊണ്ട്, വനജ്ജൈനാഹും, അവരെ നാം രക്ഷപ്പെടുത്തി, മിൻ അദാബിൻ ഖലീൽ, കഠിനമായ ശിക്ഷയിൽ നിന്നും അവരെ നാം രക്ഷപ്പെടുത്തി. ആദ് സമുദായത്തിനെ അള്ളാഹു നശിപ്പിച്ചത് കൊടുങ്കാറ്റടിപ്പിച്ചിട്ടാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പല സൂറത്തുകളിലൂടെയും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്നു കസീർ റഹ്മഹുള്ള അത് വിശദീകരിച്ച് നൽകിയിട്ടുമുണ്ട്. അമ്മ ആദുൻ സൂറത്തുൽ ഹാഖയിൽ, കദ്ദബത്ത് സമൂദു വആദും ബിൽ ഖാരിയ, ഫഅമ്മ സമൂദു ഫഉഹ്ലികു ബിത്തഗിയ, വഅമ്മ ആദുൻ ഫഉഹ്ലികു ബിരീഹിൻ സർസറിൻ ആതിയ, സഖറഹ അലൈഹിം സബ ലയാലിൻ വതമാനിയത അയ്യാമിൻ ഹുസൂമ, ഏഴു രാത്രിയും എട്ടു പകലും നീണ്ടു നിൽക്കുന്ന കൊടുങ്കാറ്റിലൂടെ ഈ ധിക്കാരികളായ ആദ് സമുദായത്തിനെ അള്ളാഹു എന്നേക്കുമായി നശിപ്പിച്ചു. അരീഹുൽ അഖീം എന്നാണ് അതിനെപ്പറ്റി പറഞ്ഞത്. ആ ശിക്ഷ അങ്ങോട്ട് വന്നു. ഫഅഹ്ലകഹുമുല്ലാഹു, അള്ളാഹു അവരെ നശിപ്പിച്ചു അവരിൽ അവസാന താളത്തൊട്ടും. ഷെ വനജ്ജാമിൻ ബൈനിഹിം റസൂലഹും, അവർക്കിടയിൽ നിന്ന് അവരുടെ റസൂലിനെ രക്ഷപ്പെടുത്തി. അത് ആരാണ്? ഹൂദൻ, ഹൂദ് അലൈഹിസ്സലാമിനെ. വഅത്ബാഅഹു, അദ്ദേഹത്തെ ഈമാനിൽ വിശ്വാസത്തിൽ പിന്തുടർന്ന മുഅ്മിനീങ്ങളെയും അല്ലാഹു രക്ഷപ്പെടുത്തി. അപ്പോൾ അല്ലാഹുവിൻ്റെ കാരുണ്യം, അല്ലാഹുവിൽ വിശ്വസിച്ച വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു തീർച്ചയായും നൽകി. കാരണം എന്നിട്ട് 59-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത് വതിൽക ആദുൻ, അതാണ് ആദ് ജനത. നമുക്ക് ഖുർആൻ വായിക്കുന്ന പിന്നീട് ജീവിക്കുന്ന തലമുറകൾക്ക് ഗുണപാഠമായി ആ ചരിത്ര യാഥാർത്ഥ്യം അല്ലാഹു വിശദീകരിക്കുകയാണ്. എന്നിട്ടല്ല പറയുന്നു വതിൽക ആദുൻ, അതാണ് ആദ് ജനത. ജഹദൂബി ആയാത്തി റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ചു. ജഹദൂതന കഫറു, അവർ നിഷേധിച്ചു കളഞ്ഞു. എന്ത് നിഷേധിച്ചു? ബി ആയാത്തി റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ. വഅസൗ, ആദ് സമുദായം നിഷേധിക്കുകയും ചെയ്തു. റുസുലഹു, അംബിയാക്കളെ, പ്രവാചകന്മാരെ. വത്തബഉ, അവർ പിന്തുടർന്നു. അംബ്ര കുല്ലി ജബ്ബാരിൻ അനീദ്, എന്ത് കൽപ്പന? അംബ്ര, ആരുടെ കൽപ്പന? കുല്ലി ജബ്ബാരിൻ, എല്ലാ സ്വേച്ഛാധിപതികളുടെയും. എങ്ങനെയുള്ള അനീദ്? മർക്കടമുഷ്ടിക്കാരായ സ്വേച്ഛാധിപതികളുടെ കൽപ്പനയാണ് പകരം അവരെന്ത് ചെയ്തത്? സ്വീകരിച്ചത്. ഇവിടെ ഖുർആൻ പ്രയോഗിച്ച പ്രയോഗം നോക്കൂ. വഅസൗ റുസുലഹു, റസൂല് എന്നതിൻ്റെ ബഹുവചനമാണ് റുസുല്. റുസുല് എന്ന് പറഞ്ഞാൽ അമ്പിയാക്കൾ, പ്രവാചകന്മാർ എന്നാണ്. സത്യത്തിൽ അവർ ഹൂദ് നബി അലൈഹി സ്സലാമിനെയാണ് ധിക്കരിച്ചത്, ഹൂദ് നബി അലൈഹി സ്സലാമിനെയാണ് നിഷേധിച്ചത്. എന്നിട്ടും ഖുർആൻ അവരെ പറ്റി പറഞ്ഞത് അസൗ റുസുലഹു, അള്ളാഹുവിൻ്റെ ദൂതന്മാരെ, അവിടെ ബഹുവചനമായി ഉപയോഗിച്ചു. ഇവിടെ തഫ്സീറു സഅദിയിൽ ഇമാം സഅദി റഹ്മഹുല്ല വിശദീകരിക്കുന്നത്, സത്യത്തിൽ ലി അന്നമൻ അസ റസൂലൻ, ഒരു റസൂലിനെ എതിർക്കുന്നവൻ, ഒരു റസൂലിനെ കളവാക്കുന്നവൻ, ഫഖദ് അസ ജമീ അൽ മുർസലീൻ, സത്യത്തിൽ അവൻ എല്ലാ അമ്പിയാക്കളെയുമാണ് നിഷേധിക്കുന്നത്, അവൻ എല്ലാ പ്രവാചകന്മാരെയുമാണ് കളവാക്കുന്നത്. കാരണം ലി അന്ന ദഅവതഹും വാഹിദ, എല്ലാ അമ്പിയാക്കളുടെയും എല്ലാ പ്രവാചകന്മാരുടെയും ദഅവത്തിൻ്റെ വിഷയമെന്ന് പറയുന്നത് ഒറ്റ വിഷയമാണ്. അതുകൊണ്ടാണ് എല്ലാ പ്രവാചകന്മാരെയും നിഷേധിച്ചു എന്ന് അവരെ പറയാൻ കാരണം. ഇബ്നു കസീർ റഹ്മഹുല്ലയും ആ രൂപത്തിൽ തന്നെയാണതിനെ വിശദീകരിച്ചിട്ടുള്ളത്. കഫറു ബിഹ വഅസൗ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ അമ്പിയാക്കളെ അവർ ധിക്കരിച്ചു. ദാലിക അന്നമൻ കഫറ ബിനബിയിൻ, കാരണം ഒരു നബിയെ നിഷേധിക്കുക എന്നുള്ളത്. ഫഖദ് കഫറ ബിജമീഇൽ അംബിയാ, എല്ലാ നബിമാരെയും നിഷേധിക്കുന്നത് പോലെയാണ്. ലിഅന്നഹു ലാ ഫർഖ ബൈന അഹദ് മിൻഹും ഫീ വുജൂബിൽ ഈമാനി ബിഹി, അവരെ വിശ്വസിക്കുക എന്നുള്ളതിൽ അംബിയാക്കൾക്കിടയിൽ യാതൊരു വേർതിരിവില്ല. ഫആദുൻ കഫറു ബിഹൂദ്, ആദ് സമുദായം ഹൂദ് അലൈഹിസ്സലാമിനെ നിഷേധിച്ചു. അതുകൊണ്ട് തന്നെ ഫനസല കുഫുറുഹും, അവരുടെ നിഷേധം എവിടെത്തി? മൻസിലത്ത മൻ കഫറ ബിജമീ റുസുൽ, ലോകത്തുള്ള മുഴുവൻ അമ്പിയാക്കളെയും നിഷേധിച്ച അവസ്ഥയിലാണ് അതിനെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്. എന്നിട്ട് 60-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് വ ഉത്ബിഉ ഫി ഹാദിഹി ദുന്യ ലഅനതൻ വയൗമൽ ഖിയാമ, ഈ ഐഹിക ജീവിതത്തിലും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിലും ശാപം അവരുടെ പിന്നാലെ അയക്കപ്പെട്ടു. ഉത്ബിഉ, അവർ പിന്തുടരപ്പെട്ടു, അല്ലെങ്കിൽ അവരുടെ പിന്നാലെ അയക്കപ്പെട്ടു. ഫി ഹാദിഹി ദുന്യ, ഈ ദുനിയാവിലും. വയോമൽ ഖിയാമ, അന്ത്യ ദിനത്തിലും, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിലും. എന്ത്? ലഅനതൻ, ശാപം. അല അറിയുക, ഇന്ന ആദൻ, തീർച്ചയായും ആദ് സമുദായം. കഫറൂ ബി റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിനോട് നന്ദി കേട് കാണിച്ചു. അല അറിയുക, ബുഅദൻ വിധൂരത ലി ആദിൻ, ആദ് സമുദായത്തിന്. എവിടെ നിന്ന്? അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന്. ഖൗമി ഹൂദ്, ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയായ ആദിന് ബുഅദൻ, നാശം, വിദൂരത അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട്, കാരുണ്യത്തെ തൊട്ട്. കാരണം അലാ ഇന്ന ആദൻ കഫറു റബ്ബഹും, അവർ അവരുടെ റബ്ബിനെ നിഷേധിച്ചു കളഞ്ഞു, അല്ലെങ്കിൽ അവരുടെ റബ്ബിനോട് നന്ദി കേട് കാണിച്ചു. അതുകൊണ്ട് അവർക്ക് അള്ളാഹുവിൻ്റെ ശാപം അവരുടെ മേലുണ്ട്. കാരണം അവർ അല്ല നൽകിയ അനുഗ്രഹങ്ങളോട്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ ക്ഷണിച്ച മാർഗത്തിൽ നിന്ന് അകന്ന് അവർ സ്വീകരിച്ചത്, അല്ലെ, സ്വർഗത്തിലേക്ക് വഴി കാണിക്കുന്ന, നന്മയിലേക്ക് ക്ഷണിക്കുന്ന വിവേകികളായ അമ്പിയാക്കളുടെ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ മാർഗം സ്വീകരിക്കുന്നതിന് പകരം വത്തബഊ, അവർ പിന്തുടരുന്നത് അംറ കുല്ലി ജബ്ബാരിൻ അനീദ്, സ്വേച്ഛാധിപതികളും മർക്കടമുഷ്ടിക്കാരുമായ സ്വേച്ഛാധിപതികളുടെ കൽപ്പനയാണ് അവരെന്ത് ചെയ്തത്, പിന്തുടർന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഈ നാശം വന്ന് പതിച്ചിട്ടുള്ളത്, അവർ നന്മയിൽ നകന്നു പോയത്, അല്ലേ. കാരണം സുദ്ദി റഹ്മഹുള്ള വിശദീകരിക്കുന്നത്, ഈ ശാപം മാ ബുഇസ നബിയ്യുൻ ബഅദ ആദിൻ, ആദ് സമുദായത്തിൻ്റെ ഈ നാശത്തിന് ശേഷം നിയോഗിക്കപ്പെട്ട എല്ലാ അമ്പിയാക്കളും ഇല്ലാ ലുഇനു അലാ ലിസാനിഹി, അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ആദ് സമുദായത്തിനെ ശപിച്ചിട്ടുണ്ട്. അതാണ് ദുനിയാവിലും അവർക്ക് ശാപം, പരലോകത്ത് ഉയർന്നേൽപ്പിൻ്റെ നാളിലും അവർക്ക് ശാപം എന്ന് പറയാനുള്ള കാരണം. കാരണം വത്തറക്കു ഇത്തിബാ റസൂലിഹിം റഷീദ്, അവരിലേക്ക് വന്ന റസൂലിൻ്റെ വിവേകമുള്ള സന്മാർഗത്തിലേക്കുള്ള ക്ഷണം അതിനെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്, എന്നിട്ട് അവർ ദുർമാർഗത്തിൻ്റെ വഴി സ്വീകരിച്ചു. അതുകൊണ്ടാണ് അവർക്ക് ഈ ശാപമുണ്ടായത്. ഏതായാലും അള്ളാഹുവിൻ്റെ ഖുർആൻ യഥാവിധി മനസ്സിലാക്കി ജീവിതത്തിൽ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ദൈവിക ദൂതന്മാർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിൽ ജീവിതത്തിന് ക്ഷമയോടുകൂടി ഉറപ്പിച്ചു നിർത്തിയാൽ മാത്രമാണ് നമുക്ക് വിജയമുള്ളൂ എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതല്ലാതെ ദൈവമാർഗത്തോട്, സിറാത്തുൽ മുസ്തഖീമിനെതിരായി മർക്കടമുഷ്ടികൾ, പ്രത്യേകിച്ച് ആധുനിക കാലത്ത് സാമൂഹിക മാധ്യമങ്ങൾ വഴി ഇസ്ലാമിനെ പരിഹസിക്കുകയും പ്രവാചകനെയും സുന്നത്തുകളെയും കളിയാക്കുകയും പലതിനെയും പരിഹസിക്കുന്ന സംഘങ്ങളും വിഭാഗങ്ങളും എമ്പാടുണ്ട്. അതിലൊക്കെ പെട്ടുപോയി അപകടങ്ങളിൽ അബദ്ധങ്ങളിൽ ചെന്ന് പതിച്ചാൽ താൽക്കാലിക സന്തോഷം സുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആത്യന്തികമായി ദുരന്തമായിരിക്കും, നാശമായിരിക്കും ഫലമെന്നുള്ളതാണ് ഇത്തരം നശിപ്പിക്കപ്പെട്ട ജനതയുടെ ചരിത്രങ്ങളിൽ നിന്ന് നമുക്കുള്ള പാഠം. അള്ളാഹുവിൻ്റെ ഖുർആൻ യഥാവിധി മനസ്സിലാക്കി ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുന്നു. സല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: ജസാകുമല്ലാഹ് ഖൈറൻ. ശ്രോതാക്കൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം. സൂറത്ത് ഹൂദിലെ 59-60 വചനങ്ങളുടെ പാരായണവും വിവരണവും. ക്ലാസ് എടുത്തത് ബഹുമാനിയായ ജംഷീർ സ്വരാഹി.
5: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൻ നഹലിലെ 81-85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
6: വചനം 81. വല്ലാഹു, അല്ലാഹു, ജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കി തന്നു, മിമ്മാ ഖലഖ, അവൻ സൃഷ്ടിച്ചതിൽ നിന്ന്, ലിലാലൻ, തണലുകളെ, വജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, മിനൽ ജിബാലി, മലകളിൽ നിന്ന്, അക്നാന, ഒളിയിടം, മറഞ്ഞിരിക്കുന്ന പതികളെ, വജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, സറാബീല, ഉടുപ്പുകൾ, തഖീക്കും, നിങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന, നിങ്ങൾക്കു തടുക്കുന്ന, അൽഹറ, ചൂടിനെ, ചൂടിൽ നിന്നും, വസറാബീല, ഉടുപ്പുകളും തഖീഖും അവ നിങ്ങളെ കാക്കുന്നു. ബസക്കും നിങ്ങളുടെ ഊക്കിനെ, പടയുടെ ഊക്കിനെ, യുദ്ധകാഠിന്യത്തെ. കദാലിക അപ്രകാരം, യുതിമ്മു അവൻ പൂർത്തിയാക്കുന്നു, നിഅമതഹു അവൻ്റെ അനുഗ്രഹം, അലൈക്കും നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക്, ലഅല്ലക്കും നിങ്ങളാകുവാൻ വേണ്ടി, ആയേക്കാം, തുസ്ലിമൂൻ നിങ്ങൾ കീഴൊതുങ്ങും.

0: അല്ലാഹു അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. മലകളിൽ നിന്നും അവൻ നിങ്ങൾക്ക് ഒളിയിടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ചൂട് തടുത്തു തരുന്ന ഉടുപ്പുകളെയും നിങ്ങൾക്കവൻ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളുടെ യുദ്ധത്തിൻ്റെ കാഠിന്യത്തെ നിങ്ങൾക്ക് തടുത്തു തരുന്ന ഉടുപ്പുകളെയും ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്രകാരം അവൻ്റെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നു, നിങ്ങൾ അനുസരിച്ച് കീഴൊതുങ്ങുവാൻ വേണ്ടി.
1: ഈ വചനത്തിൽ എടുത്തുകാണിച്ച അനുഗ്രഹങ്ങൾ: ഒന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ കിട്ടുമാറ് തണലേകുന്ന വൃക്ഷങ്ങൾ, കുന്നുകൾ, ഭിത്തികൾ തുടങ്ങിയ വസ്തുക്കളെ സജ്ജമാക്കിയത്. വെയിലിൻ്റെ ഉഷ്ണത്തിൽ തണൽ കിട്ടാതിരുന്നാലത്തെ സ്ഥിതി ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. രണ്ട്, വേണ്ടിവരുമ്പോൾ അഭയം പ്രാപിക്കുവാനും ഒളിഞ്ഞിരിക്കുവാനും ഉതകുമാറ് തുരങ്കങ്ങൾ, ഗുഹകൾ, മാളങ്ങൾ, പൊത്തുകൾ മുതലായവ മലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി മലകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നവർക്കും ഇത് പലപ്പോഴും അത്യന്താപേക്ഷിതമായിരിക്കും. ചില അടിയന്തര ഘട്ടങ്ങളിൽ ജീവരക്ഷയ്ക്കു തന്നെയും അത്യന്താപേക്ഷിതമായിരിക്കും. മൂന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ നൽകുന്ന പലതരം ഉടുപ്പും വസ്ത്രവും നൽകിയത്. നാല്, യുദ്ധവേളയിൽ നേരിടുന്ന കഠിന പരിക്കുകളിൽ നിന്ന് രക്ഷ കിട്ടുവാനുതകുന്ന പടയങ്കി, പടച്ചട്ട, പടത്തൊപ്പി മുതലായ ഉടുപ്പുകൾ ഉണ്ടാക്കുമാറാക്കിയത്. ഇതെല്ലാം ഓർമ്മിപ്പിച്ച ശേഷം ഇങ്ങനെയുള്ള അനേകമനേകം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്നിരിക്കുന്നത് നിങ്ങൾ അവനെ അനുസരിച്ചും അവനു കീഴൊതുങ്ങിയും ജീവിക്കുവാൻ വേണ്ടിയാണെന്നും ഉണർത്തിയിരിക്കുന്നു. അതിനു തയ്യാറില്ലാത്തവരെപ്പറ്റി അല്ലാഹു പറയുന്നു.
2: വചനം 82. ഫഇൻ തവല്ലൗ, എനി എന്നാൽ അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഇന്നമ അലൈക, എന്നാൽ നിന്റെ മേൽ, അൽ ബലാഉ, എത്തിക്കൽ, പ്രബോധനം മാത്രം, അൽ മുബീൻ, സ്പഷ്ടമായ.

0: നിഷേധിക്കുന്നു. വ അക്തറുഹും, അവരിൽ അധികം ആളുകൾ, അൽ കാഫിറൂൻ, അവിശ്വാസികളത്ര, നന്ദി കെട്ടവരാണ്.
1: يعرفون نعمة الله ثم ينكرونها وأكثرهم الكافرون.
2: അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ അവർ ശരിക്കും അറിയുന്നു, എന്നിട്ടും പിന്നെ അവരതിനെ നിഷേധിക്കുകയാണ്. അവരിൽ അധികം ആളുകൾ നന്ദികെട്ട അവിശ്വാസികളുമത്രേ.
0: ഇതാണ് സത്യനിഷേധികളുടെ സ്ഥിതി. സത്യാവസ്ഥ അറിയാതെ വഴിപിഴച്ചു പോകുകയല്ല അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിന്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ വേണ്ടിവരും. വചനം 84. വയൗമ, ദിവസം, നബഅഥു, നാം എഴുന്നേൽപ്പിക്കുന്ന, നിയോഗിക്കുന്ന, മിൻ കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിൽ നിന്നും, ഷഹീദൻ, ഒരു സാക്ഷിയെ, തുമ്മ ലാ യുഇദനു, പിന്നെ അനുവാദം നൽകപ്പെടുകയില്ല, ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക്, വലാഹും, അവരല്ലതാനും, യുസ്തഅതബൂൻ, ഖേദിച്ചു മടങ്ങുവാൻ ആവശ്യപ്പെടും, തൃപ്തിപ്പെടുത്തുവാൻ ആവശ്യപ്പെടും.

0: എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം നിയോഗിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. പിന്നെ അവിശ്വസിച്ചവർക്ക് ഒഴികഴിവ് പറയാൻ അനുവാദം നൽകപ്പെടുകയില്ല. അവരോട് ഖേദിച്ചു മടങ്ങി തൃപ്തിപ്പെടുത്താൻ ആവശ്യപ്പെടുകയുമില്ല.
1: വചനം 85. വഇദാ റഅ, കണ്ടാൽ, അല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവർ, അൽഅദാബ, ശിക്ഷയെ, ഫലാ യുഖഫഫു, അപ്പോൾ ലഘുവാക്കപ്പെടുന്നതല്ല, അൻഹും, അവർക്ക്, അവരിൽ നിന്ന്, വലാഹും, അവരല്ലതാനും, യുൻറൂൻ, അവർ നോക്കപ്പെടുക, കാത്തുനിർത്തപ്പെടുക, ഒഴിവ് നൽകപ്പെടുക.

0: അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷ കണ്ണിൽ കണ്ടാലാകട്ടെ, അപ്പോൾ പിന്നെ അതവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല, അവർക്ക് ഇട നൽകി കാത്തു നിർത്തപ്പെടുകയുമില്ല.
1: 89 വചനത്തിൽ കാണാവുന്നതുപോലെ അതത് സമുദായങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന നബിമാർ ആ സമുദായങ്ങൾ തങ്ങളുടെ പ്രബോധനം സ്വീകരിച്ചതിനെയും നിരസിച്ചതിനെയും കുറിച്ച് ഖിയാമത്തുനാളിൽ സാക്ഷ്യം വഹിക്കും. അപ്പോൾ വല്ല ഒഴികഴിവും പറഞ്ഞ് ഒഴിവാകുവാനാകട്ടെ, ഖേദിച്ചു മടങ്ങി അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുവാനാകട്ടെ, അവിശ്വാസികൾക്കു അവസരം നൽകപ്പെടുകയില്ല. അവരുടെ നിഷേധത്തിന്റെ ഫലം അവർ അനുഭവിക്കുകയല്ലാതെ അവർക്കു ഗത്യന്തരമുണ്ടായിരിക്കുകയില്ല. ശിക്ഷ കൺമുമ്പിൽ വന്നുകഴിഞ്ഞാലാകട്ടെ, പിന്നെ അതിൽ അവർക്കു വല്ല ഇളവും നൽകുകയോ പിന്നേക്കു നീട്ടിവെക്കുകയോ ചെയ്യുന്ന പ്രശ്നവുമില്ല എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിച്ചതിന്റെ ചുരുക്കം. ഖിയാമത്തു നാളിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, ഹാദാ യൗമു ലാ യൻതിഖൂൻ വലാ യുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ. അവർ വ്യാജമാക്കുന്നവർ മിണ്ടാത്ത ഒരു ദിവസമാണിത്. അവർക്ക് അനുവാദം നൽകപ്പെടുകയുമില്ല, എന്നാൽ അവർക്ക് ഒഴികഴിവ് പറയാമായിരുന്നു. സൂറ അൽ മുർസലാത്ത് അധ്യായം 77 വചനം 35-36.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൻ നഹലിലെ 81-85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷ

0: സ്വത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവീകമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000 ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് തൻസീൽ.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ.
1: മതവിജ്ഞാന പഠനത്തിന് കാലത്തിന്റെ വരദാനം ഈ മദ്രസ. പ്രക്ഷേപണം രാവിലെ 7:10 വൈകുന്നേരം 6:05 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും, കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ ഈ മദ്രസ.

ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ഒരു ജുസു പൂർണ്ണമായും ഒരു ദിവസം കേൾക്കുവാനുള്ള അവസരം.

الحج والعمرة لله فإن أحصرتم فما استيسر من الهدي ولا تحلقوا

0: بالحق وإنك لمن المرسلين.
1: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
2: أعزائنا المسافرين، نستمع الآن إلى دعاء السفر، وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
3: الله أكبر، الله أكبر، الله أكبر. سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
1: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ! അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
4: അവസരമാണ് മനപ്പാഠം പ്രോഗ്രാം. ഇന്ന് 408-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. നിർവഹിക്കുന്നത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 408-ാമത്തെ പേജിൻ്റെ പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷേ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
3: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു

0: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നുവച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജസാക്കും അല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറ നബ 31 മുതൽ 40 വരെ വചനങ്ങൾ ഷെയ്ഖ് യൂനുസ് സാലിസ് പാരായണം നിർവഹിച്ചത്.
1: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
2: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
3: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطو عنا بعده. اللهم أنت الصاحب في السفر والخليفة في الدهر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
1: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
4: പീസ് ഖുർആൻ റേഡിയോ. അടുത്തതായി തഫ്സീർ സഅദി. സൂറത്തുൽ കൗസറിന്റെ വിശദീകരണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബാദ്. സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾക്ക് തഫ്സീർ സഅദിയിൽ കാണുന്ന വിശദീകരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മലയാള പരിഭാഷയും വിവർത്തനവുമാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 108 അധ്യായം സൂറത്തുൽ കൗസറുമായി ബന്ധപ്പെട്ട സൂറത്തുൽ കൗസറിൻ്റെ വിശദീകരണമാണ് നമ്മൾ കേൾക്കുന്നത്. ആദ്യം സൂറത്തുൽ കൗസറിന്റെ മനോഹരമായ പാരായണം നമുക്ക് കേൾക്കാം.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഖുർആനിലെ 108-ാം അധ്യായം സൂറത്തുൽ കൗസറിന്റെ അതിമനോഹരമായ പാരായണമാണ് ഖിറാഅത്താണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ സൂറത്തിന്റെ അർത്ഥതലങ്ങളിലേക്ക് നാം പോകുമ്പോൾ അതിന്റെ ഓരോ വാക്കുകളുടെയും അർത്ഥം നമുക്ക് ഇങ്ങനെ കാണാം. ഇന്നാ അഅ്തൈനാക, നിശ്ചയമായും നാം നിനക്ക് നൽകി തന്നു. അൽ കൗസർ, ധാരാളമായത്, വളരെ നന്മ അഥവാ കൗസർ. ഫസ്വല്ലി, ആകയാൽ നീ നമസ്കരിക്കുക. ലിറബ്ബിക, നിന്റെ റബ്ബിന്. വൻഹർ, അറുക്കുകയും അഥവാ മൃഗബലി കൊടുക്കുകയും ചെയ്യുക. ഇന്നശാനിഅക, നിശ്ചയമായും നിന്നോട് ഈർഷ്യത കാണിക്കുന്നവൻ, പക കാണിക്കുന്നവൻ, വിദ്വേഷം കാണിക്കുന്നവൻ. ഹുവ, അവൻ തന്നെ. അൽ അബ്തർ, വാലറ്റവൻ, മുറിഞ്ഞുപോയവൻ അഥവാ ഭാവി നഷ്ടപ്പെട്ടവൻ. ഈ സൂറത്തിലെ ആയത്തുകളുടെ പദാനുപദ അർത്ഥമാണ് നമ്മൾ കേട്ടത്. ആയത്തുകൾ ഒന്നിച്ചുള്ള അർത്ഥം നമുക്കിങ്ങനെ മനസ്സിലാക്കാം.
1: തീർച്ചയായും നിനക്ക് നാം ധാരാളം നേട്ടം നൽകിയിരിക്കുന്നു. ആകയാൽ നീ നിന്റെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക. തീർച്ചയായും നിന്നോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവൻ തന്നെയാകുന്നു വാലറ്റവൻ അഥവാ ഭാവിയില്ലാത്തവൻ.
0: വിശുദ്ധ ഖുർആനിലെ 108-ാം അധ്യായം സൂറത്തുൽ കൗസറിന്റെ ആയത്തുകളുടെ അർത്ഥമാണ് നാം ശ്രദ്ധിച്ചത്. ഈ സൂറത്തിന് തഫ്സീർ സഅദിയിൽ നൽകിയ വിശദീകരണം, അതിൻ്റെ മലയാള വിവർത്തനമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. ബഹുമാന്യ പണ്ഡിതൻ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, അദ്ദേഹമാണ് ഇതിൻ്റെ വിവർത്തനം മലയാളത്തിൽ വിവർത്തനം ചെയ്തിട്ടുള്ളത്. നമുക്ക് ആ ഭാഗം ശ്രദ്ധിക്കാം.
2: അല്ലാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, തീർച്ചയായും നിനക്കു നാം ധാരാളമായ നേട്ടം നൽകിയിരിക്കുന്നു. അതായത് നിനക്കു നാം ധാരാളം നന്മയും വർദ്ധിച്ച ഔദാര്യവും നൽകിയിരിക്കുന്നു. അതിൽ പെട്ടതാണ് അന്ത്യനാളിൽ അല്ലാഹു തൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്ന ഹൗലുൽ കൗസർ. അതിൻ്റെ നീളവും വീതിയും ഒരു മാസ വഴിദൂരമാണ്. അതിലെ ജലം പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതുമാണ്. അതിലുള്ള പാത്രങ്ങൾ എണ്ണത്തിലും തിളക്കത്തിലും ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയാണ്. അതിൽ നിന്നാരെങ്കിലും ഒരിക്കൽ കുടിച്ചാൽ അയാൾക്ക് പിന്നീടൊരിക്കലും ദാഹിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അതിന് നന്ദി കാണിക്കാൻ കൽപ്പിക്കുകയും ചെയ്യുന്നു. ആകയാൽ നിന്റെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക. ഈ രണ്ട് ആരാധനകളെ ഇവിടെ പ്രത്യേകം പരാമർശിച്ചു. കാരണം അവ രണ്ടും ആരാധനകളിൽ അതിശ്രേഷ്ഠവും പുണ്യകർമ്മങ്ങളിൽ മഹത്വമേറിയതുമാണ്. നമസ്കാരം ഹൃദയം കൊണ്ടും അവയവങ്ങൾ കൊണ്ടും അല്ലാഹുവിനുള്ള വിധേയത്വവും ആരാധനയുമാണ്. ബലിയാകട്ടെ, ഒരു അടിമ തൻ്റെ അടുക്കലുള്ള വിശിഷ്ടമായ ബലിമൃഗങ്ങളിലൂടെ അല്ലാഹുവിലേക്കടുക്കലും മനുഷ്യ മനസ്സുകൾ ഏറെ ഇഷ്ടപ്പെടുകയും വിശുക്ക് കാണിക്കുകയും ചെയ്യുന്ന ധനത്തെ ചെലവഴിക്കലുമാണ്. തീർച്ചയായും നിന്നോട് വിദ്വേഷം വെച്ചു പുലർത്തുന്നവൻ, അതായത് നിന്നോട് വിദ്വേഷം കാണിക്കുകയും നിന്നെ ആക്ഷേപിക്കുകയും നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്നവൻ, അവൻ തന്നെയാണ് വാലറ്റവൻ. എല്ലാ നന്മയും കർമ്മങ്ങളും പ്രശസ്തിയും നഷ്ടപ്പെട്ടവൻ. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാവട്ടെ യഥാർത്ഥത്തിൽ പരിപൂർണൻ തന്നെയാണ്. അതായത് പ്രശസ്തിയിലും സഹായികളുടെയും അനുയായികളുടെയും ആധിക്യത്തിലും ഒരു സൃഷ്ടിക്ക് സാധ്യമാവുന്ന രൂപത്തിലുള്ള പരിപൂർണത.
0: സൂറത്തുൽ കൗസർ അതിന് തഫ്സീറുസ്സാഅിദി നൽകിയ വിശദീകരണത്തിൻ്റെ മലയാള വിവർത്തനമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഖുർആൻ മനസ്സിലാക്കുകയും പഠിക്കുകയും അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് ജീവിതം ക്രമീകരിക്കുകയും ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് തഫ്സീർ സഅദി. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കൗസറിൻ്റെ വിശദീകരണം. അബ്ദുറഹ്മാൻ നാസർ സഅദിയുടെ വിശുദ്ധ ഖുർആൻ വിശദീകരണത്തിൻ്റെ മലയാള ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടത്.
1: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏതു നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.

പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ റേഡിയോയിൽ തൻസീൽ, സൂറത്തുൽ മുജാദിര മുതൽ സൂറത്തുൽ തലാഖ് വരെയുള്ള ഭാഗങ്ങളുടെ ശബ്ദസുന്ദരമായ ഖുർആൻ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

3 أشهر فعدتهن 3 أشهر واللائي لم يحضن.

0: ജസാക്ക് അല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ.
1: സമയമില്ല പോലും ഒന്നിനും.

0: നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്. അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
1: പീസ് റേഡിയോ. Tune to reality.
2: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. ഖുർആൻ പാരായണത്തിലെ അബദ്ധങ്ങൾ തിരുത്തുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന അത്തഹ്സീൻ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ മുൽക്കിലെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ ശ്രോതാക്കളോടൊപ്പം ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. സൂറത്തുൻ നാസ് മുതൽ തുടങ്ങി 30-ാമത്തെ ജുസ് പൂർണ്ണമാക്കുകയും 29-ാമത്തെ ജുസ് അതിലെ സൂറത്തുൽ മുൽക്ക് ആണ് ഇൻഷാ അള്ളാ ഇനി നമുക്ക് എടുക്കാനുള്ളത്. ഈ സൂറത്തും കൂടെ കൂടി കഴിഞ്ഞാൽ ഈ 2 ജുസും പൂർണ്ണമായിട്ടും ഇവിടെ അവസാനിക്കുകയാണ്. ആയതിനാൽ നമ്മെപ്പോഴും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ സൂറത്തുകളാണ് നമ്മൾ ആദ്യം മുതലേ പഠിക്കുവാനായി അല്ലെങ്കിൽ പഠിപ്പിക്കുവാനായി തീരുമാനിച്ചിട്ടുള്ളത്. ഇൻഷാ അള്ളാ ആദ്യം മുതലേ ക്ലാസ് കേട്ട ആളുകൾക്ക് പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ച് ഏറെക്കുറെ ബോധ്യമായിട്ടുണ്ടാവും. സൂറത്തുൽ മുൽക്ക് ഇൻഷാ അള്ളാ നമുക്ക് തുടങ്ങാം.

ليبلوكم أيكم أحسن عملا وهو العزيز الغفور الذي خلق سبع

0: സൂറത്തുൽ മുൽക്കിലെ ഒന്നാമത്തെ ആയത്ത്.
1: തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ.
0: ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖ, ഈ ഇഖ്ഫാ ബിഗുന്നയാണ് കാര്യമായിട്ട് ഉള്ളത്. ഷൈഇൻ ഖദീർ. അതുപോലെ തന്നെ ഖദീർ റായിനെ തർഖീഖ് ചെയ്യുക എന്നുള്ളതും. അപ്പോൾ ഷൈഇൻ ഖ തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ഖദീർ ഖദീർ അല്ല ഖദീർ റായിനെ തർഖീഖ് ചെയ്യുക, നേർപ്പിക്കുക. ഓതുമ്പോൾ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് പറഞ്ഞ് വഖഫ് ചെയ്യരുത്. മുൽക്ക് വഹുവ അല കുല്ലി വഹുവ വഹുവ അല എന്ന് പറയുമ്പോൾ അയിൻ കൃത്യമാവുകയില്ല. വഹുവ അല കുല്ലി ഷൈഇൻ ഖ വഹുവ അല കുല്ലി ഷൈഇൻ ഖദീർ എടുത്ത് ഉച്ചരിക്കണം ഓരോ അക്ഷരവും.
1: അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. الذي خلق الموت والحياه والحاء والحياه موت والحياه حاء
0: പ്രത്യേകം ശ്രദ്ധിക്കണം. ലിയബ്ലുവകും ലിയബ്ലുവകും വാ അവിടെ ഓതുമ്പോൾ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. ലിയബ്ലുവകും ലിയബ്ലുവകും ഇങ്ങനെ പറയുമ്പോൾ, അപ്പോൾ വാ എന്ന അക്ഷരത്തെ ശ്രദ്ധിക്കണം. ലിയബ്ലുവകും
1: അയ്യുക്കും അഹ്സനു,
0: ഇവിടെ അയ്യുക്കും മഹ്സനു ആവാൻ സാധ്യതയുണ്ട്. അയ്യുക്കും മഹ്സനു, മഹ്സൻ അല്ല അഹ്സൻ, ഹംസയാണ്. അയ്യുക്കും അഹ്സനു അമല. വഖഫ് ചെയ്യുമ്പോൾ രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. അമല മദ് ഇവതാണ് അതിൻ്റെ പേര്.
1: വഹുവൽ അസീസുൽ ഗഫൂർ, വഹുവൽ അസീസു അല്ല,
0: അധികം ആളുകളും വഹുവൽ അസീസു എന്ന് പറയാം. വഹുവൽ അസീസു
1: വഹുവൽ അസീസാണ് അസീസ്. വഹുവൽ അസീസുൽ ഗഫൂർ
0: ഈ രൂപത്തിൽ.
1: الذي خلق سبع سماوات طباقا الذي خلق سبع سماوات طي خلق خاء قاف سبع عين سماوات طي
0: تنوين ശേഷം طاء തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. طباقا طائന്റെ ഉച്ചാരണം, തൊണ്ടയുടെ طاء ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് വരണം. അതോടൊപ്പം നാവിൻ്റെ അറ്റം മേലേ മുൻപല്ലുകളുടെ മുരട് അഥവാ പല്ല് ഇങ്ങനെ കുത്തി നിൽക്കുന്ന തൊട്ട് ബാക്കിൽ ആണ് അതിൻ്റെ മഹ്റജ്. അതോടൊപ്പം നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ഉയർന്ന് നിൽക്കുകയും വേണം, ചേർന്ന് വരണം.
1: സമാവാതിൻ ത്വബാഖോ ബാഖോ
0: അവിടെ വഖഫ് ചെയ്യുമ്പോൾ ബ എന്ന് വളരെ ലേറ്റായിട്ട് കോ കനപ്പിച്ച്
1: ത്വബാഖോ
0: ഈ രൂപത്തിലാണ് നിർത്തേണ്ടത്.
1: മാ തറാ ഫി ഖൽഖി റഹ്മാനി മിൻ തഫാവുത് ഖൽഖി ഖ ഖാഫ് റഹ്മാനി മിൻ തഫാവുത്
0: വഖഫ് ചെയ്യുമ്പോൾ തഫാവുത് എന്ന് പറയരുത്.
1: തഫാവുത് ഫർജിഉൽ ബസ്റ ഫർജിഉൽ ബസ്റ ഹൽ തറാ മിൻ ഫുതൂർ.
0: അവിടെ ബസ്റ എന്നതിലെ സ്വാദിനെ ശ്രദ്ധിക്കണം. തറാ
1: മിൻ ഫുതൂർ ത്വാ ഫുതൂർ
0: ഫുതൂർ അല്ല ഫുതൂർ. ത്വാഇനെ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരണം.
1: ഥുമ്മർജിഉൽ ബസ്റ കർറതൈനി യൻഖലിബ് ഇലൈക്കൽ ബസ്റു ഖാസിഅ. ഥുമ്മർജിഉൽ ബസ്റ
0: ഇവിടെ സ്വാദ്. കർറതൈനി
1: യൻഖലിബ് യൻഖലിബ്
0: ഖാഫ് അവിടെ ഇഖ്ഫാ ബിഗുന്ന ഉണ്ട്, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം.
1: യൻഖലിബ് ഇലൈക്കൽ
0: ബാഇനെ ഖൽഖല ചെയ്യണം. ഇലൈക്കൽ ബസറു ഖാസിഅ വ തൻവീന് ശേഷം വ വന്നാൽ ഇദ്ഗാം നാഖിസ്. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടി ലയിപ്പിക്കണം.
1: ഖാസിഅ വ ഹുവ ഹസീർ
0: ഹസീർ റായിനെ തർഖീഖാണ് ചെയ്യേണ്ടത്. ഹസീർ ഹസീർ അല്ല ഹസീർ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ മുൽക്കിലെ 1 മുതൽ 4 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ കേട്ട് മനസ്സിലാക്കിയത്. സൂറത്തുൽ മുൽക്ക് നമ്മളെപ്പോഴും പാരായണം ചെയ്യുന്ന ഒരു സൂറത്താണ്. ദിവസവും രാത്രി പ്രത്യേകിച്ചും നമ്മൾ ഈ സൂറത്ത് പാരായണം ചെയ്യേണ്ടതാണ്. അതിനാൽ ശ്രദ്ധയോടുകൂടി പാരായണം ചെയ്യണം. അക്ഷരത്തെറ്റുകളും മഖ്റജിലെ തെറ്റുകളും ഒക്കെ ശ്രദ്ധിക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കുമുല്ലാഹു ഖൈറൻ. നിങ്ങൾ കേട്ടത് അത്തഹ്സീൻ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ മുൽക്കിലെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ. ക്ലാസ് എടുത്തത് ബഹുമാന്യനായ അബ്ദുശക്കൂർ.
2: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: أعوذ بالله من الشيطان الرجيم.

0: تي في قرآن تي في قرآن تي في نورنا بهدى
1: പീസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് മധുരം ഖുർആൻ സൂറത്തുൽ ഗാഫിർ 29 മുതൽ 46 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നഅ്മ അൽ ഹസൻ.
2: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഒന്ന് രണ്ട് ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഖലീഫ അത്തുനേജി.

0: അൽമുഴല്ലിം ഇതോടെ സമാപിക്കുന്നു. സൂറത്തുമാ ഇതയിലെ 1, 2 ആയത്തുകളുടെ ആവർത്തിച്ചുള്ള പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖലീഫ അത്തുനേജി.
1: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ, ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത് ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
2: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല,
1: അതെ,
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതെ,
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല.
1: അദ്ദേഹം നല്ലൊരു, നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തല സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ ശ്രോതാക്കൾ, അടുത്തതായി കേൾക്കുന്നു പീസ് റേഡിയോ ഹൃദയ വസന്തം. വിശുദ്ധ ഖുർആൻ ഹൃദയത്തിന്റെ വസന്തമാണ്. ജനസമൂഹത്തിലേക്ക് നാം അതിനെ എത്തിച്ചു കൊടുക്കാൻ ബാധ്യതപ്പെട്ടവരുമാണ്. ഇന്ന് സൂറത്ത് ഹൂദിലെ 63-ാമത്തെ വചനത്തിന്റെ വിവരണമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നത് ദൃഢബോധ്യത്തിൽ. നമ്മോട് സംസാരിക്കുന്നു ബഹുമാനായ ജംഷീർ സലാഹി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല യാ ഖൗമി അറഅയ്തും ഇൻ കുന്തു അലാ ബയ്യിനതിം മിർ റബ്ബി من ربي وآتاني منه رحمة فمن ينصرني من الله إن عصيته فما تزيدونني غير تخسير. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയ വസന്തം ശ്രോതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിലെ 11-ാമത്തെ അധ്യായം സൂറത്തുൽ ഹൂദിലെ 63-ാമത്തെ വചനമാണ് ഇന്നത്തെ ഹൃദയ വസന്തം ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാം, അള്ളാഹു സമൂദ് ഗോത്രത്തിലേക്ക് നിയോഗിച്ച അവരുടെ ആ ഗോത്രത്തിൽ നിന്നു തന്നെയുള്ള ഒരു പ്രവാചകൻ. സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു പ്രവാചകനായി നിശ്ചയിക്കുകയും സമൂദ് ഗോത്രത്തെ അദ്ദേഹം അള്ളാഹുവിലേക്കും തൗഹീദിലേക്കും ക്ഷണിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ പ്രബോധന രംഗമാണ് സൂറത്തുൽ ഹൂദിലെ ഈ 63-ാമത്തെ വചനത്തിലും അതിൻ്റെ തൊട്ട് മുമ്പുള്ള വചനങ്ങളിലൂടെയും നമ്മൾ മനസ്സിലാക്കിയത്. മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാമിനോട് അദ്ദേഹത്തിൻ്റെ ജനത പറഞ്ഞത്, നീ ഞങ്ങളുടെ കൂട്ടത്തിലെ ഉള്ള ഒരാളായിരുന്നു, എന്നിട്ട് നീ വന്നിട്ടിപ്പോ അതൻഹാനാ അൻ നഅബുദമാ യഅബുദു ആബാഉന. അതൻഹാനാ, നീ വിരോധിക്കുകയാണോ? എന്ത്? അൻ നഅബുദ മാ യഅബുദു ആബാഉന. അൻ നഅബുദ, ഞങ്ങൾ ആരാധിക്കുന്നതിനെ, ഇബാദത്തു ചെയ്യുന്നതിനെ. ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന സംഗതി, ആ ഇബാദത്ത് എന്താണ്? മാ യഅബുദു ആബാഉന, ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ മുൻഗാമികൾ, പിതാക്കന്മാരും ഒക്കെ ചെയ്തിരുന്ന ആ ഇബാദത്ത്, അതാണ് ഞങ്ങളും ചെയ്യുന്നത്, അത് നീ വിരോധിക്കണോ? കാരണം നമുക്കറിയാം, അള്ളാഹു ഒരു പ്രവാചകനെ ഒരു സമൂഹത്തിലേക്ക് നിയോഗിക്കുമ്പോൾ ആ പ്രവാചകൻ ആ സമൂഹത്തിൽ പ്രബോധനം ചെയ്യുന്നത് ആ സമൂഹത്തിലുള്ള എല്ലാ തിന്മകൾക്കെതിരെയും വളരെ ഗുണകാംക്ഷയോടുകൂടി ആ ജനതയോട് ആ പ്രവാചകന്മാരെന്ത് ചെയ്യും? സംസാരിക്കും. അതിൽ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും വലിയ തിന്മ, ഏറ്റവും ഗുരുതരമായ കുറ്റം, തങ്ങളുടെ സ്രഷ്ടാവും ഈ ലോകം നിയന്ത്രിക്കുന്ന പരിപാലകനുമായ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ള കുറ്റാണ് ഏറ്റവും വലിയ കുറ്റം. അതുകൊണ്ട് തന്നെ എല്ലാ പ്രവാചകന്മാരും അവരുടെ ജനസമൂഹത്തിനെ ഏറ്റവും ഗൗരവപൂർവം താക്കീതു ചെയ്തതും അവരെ ഓർമ്മപ്പെടുത്തിയതും ഈ ഷിർക്ക് എന്ന മഹാപാപത്തെയാണ്. പ്രവാചകന്മാർ മുഴുവൻ തങ്ങളുടെ ജനതയെ ക്ഷണിച്ചിട്ടുള്ളത് ഈ ഷിർക്കിൻ്റെ നേരെ വിരുദ്ധമായ ഏകനായ സ്രഷ്ടാവിലേക്ക് അവനെ മാത്രം ആരാധിക്കുക എന്ന മഹത്തായ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും നല്ല സന്ദേശമാണ് എല്ലാ നബിമാരും നൽകിയിട്ടുള്ളത്. സ്വാലിഹ് നബി അലൈഹിസ്സലാമും അങ്ങനെ തന്നെയാണ് നിർവഹിച്ചത് എന്ന് ഇതിൻ്റെ തൊട്ടു മുമ്പുള്ള വചനങ്ങളിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വഇല സമൂദ അഖാഹും സ്വാലിഹൻ ഖാല യാ ഖൗമി ഇബദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. എൻ്റെ ജനങ്ങളെ, യാ ഖൗമി എൻ്റെ ജനങ്ങളെ, ഇബദുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. മാ ലക്കും നിങ്ങൾക്കില്ല തന്നെ, മിൻ ഇലാഹിൻ ഒരു ഇലാഹുമില്ല, ഗൈറുഹു അവനല്ലാതെ, അള്ളാഹുവല്ലാത്ത ഒരു ഇലാഹും നിങ്ങൾക്ക് ഇല്ല എന്ന് അസന്നിഗ്ധമായി സ്വാലിഹ് നബി അലൈഹിസ്സലാം സമൂദ് ഗോത്രത്തെ പഠിപ്പിക്കണം. കാരണം ഒരാൾ ഇലാഹാകണമെങ്കിൽ, ആരാധിക്കപ്പെടണമെങ്കിൽ അതിന് യോഗ്യതയും അർഹതയും ഉണ്ടാകണം. നമ്മൾ ആരെയാണോ ആരാധിക്കുന്നത്, ആ ആരാധിക്കുന്ന ആള്, ആരാധിക്കപ്പെടുന്ന അത് ആരാണോ അതിന് യോഗ്യതയുള്ളവനാകണം. ആ യോഗ്യത അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. കാരണം സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരോട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് മാത്രം പറഞ്ഞ് നിർത്തിയില്ല. എന്തുകൊണ്ട് അള്ളാഹനെ മാത്രം ആരാധിക്കണം? ഹുവ അൻശഅകും മിനൽ അർളി വസ്തഅമറകും ഫീഹ. ആ അള്ളാഹുവാണ് ഭൂമിയിൽ നിങ്ങളെ സൃഷ്ടിച്ചത്, അവനാണ് നിങ്ങളെ ഭൂമിയിൽ അധിവസിപ്പിച്ചത്. മനസ്സിലായില്ലേ? അതുകൊണ്ട്, അതുമാത്രമല്ല, ഇന്ന റബ്ബി ഖരീബുൻ മുജീബ്, എൻ്റെ റബ്ബ് തൊട്ടടുത്തുണ്ട്. മാത്രമല്ല, എന്തു പ്രയാസങ്ങളും പ്രതിസന്ധികളിലും വിളിച്ചു തേടിയാലും അതിനുത്തരം ചെയ്യാൻ കഴിവുള്ളവനുമാണ് എന്ന് തുടങ്ങി ഒരുപാട് യോഗ്യതകളും അതിനുള്ള അർഹതയുമുള്ളവൻ അള്ളാഹു മാത്രമാണ്. ആ യോഗ്യതയും അർഹതയുമുള്ളവനെ ഇലാഹാകാൻ പറ്റുള്ളൂ. ആ ഇലാഹ് അള്ളാഹു മാത്രമുള്ളൂ. മാലക്കും നിങ്ങൾക്കില്ല, മിൻ ഇലാഹിൻ ഗൈറുഹു, അള്ളാഹുവല്ലാത്തൊരു ഇലാഹും നിങ്ങൾക്കില്ല എന്ന് വ്യക്തമായി അവരെ കാര്യകാരണസഹിതം ഇതിനു മുമ്പ് ഭൂമിയിൽ നിയോഗിക്കപ്പെട്ട എല്ലാ പ്രവാചകന്മാരും അവരുടെ ജനസമൂഹത്തിനെ പഠിപ്പിച്ചതുപോലെ മുഹമ്മദ് നബി വരെയുള്ള എല്ലാ അമ്പിയാക്കളും തങ്ങളുടെ പ്രബോധിത സമൂഹത്തിനെ ഗൗരവപൂർവം താക്കീതു ചെയ്തതുപോലെ സമൂദ് ഗോത്രത്തെയും സ്വാലിഹ് നബി അലൈഹിസ്സലാം ഈ വിഷയം ഓർമ്മപ്പെടുത്തി. അപ്പോൾ തിരിച്ച് അവർക്കുള്ള ന്യായം, ആകെയുള്ളവരുടെ ന്യായം എന്താണ്? അന്നഅബുദു മാ യഅബുദു ആബാഉന, നമ്മുടെ പിതാക്കന്മാരും പ്രപിതാക്കന്മാരുമൊക്കെ ആരാധിച്ചിരുന്ന ആ ആരാധ്യന്മാരെ, ആ പിന്നെ ഇബാദത്ത്, അത് നീ വിരോധിക്കുകയാണോ? മനസ്സിലായില്ലേ? അത് നീ വിരോധിക്കുകയാണോ എന്നാണ് അവരുടെ ചോദ്യം. കാരണം ആ ചോദ്യത്തിന്, കാരണം നിങ്ങളെ ഭൂമിയിൽ സൃഷ്ടിച്ചവൻ, നിങ്ങളെ അധിവസിപ്പിച്ചവൻ, അവനാണ് യോഗ്യതയുള്ളവൻ എന്നല്ലാഹു അള്ളാഹുവിനെക്കുറിച്ച് സ്വാലിഹിനെ വരെ പഠിപ്പിക്കുമ്പോൾ തിരിച്ച് അതിനെ മറികടക്കാനുള്ള ന്യായമൊന്നും അവരുടെ കയ്യിലില്ല. അവരുടെ കയ്യിലുള്ളതാകെയുള്ളത് ഈ ദുർന്യായം മാത്രമാണ്. നമ്മുടെ മുൻഗാമികൾ ആരാധിച്ച, ഇബാദത്തു ചെയ്ത ആ ദുർന്യായം മാത്രമേ അവർക്കുള്ളൂ. അപ്പോൾ എന്നാൽ സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരെ ഓർമ്മിപ്പിക്കുന്നത്, മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരെ ഓർമ്മിപ്പിക്കുന്നത് പിന്നെ തൊട്ടടുത്ത വചനത്തിൽ, ഖാല യാ ഖൗമി അറഅയ്തും മിൻ കുന്തു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി വആതാനി മിൻഹു റഹ്മതൻ ഫമൻ യൻസുറുനി മിനല്ലാഹി ഇൻ അസ്വൈതുഹു ഫമാ തസീദൂനനി ഗൈറ തഖ്സീർ. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പഠിക്കേണ്ടുന്ന വചനം ഈ 63-ാമത്തെ ആയത്താണ്. അദ്ദേഹം ഖാല, സ്വാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, അറഅയ്തും, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഇൻ കുന്തു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി, ഞാൻ എൻ്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനാണ്. വആതാനി, അവൻ എനിക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു, മിൻഹു, അവനിൽ നിന്നുള്ള റഹ്മത്തൻ, കാരുണ്യത്തിന്. ഫമൻ യൻസുറുനി മിനല്ലാഹി, അപ്പോൾ കാര്യമങ്ങനെയാണെന്നിരിക്കെ ആ അല്ലാഹുവിൽ നിന്ന് എന്നെ സഹായിക്കാൻ ആരാണ് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാകുക? ഇൻ അസ്വൈത്തുഹു, നിങ്ങൾ പറയുന്ന ന്യായം കേട്ട് എനിക്ക് വ്യക്തമായ തെളിവുള്ള ശക്തമായ പ്രമാണത്തിൻ്റെ പിൻബലത്തിൽ ഞാൻ നിലകൊള്ളുന്ന ഈ വിശ്വാസ നിലപാടിൽ നിന്ന് എൻ്റെ റബ്ബെനിക്കു നൽകിയ കാരുണ്യത്തിനെ ധിക്കരിച്ചുകൊണ്ട്, ഇൻ അസ്വൈത്തുഹു, ഞാനവനോട് നന്ദികേട് കാണിച്ച് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ഞാൻ പിന്മാറിക്കളയാണെങ്കിൽ എന്നെ സഹായിക്കാൻ ആരുണ്ട്? അങ്ങനെ കാര്യം അങ്ങനെ എന്നിരിക്കെ ഫമാ തസീദൂനനി, നിങ്ങൾ എനിക്ക് കൂടുതൽ നഷ്ടം വരുത്തി വെക്കുക മാത്രമേ ചെയ്യൂ. ഫമാ തസീദൂനനി, നിങ്ങളെനിക്ക് വർദ്ധിപ്പിച്ചു നൽകുന്നത് ഗൈറ തഖ്സീർ, നഷ്ടമല്ലാതെ ഒന്നുമല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പ്രവാചകൻ തൻ്റെ ജനതയോട് പറയുന്ന പ്രബോധനം നടത്തുന്ന വിഷയം, അതിലേറ്റവും പ്രധാനം തൗഹീദ്, അവിടുന്ന് ഇങ്ങോട്ടുള്ള ഏത് വിഷയവും അത് അള്ളാഹുവിൻ്റെ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. ഒരിക്കലും ഒരു പ്രവാചകൻ അദ്ദേഹത്തിന് മനസ്സിൽ തോന്നുന്നതോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വകയായോ ഒരു കാര്യവും ഒരു പ്രവാചകനും തൻ്റെ ജനതയെ പഠിപ്പിക്കില്ല. വളരെ വ്യക്തമായി അള്ളാഹുവിൻ്റെ ഖുർആനിൽ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പറഞ്ഞു, വമാ യൻതിഖു അനിൽ ഹവാ, സ്വന്തം ഇഷ്ടപ്രകാരം ആ പ്രവാചകൻ ഒന്നും സംസാരിക്കില്ല. ഇൻ ഹുവ ഇല്ല വഹയിൻ യൂഹ, അദ്ദേഹത്തിന് വ്യക്തമായ അള്ളാഹു പ്രബോധനം വഹിയായി നൽകുന്ന വിഷയമല്ലാത്ത ഒന്നും ആ പ്രവാചകൻ എന്തു ചെയ്യില്ല, തൻ്റെ ജനതയോട് സംസാരിക്കില്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞു, വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ ثم لقطعنا منه الوتين. നമ്മുടെ മേൽ അള്ളാഹുവിനെ പറ്റി അള്ളാഹുവിന്റെ പേരിൽ സ്വന്തം ഇഷ്ടപ്രകാരം ദീനാണെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ പേരിൽ വല്ലതും പറയുകയാണെങ്കിൽ, നീ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വലതുകൈക്ക് നാം പിടിക്കും. അല്ല പറയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവനാടി നാം ഛേദിച്ചു കളയും, കഠിനമായി ശിക്ഷിക്കും. ഈ രണ്ട് വചനങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്, രണ്ട് സന്ദർഭങ്ങളിലും നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്, മുഹമ്മദ് നബി യാകട്ടെ ഒരു പ്രവാചകന്മാരുമാകട്ടെ അവരുടെ ഇഷ്ടപ്രകാരം ഒന്നും അവരെന്ത് ചെയ്തിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ഇവിടെ സ്വാലിഹ് നബി അലൈഹിസ്സലാമും തൻ്റെ ജനതയോട് പറയുന്നത്, ഞാൻ എന്തെങ്കിലും ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ എനിക്ക് തോന്നിയതുകൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ താല്പര്യം കൊണ്ടോ ഒന്നും ഇതൊന്നുമല്ല മാനദണ്ഡം, മറിച്ച് എനിക്ക് താല്പര്യമുണ്ട്, അതെന്തിൻ്റെ ഭാഗമാണ്, ഞാൻ വ്യക്തമായി എൻ്റെ റബ്ബ് എനിക്ക് ബോധ്യപ്പെടുത്തി തന്ന പ്രമാണത്തിൻ്റെ ന്യായമായ അവസ്ഥയിലാണ് എന്ന് അദ്ദേഹം പറയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുക്കു, കാലയ ഖൗമി, എൻ്റെ ജനങ്ങളെ, അറഅയ്തു, നിങ്ങൾ ചിന്തിക്കുന്നില്ല, ഇൻ കുന്തു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി, എൻ്റെ റബ്ബിൽ നിന്നുള്ള വ്യക്തമായ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ, അല്ലേ, ബയ്യിനത്താണ് ബുർഹാനുൻ വയഖീനുൻ, വ്യക്തമായ ദൃഢമായ തെളിവുകളുടെ പ്രമാണത്തിൻ്റെ പിൻബലത്തിൽ. അവൻ എനിക്ക് വാതാനി മിൻഹു റഹ്മ,

0: ക്ഷണിക്കുന്നതിലേക്ക് ഞാൻ നിങ്ങളെ പിന്തുടരുകയോ എന്നദ്ദേഹം ചോദിക്കുകയാണ്. ഒരിക്കലും ന്യായമല്ലാത്ത വർത്താനമാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളുടെ വാദം കേട്ട് ഞാൻ നിങ്ങളെ പിന്തുടർന്നാൽ, അപ്പം നിങ്ങളെ പിന്തുടരണമെങ്കിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന ന്യായമായ വ്യക്തമായ പ്രമാണമുള്ള അവലംബത്തെ, ആ തെളിവിനെ ഞാൻ അവഗണിച്ച് അള്ളാഹുവിൽ പങ്കുചേർക്കാനാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്. അതിലേക്ക് നിങ്ങളനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനു വേണ്ടി അള്ളാഹു എനിക്ക് വഹി നൽകിയ ഈ പ്രമാണങ്ങളിൽ വെള്ളം ചേർത്ത് മായം കലർത്തി നിങ്ങളുടെ ഇഷ്ടത്തിനു വേണ്ടി നിങ്ങളുടെ കൂടെ ഞാൻ കൂടുകയാണെങ്കിൽ എൻ്റെ റബ്ബ് എന്നെ ശിക്ഷിക്കും, കൈകാര്യം ചെയ്യും, ഒരു സംശയമല്ല. അങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ എന്നെ രക്ഷപ്പെടുത്താൻ ഫമൻ യൻസുറുനി മിനല്ലാഹി, അള്ളാഹുവിൽ നിന്ന് എനിക്ക് സഹായം, രക്ഷ നൽകാൻ, അവൻ്റെ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷിച്ചു കൊണ്ടുവരാൻ ആർക്കാണ് കഴിയുക? അപ്പോൾ ഇന്ന അസ്വൈതുഹു, ഞാൻ അവനെ ധിക്കരിക്കുകയാണെങ്കിൽ ഒരാൾക്കും കഴിയില്ല എന്ന് വളരെ ദൃഢമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന് മാത്രം ഇബാദത്തു ചെയ്യുന്ന, എനിക്ക് വഹി ലഭിക്കുന്ന ഒരു പ്രവാചകനായി നിങ്ങളോടുള്ള ഗുണകാംക്ഷയിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങളെ താക്കീതു ചെയ്യുന്നത് എന്നദ്ദേഹം പറയുകയാണ്. പ്രിയപ്പെട്ട ഒരു 63-ാമത്തെ ഈ വചനത്തിൽ ഒരു വിശ്വാസി എന്നുള്ള നിരക്ക്, ഖുർആൻ പഠിക്കുന്നൊരു വ്യക്തി എന്നുള്ള നിരക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വസ്തുതകൾ: ഒന്ന്, പ്രബോധനം ചെയ്യുന്ന വിഷയത്തെപ്പറ്റി വ്യക്തമായ ബോധ്യവും ദൃഢമായ വിശ്വാസവും നമ്മുടെ മനസ്സിൽ ഒരു പ്രബോധകനുണ്ടാകണം. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ അങ്ങനെയാണ്. ഇവിടെ സ്വാലിഹ് നബി അലൈഹിസ്സലാം സമൂദ് ഗോത്രത്തോട് സംസാരിക്കുമ്പോൾ പറയുന്നതും എന്താണ്? വാക്ക് അറായിത്തും ഇൻ കുന്തു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി, എൻ്റെ റബ്ബിൽ നിന്നുള്ള വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് എന്നദ്ദേഹം പറയുകയാണ്. പ്രബോധനം ചെയ്യുന്ന വിഷയത്തെപ്പറ്റി വ്യക്തമായ ബോധ്യവും ദൃഢമായ വിശ്വാസവും പ്രബോധനം ചെയ്യുന്ന വ്യക്തിക്കുണ്ടാകണം. സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനസ്സ് ഇളകുന്ന, അല്ലെങ്കിൽ ഒരു സംശയത്തിൻ്റെ ഒരു നാമ്പ് പോലും മനസ്സിൽ വെച്ചുകൊണ്ടല്ല അദ്ദേഹം തൻ്റെ ജനതയെ ക്ഷണിക്കുന്നത്. അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധ്യം, അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവ്, അള്ളാഹ് വഹയി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ ജനതയെ ഈ നന്മയിലേക്ക് അദ്ദേഹം ക്ഷണിക്കുകയാണ്. തീർച്ചയായും ഇതിൽ നമുക്ക് ഗുണപാഠമുണ്ട്. സമൂദ് ഗോത്രത്തിൻ്റെ അവസ്ഥയിൽ ഒരു വിശ്വാസിക്ക് തീർച്ചയായും ഗുണപാഠമുണ്ട്. സമൂദ് ഗോത്രത്തെ പ്രബോധനം നിർവഹിച്ച, അള്ളാഹുവിലേക്ക് ക്ഷണിച്ച സ്വാലിഹ് നബി അലൈഹിസ്സലാമിലും നമുക്ക് ഗുണപാഠങ്ങളുണ്ട്, മാതൃകകളുണ്ട്. അള്ളാഹുവിൻ്റെ ദീന് കൃത്യമായി മനസ്സിലാക്കാനും പരിശുദ്ധ ഖുർആൻ യഥാവിധി മനസ്സിലാക്കാനും ഖുർആനിൽ ഓർമ്മപ്പെടുത്തിയ വിഷയങ്ങൾ അതിൻ്റെ ഗൗരവത്തിൽ ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ഹൃദയവസന്തം ക്ലാസ് നമ്മൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും. ശ്രോതാക്കൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നത് ദൃഢബോധ്യത്തിൽ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുമായി സംസാരിച്ചത് ബഹുമാനായ ജംഷീർ സ്വലാഹി.
2: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൻ നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
3: വചനം 81. വല്ലാഹു, അല്ലാഹു, ജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കി തന്നു, മിമ്മ ഖലഖ, അവൻ സൃഷ്ടിച്ചതിൽ നിന്ന്, ലിലാലൻ, തണലുകളെ, വജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, മിനൽ ജിബാലി, മലകളിൽ നിന്ന്, അക്നാന, ഒളിയിടം, മറഞ്ഞിരിക്കുന്ന പതികളെ, വജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, സറാബീല,

ഉടുപ്പുകൾ, തഖീക്കും നിങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന, നിങ്ങൾക്കു തടുക്കുന്ന, അൽ ഹർറ ചൂടിനെ, ചൂടിൽ നിന്നും, വസറാബീല ഉടുപ്പുകളും, തഖീക്കും അവ നിങ്ങളെ കാക്കുന്നു, ബസക്കും നിങ്ങളുടെ ഊക്കിനെ, പടയുടെ ഊക്കിനെ, യുദ്ധകാഠിന്യത്തെ, കദാലിക അപ്രകാരം, യുതിമ്മു അവൻ പൂർത്തിയാക്കുന്നു, നിഅമതഹു അവൻ്റെ അനുഗ്രഹം, അലൈക്കും നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക്, ലഅല്ലക്കും നിങ്ങളാകുവാൻ വേണ്ടി, ആയേക്കാം, തുസ്ലിമൂൻ നിങ്ങൾ കീഴൊതുങ്ങും.

0: بأسكم كذلك يتم نعمته عليكم لعلكم تسلمون.
1: അല്ലാഹു അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. മലകളിൽ നിന്നും അവൻ നിങ്ങൾക്ക് ഒളിയിടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ചൂട് തടുത്തു തരുന്ന ഉടുപ്പുകളെയും നിങ്ങൾക്കവൻ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളുടെ യുദ്ധത്തിൻ്റെ കാഠിന്യത്തെ നിങ്ങൾക്ക് തടുത്തു തരുന്ന ഉടുപ്പുകളെയും ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്രകാരം അവൻ്റെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നു. നിങ്ങൾ അനുസരിച്ച് കീഴൊതുങ്ങുവാൻ വേണ്ടി.
2: ഈ വചനത്തിൽ എടുത്തുകാണിച്ച അനുഗ്രഹങ്ങൾ: ഒന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ കിട്ടുമാറ് തണലേകുന്ന വൃക്ഷങ്ങൾ, കുന്നുകൾ, ഭിത്തികൾ തുടങ്ങിയ വസ്തുക്കളെ സജ്ജമാക്കിയത്. വെയിലിന്റെ ഉഷ്ണത്തിൽ തണൽ കിട്ടാതിരുന്നാലത്തെ സ്ഥിതി ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. രണ്ട്, വേണ്ടിവരുമ്പോൾ അഭയം പ്രാപിക്കുവാനും ഒളിഞ്ഞിരിക്കുവാനും ഉതകുമാറ് തുരങ്കങ്ങൾ, ഗുഹകൾ, മാളങ്ങൾ, കൊത്തുകൾ മുതലായവ മലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി മലകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നവർക്കും ഇത് പലപ്പോഴും അത്യന്താപേക്ഷിതമായിരിക്കും. ചില അടിയന്തര ഘട്ടങ്ങളിൽ ജീവരക്ഷയ്ക്കു തന്നെയും അത്യന്താപേക്ഷിതമായിരിക്കും. മൂന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ നൽകുന്ന പലതരം ഉടുപ്പും വസ്ത്രവും നൽകിയത്. നാല്, യുദ്ധവേളയിൽ നേരിടുന്ന കഠിന പരിക്കുകളിൽ നിന്ന് രക്ഷ കിട്ടുവാനുതകുന്ന പടയങ്കി, പടച്ചട്ട, പടത്തൊപ്പി മുതലായ ഉടുപ്പുകൾ ഉണ്ടാക്കുമാറാക്കിയത്. ഇതെല്ലാം ഓർമ്മിപ്പിച്ച ശേഷം ഇങ്ങനെയുള്ള അനേകമനേകം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്നിരിക്കുന്നത് നിങ്ങൾ അവനെ അനുസരിച്ചും അവനു കീഴൊതുങ്ങിയും ജീവിക്കുവാൻ വേണ്ടിയാണെന്നും ഉണർത്തിയിരിക്കുന്നു. അതിനു തയ്യാറില്ലാത്തവരെപ്പറ്റി അല്ലാഹു പറയുന്നു.
3: വചനം 82. ഫഇൻ തവല്ലൗ, ഇനി എന്നാൽ അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഇന്നമ അലൈക, എന്നാൽ നിന്റെ മേൽ, അൽ ബലാഉ, എത്തിക്കൽ, പ്രബോധനം മാത്രം, അൽ മുബീൻ, സ്പഷ്ടമായ.
0: ഫഇൻ തവല്ലൗ ഫഇന്നമ അലൈകൽ ബലാഉൽ മുബീൻ,
1: ഇനി അവർ തിരിഞ്ഞു കളഞ്ഞെങ്കിൽ എന്നാൽ നബിയെ നിന്റെ മേൽ സ്പഷ്ടമായ പ്രബോധനം മാത്രമാണുള്ളത്.
2: സന്മാർഗം വിവരിച്ചു കൊടുക്കുകയല്ലാതെ അവരെ സന്മാർഗത്തിലാക്കേണ്ടുന്ന ചുമതല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല എന്നുദ്ദേശം.
3: വചനം 83. യഅരിഫൂന, അവർ അറിയുന്നു, നിഅമത്തല്ലാഹി, അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ, തുമ്മ, പിന്നെ, എന്നിട്ടും, യുങ്കിറൂനഹ, അവരതിനെ നിഷേധിക്കുന്നു, വ അക്തറുഹും, അവരിൽ അധികം ആളുകൾ, അൽ കാഫിറൂൻ, അവിശ്വാസികളത്ര, നന്ദി കെട്ടവരാണ്.
0: يعرفون نعمة الله ثم ينكرونها وأكثرهم الكافرون.
1: അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ അവർ ശരിക്കും അറിയുന്നു, എന്നിട്ടും പിന്നെ അവരതിനെ നിഷേധിക്കുകയാണ്. അവരിൽ അധികം ആളുകൾ നന്ദികെട്ട അവിശ്വാസികളുമത്രേ.
2: ഇതാണ് സത്യനിഷേധികളുടെ സ്ഥിതി. സത്യാവസ്ഥ അറിയാതെ വഴിപിഴച്ചു പോകുകയല്ല അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിന്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ വേണ്ടിവരും.
3: വചനം 84. വയൗമ, ദിവസം, നബഅതു, നാം എഴുന്നേൽപ്പിക്കുന്ന, നിയോഗിക്കുന്ന, മിൻ കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിൽ നിന്നും, ഷഹീദൻ, ഒരു സാക്ഷിയെ, തുമ്മ ലാ യുഇദനു, പിന്നെ അനുവാദം നൽകപ്പെടുകയില്ല, ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക്, വലാഹും, അവരല്ലതാനും, യുസ്തഅതബൂൻ, ഖേദിച്ചു മടങ്ങുവാൻ ആവശ്യപ്പെടും, തൃപ്തിപ്പെടുത്തുവാൻ ആവശ്യപ്പെടും.

0: എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം നിയോഗിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. പിന്നെ അവിശ്വസിച്ചവർക്ക് ഒഴികഴിവ് പറയാൻ അനുവാദം നൽകപ്പെടുകയില്ല. അവരോട് ഖേദിച്ചു മടങ്ങി തൃപ്തിപ്പെടുത്താൻ ആവശ്യപ്പെടുകയുമില്ല.
1: വചനം 85. വഇദാ റഅ, കണ്ടാൽ, അല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവർ, അൽഅദാബ, ശിക്ഷയെ, ഫലാ യുഖഫഫു, അപ്പോൾ ലഘുവാക്കപ്പെടുന്നതല്ല, അൻഹും, അവർക്ക്, അവരിൽ നിന്ന്, വലാഹും, അവരല്ലതാനും, യുൻലറൂൻ, അവർ നോക്കപ്പെടുക, കാത്തുനിർത്തപ്പെടുക, ഒഴിവ് നൽകപ്പെടുക.

0: അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷ കണ്ണിൽ കണ്ടാലാകട്ടെ, അപ്പോൾ പിന്നെ അതവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല, അവർക്ക് ഇട നൽകി കാത്തു നിർത്തപ്പെടുകയുമില്ല.
1: 89 വചനത്തിൽ കാണാവുന്നതുപോലെ അതത് സമുദായങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന നബിമാർ ആ സമുദായങ്ങൾ തങ്ങളുടെ പ്രബോധനം സ്വീകരിച്ചതിനെയും നിരസിച്ചതിനെയും കുറിച്ച് ഖിയാമത്തു നാളിൽ സാക്ഷ്യം വഹിക്കും. അപ്പോൾ വല്ല ഒഴികഴിവും പറഞ്ഞു ഒഴിവാകുവാനാകട്ടെ, ഖേദിച്ചു മടങ്ങി അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുവാനാകട്ടെ, അവിശ്വാസികൾക്കു അവസരം നൽകപ്പെടുകയില്ല. അവരുടെ നിഷേധത്തിന്റെ ഫലം അവർ അനുഭവിക്കുകയല്ലാതെ അവർക്കു ഗത്യന്തരമുണ്ടായിരിക്കുകയില്ല. ശിക്ഷ കൺമുമ്പിൽ വന്നുകഴിഞ്ഞാലാകട്ടെ, പിന്നെ അതിൽ അവർക്കു വല്ല ഇളവും നൽകുകയോ പിന്നേക്കു നീട്ടിവെക്കുകയോ ചെയ്യുന്ന പ്രശ്നവുമില്ല എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിച്ചതിന്റെ ചുരുക്കം. ഖിയാമത്തു നാളിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, ഹാദാ യൗമു ലാ യൻതിഖൂൻ വലാ യുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ. അവർ വ്യാജമാക്കുന്നവർ മിണ്ടാത്ത ഒരു ദിവസമാണിത്. അവർക്ക് അനുവാദം നൽകപ്പെടുകയുമില്ല. എന്നാൽ അവർക്ക് ഒഴികഴിവ് പറയാമായിരുന്നു. സൂറ അൽ മുർസലാത്ത് അധ്യായം 77 വചനം 35-36.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൻ നഹലിലെ 81-85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ലീക്യുസ് കൂട്ടുകാരോടൊപ്പം ഇന്ന് ഹാഫിൽ അബ്ദുഷുക്കൂർ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മാനവമോചനത്തിന് മാർഗദീപമായി വിശുദ്ധ ഖുർആൻ. പീസ് ഖുർആൻ റേഡിയോ ടെലീക്യുസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഖുർആനിൻ്റെ വെള്ളി വെളിച്ചത്തിലേക്ക് കുരുന്നുമക്കളെ മാടി വിളിക്കാൻ പീസ് ഖുർആൻ റേഡിയോ ടെലീക്യുസ് മണിക്കൂറുകളോളം കാത്തിരുന്ന അവസരം നേടി ഒരു കോൾ കണക്റ്റഡ് ആവുമ്പോൾ തെല്ലും ആവലാതികൾ ഇല്ലാതെ ക്യുസ് മാസ്റ്ററിലൂടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നത് കേൾക്കാൻ വല്ലാത്തൊരു അനുഭൂതിയാണ്. ടെലീക്യുസ് തുടങ്ങുകയാണ്. ഒന്നാമത്തെ കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും
7: വറഹ്മത്തുള്ളാഹ്.
6: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യുസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആസിയ മുഹമ്മദ് സാലി. മാഷാല്ലാ. മോളെ എവിടുന്നാണ് വിളിക്കുന്നത്? മോളെ
7: മക്ക.
6: മക്കത്താണ് അല്ലേ? നമ്മുടെ നാട്ടിൽ എവിടെയാ?
7: ആലപ്പുഴ.
6: ആലപ്പുഴ. മാഷാല്ലാ. മോളെ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? മോളെ ഒന്നാം ക്ലാസ്സിലാ? ഓക്കെ ഓക്കെ. നല്ല ഉഷാറായിട്ട് പറയണട്ടാ. മാഷാല്ലാ. മോളെ, അസിയ മോളെ, പിന്നെ ഏതെല്ലാം സൂറത്തുകൾ പഠിച്ചിട്ടുണ്ട്?
7: തബാർക്ക്
6: ജ്യൂസ് ഫുൾ ആയിട്ട്
7: പഠിച്ചിട്ടുണ്ടാവോ?
6: അപ്പോ അമ്മ ജ്യൂസും പഠിച്ചിട്ടുണ്ടാവും അല്ലേ? മാഷാല്ലാ ബറക്കല്ലാ ഫീക്. അപ്പൊ ഞാൻ ഇന്ന് അൻഷാല്ലാ ഒന്നാമത്തെ ചോദിക്കട്ടെ. വളരെ നന്നായിട്ട് ഉത്തരം പറയണട്ടാ. قد افلح من زكاها
7: فقد خاب من دساها كانت ثمود بتغواها اذ انبعث اشقاها فقال لهم رسول الله ناقة الله فسقاها فكذبوه فعقروها فدمدت عليهم بعقاب
6: വളരെ ഉഷാറായിട്ടുണ്ട് കേട്ടോ. അൽഹംദുലില്ലാഹ്. ഓക്കെ മാഷാല്ലാ. ഞാൻ രണ്ടാമത്തെ ചോദ്യം ചോദിക്കാൻ കേട്ടോ. മോൾക്ക് ഒന്നാമത്തെ ചോദ്യത്തിന് വളരെ നല്ല രൂപത്തിൽ ആൻസർ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ഞാൻ ഒരു വാക്ക് മാത്രമാണ് ചോദിക്കുക, അതിൻ്റെ ബാക്കി ഓതണം. ഓക്കെ ഇൻഷാല്ലാഹ്. ഹലോ. മാഷാല്ലാ മതി മോളെ. സിയാമോൾ വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. അൽഹംദുലില്ലാഹ്. ഓക്കെ മാഷാല്ലാ. ഇനി അവസാനത്തെ ചോദ്യം. ഓക്കെ അതിന് മുമ്പായിട്ട് വേറൊരു കാര്യം കൂടി ചോദിക്കാണ്. പീസ് റേഡിയോ ഒക്കെ കേൾക്കാറുണ്ടോ? മാഷാല്ലാ. ഏത് പ്രോഗ്രാമാണ് നന്നായിട്ട് കേൾക്കുന്നത്? മാഷാല്ലാ നല്ല മോള, നല്ല മോളാണപ്പോ. മാഷാല്ലാ വല്ലാഹി ബാരിക് ഫീക്. ഓക്കെ അവസാനത്തെ ചോദ്യം. ഓക്കെ ഇൻഷാല്ലാ. ഈ ചോദ്യത്തിനും കൂടി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ മോള് നന്നായിട്ടൊരു പാട്ട് പാടേണ്ടി വരും. فأما الإنسان إذا ما ابتلاه ربه فأكرمه
7: فأكرمه ونعمه فيقول ربي أهانا
6: أكرما
7: أكرما
6: وأما إذا
7: كلا بل تكذب
6: وأما إذا ما ابتلاه فقدر عليه رزقه
7: ഓക്കെ
6: മതി മോളെ. മാഷാല്ലാ മാഷാല്ലാ വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. അൽഹംദുലില്ലാഹ് വല്ലാഹി ബാരിക് ഫീക്. വളരെ നന്നായിട്ടുണ്ട്. ഓക്കെ മാഷാല്ലാ. ഇനി മോളൊരു നേരത്തെ പറഞ്ഞ കാര്യം പൂർണ്ണമാക്കണം. എന്താണ് സമ്മാനം? വേണ്ടേ, പീസ് റേഡിയോ നൽകുന്ന നല്ല അടിപൊളി സമ്മാനം ഉണ്ടാവും ഇൻഷാല്ലാ. എന്നാ പൂമരത്താണേലും നല്ലൊരു പാട്ട് പാടിക്കേ.

0: غير ثم همك
1: ما شاء
0: قبل ما
1: الله.
0: اسمع نداء احبك احبك صوتي مع السداد.
1: ما شاء الله ما شاء الله، بارك الله فيك. മഷാല്ല, പറഞ്ഞതും ചോദിച്ചതുമായ എല്ലാ കാര്യത്തിനും കൃത്യമായിട്ട് ആൻസർ ചെയ്തിരിക്കുന്നു. ഇൻഷാല്ല പീസ് റേഡിയോ നല്ലൊരു സമ്മാനം നൽകും. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മക്കത്ത് നിന്നും ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ആസിയ മുഹമ്മദ് അലി എന്ന പൊന്നുമോളാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. മൂന്ന് ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി പറയുകയും ഉത്തരം പറയുകയും അതോടൊപ്പം പീസ് റേഡിയോയ്ക്ക് വേണ്ടി നല്ലൊരു പാട്ട് പാടിത്തരികയും ചെയ്ത മോൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഇൻഷാല്ലാ നമുക്ക് അടുത്ത കോളിലേക്ക് പ്രവേശിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: തനീഷ ഫാത്തിമ.
1: സനീഷ ഫാത്തിമ അല്ലേ? ഓക്കെ, മാഷാല്ലാ. മോളെ എവിടെയാണ് വീട്?
2: ബഹ്റൈൻ.
1: ബഹ്റൈൻ അല്ലേ? ഇവിടെ നാട്ടിൽ എവിടെയാ?
2: മാംഗ്ലൂർ.
1: മാംഗ്ലൂർ. ഓക്കെ, മാഷാല്ലാ. മോളെ പീസ് റേഡിയോ ഒക്കെ കേൾക്കാറുണ്ടോ? പീസ് റേഡിയോയില് അതുപോലെ ഖുർആൻ ചാനലിലെ പ്രോഗ്രാമുകളൊക്കെ കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഏത് പ്രോഗ്രാമാണ് മോള് കേൾക്കാറുള്ളത്? ഹലോ, ഹിഫ്സുൽ ഖുർആൻ. ഓക്കെ ഓക്കെ, മാഷാല്ലാ. അപ്പൊ ഖുർആനൊക്കെ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കലുണ്ട് അല്ലേ? ഓക്കെ, മാഷാല്ലാ, ബറക്കല്ലാ. നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. നമ്മൾ ഏത് ഭാഗമാണ് ചോദിക്കുന്നത് അറിയാ? ഏത് ഭാഗമാണ്? ഓക്കെ, മാഷാല്ലാ. നാസ്തു അലഖ് അല്ല, സൂറത്തുൽ അഅല വരെയാണ് കേട്ടാ. മോൾക്ക് മാറിയതായിരിക്കും അല്ലേ? ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കണേ. ഓക്കെ, ഖദ അഫ്ലഹ മൻ തസക്ക വദകറ ഇസ്മ റബ്ബിഹ ഫസല്ല. ബാക്കി ചോദിക്കാം മോളെ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം بل تؤثرون الحياة الدنيا إن هذا لفي الصحف الأولى
1: والآخرة والآخرة
2: وللآخرة والأولى
1: والآخرة خير خير وأبقى
2: وللآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى.
1: أوكي، ما شاء الله، വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ. മോൾക്ക് എന്തോ പ്രയാസമുണ്ടോ? പ്രയാസമൊന്നുമില്ലല്ലോ?
2: ഇല്ല
1: ഇല്ല. ഓക്കെ ഓക്കെ, നല്ല ശ്രദ്ധിച്ച് നല്ല എനർജറ്റിക് ആയിട്ട് ആൻസർ പറയണേ. ഓക്കെ, ഇൻഷാല്ലാ ഇൻഷാല്ലാ. രണ്ടാമത്തെ ചോദ്യം. അലം യജിദിക യതീമൻ ഫആവാ.

0: إلى فلا تنهر، وأما بنعمة ربك فحدث.
1: മാഷാ മാഷാ, നല്ല ഉഷാറായിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിനും വളരെ കൃത്യമായിട്ട് ആൻസർ പറഞ്ഞു. ഇൻഷാ അള്ളാ, ഇനി അവസാനത്തെ ചോദ്യം ഓക്കെ. ഈ ചോദ്യത്തിനും കൂടി മോളെ ആൻസർ ചെയ്താൽ ഇൻഷാ അള്ളാ പീസ് റേഡിയോ നല്ലൊരു സമ്മാനം നൽകും. ഓക്കെ ഇൻഷാ അള്ളാ. ഈ ചോദ്യം വളരെ കൃത്യമായിട്ട് ആലോചിച്ച് ആൻസർ പറയണം. ഓക്കെ, ഞാൻ ചോദിക്കുന്ന സൂറത്തിൽ നിന്നും അതേ രൂപത്തിൽ അധികം ആളുകൾക്കും തെറ്റുവരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. ഓക്കെ, ശ്രദ്ധിക്കുന്നുണ്ടോ? ഇന്നല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീൻ.
0: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീ ഒന്നും കൂടി ക്വസ്റ്റ്യൻ.
1: ഇന്നല്ലദീ

0: അത് മാറിപ്പോയി മോളെ, അത് ഞാൻ പറഞ്ഞതുപോലെ മാറിപ്പോയി. ഒന്നാമത്തെ ആയത്തിലേക്ക് പോയി. കണ്ടോ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ മോള്. ഒന്നുകൂടി ആലോചിച്ചു നോക്കൂ. ഞാൻ നടുവിൽ നിന്നാണ് ചോദിച്ചത്, പക്ഷെ തിരിച്ച് ഒന്നാമത്തെ ഒന്നാമത്തെ ആയത്തിലേക്ക് മാറിപ്പോയി. ഓക്കെ ഓക്കെ, ഇൻഷാല്ലാ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. الذين كفروا من أهل الكتاب والمشركين في نار جهنم
1: خالدين فيها أولئك هم
0: شر البرية.
1: إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية.
0: أوكي أوكي ما شاء الله ما دي مولاي ساني شمول. أوكي ما دي أتا ولاري ننا يتند. ഹലോ, ആ മോള് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാൻ കേട്ടോ. അപ്പോൾ മോൾ ഓതിയില്ലേ, ഇന്നല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന ഫീ നാറി ജഹന്നമ എന്ന് പറയരുത് കേട്ടോ. നാറി എന്ന് ഇങ്ങനെ നമ്മൾ അറബിയിലെ റാഇന് കെസിർ വന്നാൽ നാറി എന്ന് പറയില്ല കേട്ടോ, രീ എന്നാണ് പറയുന്നത്. നമ്മൾ മലയാളത്തിൽ അരി തരി എന്നൊക്കെ പറയില്ലേ, ഇതേ രൂപത്തിൽ ശ്രദ്ധിക്കണം കേട്ടോ. വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഫീ നാരി ജഹന്നം എന്നാണ് പറയേണ്ടത്. ഓക്കെ, അതുപോലെ ഷറുൽ ബരി നാരി അല്ല നാരി പറഞ്ഞേ. മാഷാല്ലാ മാഷാല്ലാ. ഓക്കെ, വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. അടുത്ത പ്രാവശ്യം നമ്മുടെ ടെലിക്യൂസിൽ പങ്കെടുക്കുമ്പോൾ വളരെ എനർജറ്റിക് ആയിട്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിച്ചു വരണം. ഓക്കെ, വളരെ ഉഷാറായിട്ടുണ്ട് എന്നാലും അൽഹംദുലില്ലാ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയ ശ്രോതാക്കളെ, നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സനീഷ ഫാത്തിമ ബഹ്റൈനിൽ നിന്നും. മാഷാ അല്ലാ, സനീഷ മുഹമ്മദ് കൃത്യമായിട്ടും ഉത്തരങ്ങൾ പറയുകയും സമ്മാനത്തിന് അർഹയായിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത കോൾ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും സലാം.
0: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: മിദ്ഹ.
0: മിദ്ഹ, ഓക്കെ. മിദ്ഹ എവിടുന്നാണ് വിളിക്കുന്നത് മോളെ?
2: പറവണ്ണ.
0: പറവണ്ണ ഏത് ക്ലാസ്സിലാണ്?
2: അഞ്ചില്.
0: അഞ്ചാം ക്ലാസ്സിൽ. ഓക്കെ മാഷാ അല്ലാ. ഇതിനു മുമ്പ് ഇതുപോലെയുള്ള മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടോ? ട്രൈ ചെയ്യാറുണ്ട് അൽഹംദുലില്ലാ. അപ്പൊ മോൾക്ക് ഇന്ന് എന്തായാലും കിട്ടി, ഇതോടൊപ്പം സമ്മാനവും ലഭിക്കണം വേണ്ടേ. ഇൻഷാല്ലാ. നമ്മൾ ഏത് ഭാഗത്തുനിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് അറിയോ? സൂറത്തുൽ ആയല മുതൽ സൂറത്തുൻ നാസ് വരെ എത്ര ചോദ്യങ്ങൾ ഉണ്ടാവും? ഓക്കെ ഇൻഷാല്ലാ. അപ്പോ വളരെ തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ് മോള് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി. ബാക്കി ചോദിക്കോളൂ, ഒന്നും കൂടെ പറയണോ? യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി ഫയൗമ ഇദിൽ ലാ യുഅദ്ദിബു അദാബഹു അഹദ്.
1: മാഷാല്ലാ,
0: വളരെ കൃത്യമായിട്ട് ആൻസർ ചെയ്തിരിക്കുന്നു ഒന്നാമത്തെ ചോദ്യത്തിന്. വളരെ ശ്രദ്ധയോടുകൂടി, ഒരു പേടിയോ ബേജാറോ ഒന്നും വേണ്ട. ഓക്കെ ഇൻഷാല്ലാ. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കണം കേട്ടാ. ووجدك ضالا فهدى
1: ووجدك عائلا فتحت
0: فأغنى
1: فأغلى
0: ووجدك ضالا فهدى
1: ووجدك عائلا فأغلى
0: فأغنى
1: ف...
0: ഓക്കെ, മാഷാല്ലാ, വളരെ നന്നായിട്ടുണ്ട്. അൽഹംദുലില്ലാ, രണ്ടാമത്തെ ചോദ്യത്തിനും ആൻസർ ചെയ്തിരിക്കുന്നു. പക്ഷേ മോള് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇൻഷാല്ലാ നമ്മൾ ഖുർആനാണ് ഓതുന്നത്. വളരെ കൃത്യമായിട്ട് അക്ഷരങ്ങളും അതുപോലെ ഹർക്കത്തുകളൊന്നും തെറ്റില്ല എന്ന് നമ്മൾ ബോധ്യപ്പെടണം കേട്ടോ. നന്നായിട്ട് പഠിക്കണേ. ഓക്കെ, അല്ല അത് സാറില്ല, നത്തിങ് ടു വറി. ഓക്കെ, നന്നായിട്ട് വളരെ കൃത്യമായിട്ട് നിന്നു, ഒരു പ്രയാസമല്ല. ഇൻഷാ പീസ് റെഡി നല്ല അടിപൊളി സമ്മാനം നൽകും. ഇൻഷാല്ലാ ആ സമ്മാനം എനിക്ക് കിട്ടണം. മാഷാ അല്ലാ വല്ലാഹി. ഓക്കെ, അപ്പൊ അവസാനത്തെ ചോദ്യം. ഓക്കെ, ഇൻഷാല്ലാ ഇത് ഇൻഷാല്ലാ ഈ ചോദ്യം കൂടിയും ചോദിക്കും, അതോടൊപ്പം ആൻസർ നൽകും, അതോടൊപ്പം പേടിയൊക്കെ ഒന്ന് പോവാൻ നല്ലൊരു അടിപൊളി പാട്ടും മോള് പാടും. ഇൻഷാല്ലാ റെഡി അല്ലേ? ഇൻഷാല്ലാ. അപ്പൊ ചോദിക്കട്ടെ ലാസ്റ്റ് ചോദ്യം.
2: وَأَمَّا

മാഷാ, അപ്പൊ അതോടുകൂടി പേടിയൊക്കെ പോയി അല്ലേ? ഓക്കെ, അൽഹംദുലില്ലാ. അപ്പൊ മൂന്ന് ചോദ്യത്തിനും കൃത്യമായിട്ട് മോള് ആൻസർ ചെയ്തിരിക്കുന്നു. ഇനി ഇൻഷാല്ലാ നമ്മൾ പീസ് റേഡിയോ പിന്നെ പുറത്തു വിടുന്ന, അല്ലെങ്കിൽ മോള് കേട്ട് പരിചയമുള്ള പീസ് റേഡിയോയിലൂടെ കേട്ട് പരിചയമുള്ള നല്ലൊരു പാട്ട് പാടിക്കേ. ഹലോ, ആ പാടിക്കോ. അല്ല, മോൾക്ക് ഇഷ്ടമല്ല, പാടിക്കോ. ഇനി അതാണെങ്കിൽ അത്.

0: കബറിലെത്തും മുമ്പ് ഈമാൻ കതക് മെല്ലെ തുറക്കണം, കലിമ ചൊല്ലി തിരിക്കണം,
1: ഓക്കെ, മാഷാല്ല, മതി മതി, വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. അൽഹംദുലില്ല. ഓക്കെ.
0: ഹലോ.
1: ആ, അപ്പോൾ മിദ്ഹ ശ്രദ്ധിക്കേണ്ടത്, ഇൻഷാല്ല മോൾക്ക് ഒരു പ്രത്യേക കാര്യം മോളോട് ഉണർത്തുകയാണ്. മോളെ ശബ്ദം നല്ല ശബ്ദമാണ്, വളരെ നന്നായിട്ട് പാട്ട് പാടാൻ കഴിയും, ഖുർആൻ ഓതാൻ കഴിയും. അതോടുകൂടി ഇൻഷാല്ല നമ്മുടെ പീസ് റേഡിയോയിലൂടെ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും 5:05, ഓക്കെ, 5:05 വൈകുന്നേരം സ്റ്റാർ ക്വസ്റ്റ് എന്നൊരു പ്രോഗ്രാം പീസ് റേഡിയോയിലൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ പറ്റും. ഇന്നും അത് പ്രോഗ്രാം നടക്കും ഇൻഷാല്ല. ഓക്കെ, അപ്പോൾ അത് മോളത് കേൾക്കണം. ഓക്കെ, ഇൻഷാല്ല. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: വഅലൈക്കും സലാം.
1: പ്രിയ ശ്രോതാക്കളെ, ടെലിക്യുസിലെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് മിദ്ഹ എന്ന മോളാണ്, പറവണ്ണയിൽ നിന്നും മിദ്ഹ എന്ന മോൾ. 3 ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് ഉത്തരം പറയുകയും സമ്മാനത്തിന് അർഹയായിരിക്കുകയും ചെയ്തിരിക്കുന്നു. നമുക്ക് വേണ്ടി നല്ലൊരു പാട്ട് പാടിത്തന്നു. ഇൻഷാ അല്ലാ, ഇതുപോലെ പീസ് റേഡിയോ ഖുർആൻ ചാനലിലൂടെ നടത്തുന്ന ടെലിക്വിസിലേക്ക് ആവും വിധം നമ്മുടെ മക്കളെ അതിലേക്ക് പങ്കെടുപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ഖുർആനിൻ്റെ വെളിച്ചത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വഴിയിലേക്ക് നമ്മുടെ മക്കളെ പരമാവധി കൊണ്ടുവരികയും ചെയ്യുക. ഇൻഷാ അല്ലാ, നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസ്. ഇന്നത്തെ ടെലിക്വിസിൽ കൂട്ടുകാരോടൊപ്പം സംസാരിച്ചത് ഹാഫിൽ അബ്ദു ശുക്കൂർ.
3: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എൻ്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
4: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
3: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന. പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35. ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ്. പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35. പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം. ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35. വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ. പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35. കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി. പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35. മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം. പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35. നേർവഴിയുടെ പാഠങ്ങൾ സുപദം. പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لا

പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിൻ്റെ പാരായണമാണ് നാം ഇതുവരെയും കാതോർത്തത്. പാരായണം നിർവഹിച്ചത് അബ്ദുൽ വാലി അൽ അർഖാനി.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. സൂറ മുർസലാത്ത് 1 മുതൽ 19 കൂടിയ വചനങ്ങൾ അവതരിപ്പിക്കുന്നത് ഹാഫിൽ അബ്ദുഷക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ ജുസ് അമ്മ ജുസ് പൂർണ്ണമായിട്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിലെ സൂറത്തു നാസ് മുതൽ മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ കഴിഞ്ഞ് സൂറത്തു നബ വരെ പഠിച്ചു മനസ്സിലാക്കി. ഇനി 29-ാമത്തെ ജുസിലെ സൂറത്തുൽ മുർസലാത്ത്, ഈ സൂറത്താണ് ഇൻഷാ അള്ളാഹ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തു മുർസലാത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും വരാൻ സാധ്യതയുള്ള, തെറ്റുകൾ വരാൻ സാധ്യതയുള്ള ഭാഗം മാത്രമാണ് കൂടുതലായിട്ട് വിശദീകരിച്ചുകൊണ്ട് പറയുക. ബാക്കിയെല്ലാം ഒരു സാധാരണ ഓതിപ്പോവുകയാണ് ഇൻഷാ അള്ളാഹ് ചെയ്യുന്നത്.

0: ഇദൽ ജിബാലു നുസിഫത്ത്. സൂറത്ത് മുർസലാത്തിലെ ഒന്നാമത്തെ ആയത്ത്. വൽ മുർസലാത്തി ഉർഫ. ഇവിടെ വൽ മുർസലാത്തി ഉർഫ എന്ന് ആവുന്നത് ശ്രദ്ധിക്കണം. ഐന് പകരം ഹംസ. അതുപോലെ തന്നെ ഉർഫ റാ എന്ന അക്ഷരത്തിന് സുക്കൂനാണ്. അത് പലപ്പോഴും ലൊമ്മ ആവാൻ സാധ്യതയുണ്ട്. അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഉർഫ റാക്ക് സുക്കൂനാണ്, അത് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ആയത്തിൽ ഫൽ ആസിഫാത്തി അസ്ഫ. ഫൽ ആസിഫാത്തി, ഇവിടെ സ്വാദിന് പകരം സീന്. ഫൽ ആസിഫാത്തി അസ്ഫ, രണ്ട് സ്ഥലത്തും സ്വാദാണ്, അവിടെ സീനാവുന്നത് ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ആയത്തിൽ വന്നാശിറാത്തി നശ്റ. വന്നാശിറാത്തി നശ്റ, നൂന്ന് ശബ്ദുണ്ട്, മണിക്കുക. ഫൽഫാരിഖാത്തി ഫർഖ. ഫൽഫാരിഖാത്തി ഫർഖ. ഫർഖ, ഖാഫിന് പകരം കാഫ് ആകുന്നത്, ഫർഖ. ഇങ്ങനെ ഫർഖ ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഖാഫ് ഉച്ചരിക്കുമ്പോൾ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ അടുത്താണ്. അതിൻ്റെ മഖ്റജ് ഫൽ ഫാരി ഖാതി ഫർഖ എന്ന് തന്നെ പറയുക. ഫൽ മുൽഖിയാതി ദിക്റ. ദിക്റ, ഇവിടെ കാഫിന് ഖൽഖല ചെയ്യരുത്, ദിക്റ എന്നാണ് പറയേണ്ടത്. ഉദ്റൻ ഔ നുദ്റ. ഉദ്റൻ ഔ നുദ്റ, ഐന് പകരം ഹംസ. ഉദ്റൻ ഔ നുദ്റ, ഉദ്റൻ എന്നല്ല പറയേണ്ടത്, ഉദ്റൻ. ഉദ്റൻ ഔ നുദ്റ. ഇന്നമാ തുഅദൂന ലവാഖിഅ. ഇതിൽ ലവാഖിഅ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഫഇദൻ നുജൂമു തുമിസത്ത്. ഫഇദൻ നുജൂമു തുമിസത്ത്. തോ തുമിസത്ത്, അവിടെ ത ആണ്. ഇവിടെ അധികവും നമ്മളിൽ തുമിസത്ത് എന്നേ വരികയുള്ളൂ. തുമിസത്ത്, ഇത് പൂർണ്ണമായിട്ടും തെറ്റാണ്. അപ്പോൾ തുമിസത്ത് ത്വാനുച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ഉയർന്നു വരുന്ന രൂപത്തിലാവണം.
1: വഇദസ്സമാഉ ഫുരിജത്. വഇദസ്സമാഉ ഫുരിജത്. വഇദൽ ജിബാലു നുസിഫത്. വഇദർ റുസുലു ഉഖിതത്. വഇദർ

0: കമാ യൗമുൽ ഫസ്ൽ.
1: രണ്ട് സ്ഥലത്തും ഫസ്ലൻ, ഫസ്ലിന് സ്വാദാണ്, സ്വാദിന് പകരം സീനാകുന്നത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഫസ്ലു ഫസ്ലു എന്നാണ് പറയേണ്ടത്. ലിയൗമിൽ ഫസ്ലു വമാ അദ്രാകമ അദ്രാ അദ്രാ, റായിനെ കനപ്പിക്കണം, തഫ്ഹീം ചെയ്യണം. അദ്രാക അത് അദ്രാക എന്നല്ല പറയേണ്ടത്, അദ്രാക.
0: വമാ അദ്രാകമ യൗമുൽ ഫസ്ലു,

ഇവിടെ വൈലു യൗമ ലുൻ ലാമമേൽ ലൊമു തൻവീൻ ശേഷം യാ വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് ആം നാക്കുസാണ് ചെയ്യേണ്ടത്. ആ ലാമിനെ ലാമമേൽ ഉള്ള തൻവീനിനെ യാ ഇലേക്ക് ഇദ്ഗാം ചെയ്യണം, അഥവാ കൂട്ടി ലയിപ്പിക്കണം. അപ്പോൾ അവിടെ യാ എന്ന അക്ഷരത്തിന് ശദ്ദ് വരുന്നതാണ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ യൗമ ഇദില്ലിൽ ദില്ലിൽ, അവിടെ ദിൻ ലിൽ എന്ന് വായിക്കരുത്, വൈലു യൗമ ഇദില്ലിൽ എന്നാണ് വായിക്കേണ്ടത്. വൈലു യൗമ ഇദില്ലിൽ മുകദ്ദിബീൻ അലം നുഹ്ലിക്കിൽ അവ്വലീൻ. ഇവിടെ അലം നുഹ്ലിക്കി എന്നല്ല പറയേണ്ടത്, അലം നുഹ്ലിക്കി അല്ല, അലം നുഹ്ലിക്കിൽ, അലം നുഹ്ലിക്കിൽ അവ്വലീൻ, അലം നുഹ്ലി

ഇവിടെ നുത്ബിഉ എന്നാണ്, നുത്ബിഉ എന്ന് പറയരുത്. നുത്ബിഉ ത എന്ന അക്ഷരത്തിന് തഇന് സുക്കൂൻ വരുമ്പോൾ അതിന് ഖൽഖല ചെയ്യാൻ പാടില്ല. നുത്ബിഉ ثم نتبعهم الآخرين. ഇവിടെ അതുപോലെ തന്നെ ഐനിന് ലൊമ്മാണ്, നുത്ബിഉ എന്നാണ്. നുത്ബിഉഹുമുൽ എന്ന് പറയരുത്, നുത്ബിഉഹുമുൽ. അത് ഐന് സുക്കൂനാവുമ്പോൾ അത് തെറ്റും, തെറ്റാണ്. നുത്ബിഉഹുമുൽ, നുത്ബിഉ ഐന് ലൊമ്മ കൊടുത്തുകൊണ്ട് തന്നെ വായിക്കണം. പതിനെട്ടാമത്തെ ആയത്തിൽ കദാലിക നഫഅലു ബിൽ മുജ്രിമീൻ, كذلك نفعل بالمجرمين. نفعله

നേരത്തെ പറഞ്ഞതുപോലെ ലാമമേൽ വമ്മു തൻവീനാണ്, ശേഷം യാ. ഇങ്ങനെയാവുമ്പോൾ ഇത് ഗാം നാഖിസ് എന്ന നിയമമാണ് അവിടെ ചെയ്യേണ്ടത്. ആ തൻവീനിനെ യാഇലേക്ക് ഇത് ഗാം ചെയ്ത് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഉന്നത്തോടുകൂടി വായിക്കണം. വൈലുൽ മുകദ്ദിബീൻ. ഈ ഭാഗം ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ മുർസലാത്തിലെ ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്തുൽ മുർസലാത്തിലെ 1 മുതൽ 19 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യാനാണ് ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ നാം പഠിച്ചു കഴിഞ്ഞത്. അവതരിപ്പിച്ചത് ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ.
2: പീസ് റേഡിയോ അന്നൂർ.

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം
1: മൊഡ്യൂൾ 16 ക്ലാസ് 15 അന്നൂർ പ്രോഗ്രാമിൽ അഗതിക്ക് അന്നം നൽകേണ്ടതാര് എന്ന വിഷയം ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അല നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ സുമ്മാ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ നോമ്പിൻ്റെ ആയത്തുകളുമായി ബന്ധപ്പെട്ട് 184 വചനത്തിൻ്റെ തുടക്ക ഭാഗമാണ് ഇവിടെ പഠിച്ചു വരുന്നത്. അയ്യാമം മഅദൂദാത്ത് എന്നത് അർത്ഥമാക്കുന്നതും തേടുന്നതും വിധിക്കുന്നതും എന്ത് എന്ന് നമ്മൾ പഠിച്ചു. അതിനെ തുടർന്ന് ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ എന്ന ഭാഗമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുകയുണ്ടായത്. ഏതാനും വിധികളും വിഷയങ്ങളും ചരിത്രങ്ങളുമൊക്കെ നമ്മൾ പഠിച്ചുപോയി. കർമ്മശാസ്ത്രപരമായി ഒന്ന് രണ്ട് മസ്അലകൾ ഈ ആയത്തിൻ്റെ പ്രയോഗത്തിൽ നിന്ന് പ്രത്യേകം നമുക്ക് പഠിക്കുവാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ. ഇവിടെ ഫ ജവാബിൻ്റെ ഫയാണ്. നമ്മൾ പറഞ്ഞു നിങ്ങളിൽ രോഗികളായാൽ, യാത്രയിലായാൽ, ഫ അഫ്തറ അതിൽ പിന്നെ നോമ്പ് ഒഴിവാക്കി എങ്കിൽ, ഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ എന്ന് പറഞ്ഞാൽ അലൈഹി ഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ, ആ നോമ്പ് ഒഴിവാക്കിയവൻ്റെ മേൽ ബാധ്യതയാണ് ഇദ്ദത്തുൻ എണ്ണം, മിൻ അയ്യാമിൻ ഉഖർ മറ്റു ദിനങ്ങളിൽ നിന്നുള്ള. ഇവിടെ അലൈഹി ഇദ്ദത്തു അല്ലെങ്കിൽ വാജിബു ഇദ്ദത്തുൻ നിർബന്ധമാണ് എണ്ണം, അല്ലെങ്കിൽ അൽ മക്തൂബു ഇദ്ദത്തുൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. വിധിക്കപ്പെട്ടത്, നിർബന്ധമാക്കപ്പെട്ടത് എണ്ണമാണ്, മിൻ അയ്യാമിൻ ഉഖർ മറ്റു ദിനങ്ങളിൽ നിന്നുള്ള. ഇവിടെ അലൈഹി അസ്സിയാമു മിൻ അയ്യാമിൻ ഉഖർ എന്ന് പറഞ്ഞില്ല, മറ്റു ദിവസങ്ങളിൽ നിന്ന് നോമ്പെടുക്കൽ നിർബന്ധം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അൽ വാജിബു അസ്സിയാമു മിൻ അയ്യാമിൻ ഉഖർ എന്ന് പറഞ്ഞില്ല. പിന്നെയോ മിൻ ഇദ്ദത്തുൻ എന്നാണ് പറഞ്ഞത്. ഇദ്ദത്ത് എണ്ണത്തെയാണ് അറിയിക്കുന്നത് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ദിനം നോമ്പ് ഒഴിവാക്കിയോ, യാത്രയിലായിരിക്കുക അല്ലെങ്കിൽ രോഗിയായിരിക്കെ, അത്ര എണ്ണം നോമ്പെടുക്കണം എന്നുള്ളതാണ് ഈ ഇദ്ദത്തുൻ എന്നത് വ്യക്തമാക്കുന്നത്. തൻസീസൻ അലാ വുജൂബി സൗമി അയ്യാമിൻ ബിഅദദി അയ്യാമിൽ ഫിത്ർ, നോമ്പ് ഒഴിവാക്കിയ ദിവസങ്ങളുടെ എണ്ണം, അത്ര എണ്ണം ദിവസം നോമ്പെടുക്കൽ നിർബന്ധമാണ്, ആ എണ്ണത്തെ കൃത്യമാക്കണം എന്നുള്ളത് ഈ ഇദ്ദത്തുൻ എന്നുള്ള പ്രയോഗം അറിയിക്കുന്നു. മറ്റൊന്ന് മിൻ അയ്യാമിൻ ഉഖർ എന്നാണ് പറഞ്ഞത്. മിൻ അയ്യാമിൻ ഉഖർ, മറ്റു നാളുകളിൽ നിന്ന് എന്നാണ്. അപ്പോൾ റമദാൻ കഴിഞ്ഞുള്ള നാളുകൾ, അതിൽ നോമ്പ് നിഷിദ്ധമായ നാളുകളുണ്ട്, ഈദുൽ ഫിത്തർ, ഈദുൽ അദ്ഹ, അയ്യാമു തശ്രീഖിൻ്റെ നാളുകൾ, ഇങ്ങനെയുള്ള നോമ്പ് നിഷിദ്ധമായ നാളുകൾ ഒഴിച്ച് ബാക്കി ഏത് നാളുകളിലും ഈ നോമ്പെടുക്കാം. നോമ്പ് ഒഴിവാക്കിയപ്പോൾ ആ നാളുകൾ ചിലപ്പം പകലിന് ദൈർഘ്യം കൂടുതലായിരിക്കും, 14 മണിക്കൂർ, 15 മണിക്കൂറൊക്കെ, അല്ലെങ്കിൽ ഇനി അതിനേക്കാൾ കൂടുതൽ കുറവ് ഒക്കെ ദൈർഘ്യത്തിൽ ഉള്ള നോമ്പാണ് ഒഴിവാക്കിയത്. ആ നോമ്പ് നോറ്റ് വീട്ടുമ്പോൾ അതേ ദൈർഘ്യത്തിലുള്ള നാളുകൾ വേണമെന്നില്ല. പിന്നെയോ പകൽ താരതമ്യേന കുറഞ്ഞ 10 മണിക്കൂർ, 12 മണിക്കൂർ, ഇനി അതിനേക്കാൾ കുറഞ്ഞ കൂടുതൽ ദൈർഘ്യമുള്ള നാളുകളിൽ നോറ്റ് വീട്ടിയാലും മതി. മിൻ അയ്യാമിൻ ഉഖർ, മറ്റ് നാളുകളിൽ നിന്നുള്ള, അവിടെ മിൻ എന്നുള്ളത് തെബീഴുദിനാണ്, ഏത് നാളുകളിൽ നിന്ന് നോറ്റാൽ മതി എന്നത് ഈ ഒരു പ്രയോഗം അറിയിക്കുന്നു. ഒപ്പം മിൻ അയ്യാമിൻ ഉഖർ എന്നുള്ളത് അറിയിക്കുന്നത് നോറ്റ് വീട്ടൽ പെട്ടെന്നാക്കിക്കൊള്ളണം എന്നില്ല. ശരിയാണ്, നോമ്പ് നോറ്റ് വീട്ടുന്ന വിഷയത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഫദൈനുല്ലാഹി അഹഖു അൻ യുഖ്ദ, അള്ളാഹുക്കുള്ള കടമാണ് വീട്ടാൻ ഏറ്റവും അർഹപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ നോമ്പ് നോറ്റ് വീട്ടാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നോറ്റ് വീട്ടണം. പക്ഷേ ഈ മിൻ അയ്യാമിൻ ഉഖർ എന്ന് പ്രയോഗിച്ചതിൽ നിന്ന് മനസ്സിലാക്കാം, ഒരാൾ പെട്ടെന്ന് വീട്ടിയിട്ടില്ലെങ്കിൽ തന്നെ അയാൾ കുറ്റക്കാരനല്ല, മറ്റു നാളുകളിൽ നിന്ന് അയാൾ നോറ്റ് വീട്ടിയാൽ മതി. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാറുണ്ട് ഇൻ കാനത്ത് ഇഹ്ദാന ലതുഫ്തിറു ഫീ സമാനി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഞങ്ങൾ തിരുദൂതരുടെ പത്നിമാർ റമദാൻ മാസത്തിൽ തിരുദൂതർ ഇവിടെ ജീവിച്ച നാളിൽ നോമ്പ് ഒഴിവാക്കാറുണ്ട്. ഫമാ തഖ്ദിറു അൻ തഖ്ദിയഹു ഇല്ലാ ഫീ ഷഅബാൻ, ആ നോമ്പ് ഞങ്ങൾക്ക് നോറ്റി വീട്ടാൻ സാധിച്ചിരുന്നത് ഷഅബാനിൽ മാത്രമായിരുന്നു. അഷ്ഹുലു ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഖിദ്മത്തിൽ ഞങ്ങൾ വ്യാപൃതമായത് കാരണത്താൽ റമദാനിലെ നോമ്പ് ഷഅബാനിലായിരുന്നു ഞങ്ങൾ നോറ്റി വീട്ടിയിരുന്നത് എന്നാണ് ഉമ്മുൽ മുഅ്മിനീൻ പറയുന്നത്. യകൂനു അലയ്യ സൗമു മിൻ റമദാൻ ഫമാ അസ്തതിഉ അൻ അഖ്ദിയഹു ഇല്ലാ ഫീ ഷഅബാൻ, റമദാനിലെ നോമ്പ് നോറ്റുവിട്ടേണ്ടതായിട്ട് എനിക്കുണ്ടാകും, പക്ഷേ എനിക്കത് ഷാബാനിൽ മാത്രമാണ് നോറ്റുവിട്ടാൻ സാധിച്ചിരുന്നത് എന്നൊക്കെ ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞ ഹദീസിൽ കാണാം. അപ്പോൾ ഈ പ്രയോഗം അറിയിക്കുന്നത് പെട്ടെന്ന് റമദാൻ കഴിഞ്ഞ ഉടനെ തന്നെ നോറ്റുവീട്ടൽ ഉത്തമമാണ്, അങ്ങനെ ചെയ്യണം. എങ്കിലും അതൊരു നിർബന്ധമല്ല, വർഷത്തിലെ മറ്റു നാളുകളിൽ നോറ്റുവീട്ടിയാലും മതി എന്നതാണ് ഇത് അറിയിക്കുന്നത്. ഒപ്പം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ, ഇതര നാളുകളിൽ നിന്ന് നോറ്റുവീട്ടാനാണ് പറഞ്ഞത്. നഷ്ടമായ നോമ്പ് എത്രയാണോ അത്രയെണ്ണം ഫഇദ്ദത്തുൻ, അത് തുടർച്ചയായി വേണോ, നോമ്പ് ഒഴിവാക്കിയത് തുടർച്ചയായിട്ടാണ് എങ്കിൽ നോറ്റുവീട്ടലും തുടർച്ചയായി വേണോ. ഇമാം ഇബ്നു ഷിഹാബിൻ സുഹരി, അബ്ദുള്ള ഇബ്നു അബ്ബാസും അബു ഹുറൈറയും തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം കേട്ടത് ഉദ്ധരിക്കുന്നുണ്ട് ഇമാം തബറാനിയുടെ നിവേദനത്തിൽ. അത് റമദാനിലെ നോമ്പ് വീട്ടുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു അവരുടെ ഈ സംവാദം. ഒരാൾ പറഞ്ഞു യുഫർറഖു ബൈനഹു, തുടർച്ച വേണമെന്നില്ല നോറ്റുവീട്ടുമ്പോൾ, ഇടവിട്ടാകാം. അവരൻ പറഞ്ഞു ലാ യുഫർറഖു ബൈനഹു, തുടർച്ച വേണം നോറ്റുവീട്ടുമ്പോൾ, ഇടവിട്ടാകാൻ പാടില്ല. ഇത് കേട്ട ഇബ്നു ഷിഹാബിൻ സുഹരി പറയാണ് ലാ അദ്രി അയ്യുഹുമാ ഖാല യുഫർറഖു ബൈനഹുമ, അബു ഹുറൈറ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ജമീഅ, അവരിൽ ആരാണ് ഇടവിട്ടാക്കാം എന്ന് പറഞ്ഞത് എന്നത് എനിക്കറിയില്ല എന്നാണ്. പക്ഷേ ഇബ്നു അബീ ഷൈബയിൽ നിന്നുള്ള ഒരു നിവേദനത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയാറുണ്ട് സുംഹു കൈഫ ശിഇത്, താങ്കൾ ഉദ്ദേശിക്കും വിധം റമദാനിലെ നോമ്പ് നിങ്ങൾക്ക് ഖദാ വീട്ടാം, തുടർച്ച വേണമെന്നില്ല എന്നർത്ഥത്തിൽ. പണ്ഡിതന്മാർ നോമ്പ് നോറ്റുവീട്ടുന്നതിൽ തുടർച്ച വേണ്ട, ഇടവിട്ടൊക്കെ സൗകര്യത്തിനനുസരിച്ച് നോറ്റുവീട്ടാം എന്നതിന് തെളിവ് പിടിച്ചത് ഈ പ്രയോഗം കൊണ്ടാണ്. ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ, മറ്റു നാളുകളിൽ നിന്ന് നോറ്റുവീട്ടുക കൃത്യ എണ്ണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിഷയം നമ്മളിവിടെ പ്രത്യേകം മനസ്സിലാക്കാനുള്ള ഈ ആയത്തിൻ്റെ തേട്ടത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു മസ്അലയാണ്. ഇവിടെ മറ്റൊരു വിഷയം ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ എന്ന് പറഞ്ഞതിൽ ഗർഭിണിയായ സ്ത്രീയെയും കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടുന്ന ഉമ്മമാരെയും രോഗികളോട് സാധാരണപ്പെടുത്തി, അല്ലെങ്കിൽ രോഗികളോട് അവരെ ഉപമിച്ചാണ് പണ്ഡിതന്മാർ പാലൂട്ടുന്ന ഉമ്മമാരും ഗർഭധാരിണികളായ സ്ത്രീകളും നോമ്പൊഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ അവർ ഖദാ വീട്ടുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ളത്, ഗർഭിണികളും പാലൂട്ടുന്ന ഉമ്മമാരും. ഇമാം അൽ ഹസൻ അൽ ബസരി അവരുടെ വിഷയത്തിൽ ചോദിക്കപ്പെട്ടു. അപ്പോൾ ഹസൻ അൽ ബസരി പറഞ്ഞത് അയ്യു മറദിൻ അഷദ്ദു മിനൽ ഹമൽ, ഗർഭധാരണത്തേക്കാൾ കടുത്ത ഏത് രോഗമാണ് ഉള്ളത്? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു തുഫ്തിർ വതഖ്ദി, അവർക്ക് നോമ്പൊഴിവാക്കാം, പിന്നീട് അവർ നോമ്പ് നോറ്റുവീട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ ഗർഭം ധരിച്ച സ്ത്രീകൾ, പാലൂട്ടുന്ന ഉമ്മമാർ, അവർക്ക് നോമ്പൊഴിവാക്കാൻ, പിന്നെ ആ നോമ്പ് അവർ നോറ്റുവീട്ടാൻ ഉള്ള ഫത്വയാണ്. പല പണ്ഡിതന്മാരും രോഗം കടുത്തതല്ലെങ്കിൽ പോലും നോമ്പൊഴിവാക്കാൻ ഇളവുണ്ട് എന്ന അഭിപ്രായക്കാരാണ്. നമ്മളത് മുഹമ്മദ് ബിൻ സീരീനും അതാവും ഒക്കെ പറഞ്ഞത് ഇവിടെ പറയുകയുണ്ടായി. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി നൈസാപ്പൂർ ദേശത്ത് വെച്ച് രോഗിയായി, വലിയ കടുത്ത രോഗമൊന്നുമല്ല. അപ്പോൾ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ് എന്നെ ഇസ്ഹാഖ് ബിൻ റാഹവൈഹി രോഗസന്ദർശനം നടത്താൻ വേണ്ടി വന്നു കൂട്ടുകാരോടൊത്ത്. അഫ്തർത്തയാ അബ അബ്ദില്ല, അബു അബ്ദില്ല നിങ്ങൾ നോമ്പൊഴിവാക്കിയോ എന്ന് ചോദിച്ചു. ബുഖാരിയുടെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിളിപ്പേരാണ് അബു അബ്ദില്ല, അത് വിളിച്ചിട്ടാണ് ചോദിക്കുന്നത് നോമ്പൊഴിവാക്കിയോ എന്ന്. അപ്പോൾ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി പറഞ്ഞു നാം അതെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അഖ്ബറന അബ്ദാനു അൻ ഇബ്നിൽ മുബാറക് അൻ ഇബ്നി ജുറൈജിൻ ഖുൽതുലി അതാഇൻ മിൻ അയ്യിൽ മറദി ഉഫ്തിർ, അതാ പറഞ്ഞതായി ഇബ്നു ജുറൈദിൽ നിന്ന് അബ്ദുള്ള ഇബ്നുൽ മുബാറക് അദ്ദേഹത്തിൽ നിന്ന് അബ്ദാൻ നിവേദനം ചെയ്തത് ബുഖാരിയോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാണ് അതായനോട് ചോദിച്ചു എന്നാണ് ഇബ്നു ജുറൈജ്, ഏത് രോഗത്തിലാണ് ഞാൻ നോമ്പൊഴിവാക്കേണ്ടത്? മിൻ അയ്യി മറദിൻ കാൻ, ഏത് രോഗമാണെങ്കിലും നോമ്പൊഴിവാക്കാം. കമ ഖാലല്ലാഹ് ഫമൻ കാന മിൻകും മരീദൻ, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് നിങ്ങളിൽ ഒരാൾ രോഗിയാണെങ്കിൽ എന്നാണ്. അതുകൊണ്ട് രോഗം കടുത്തതായാലും കടുത്തതല്ലെങ്കിലും നോമ്പൊഴിവാക്കാൻ ഇളവുണ്ട് എന്ന നിലക്ക് ഇമാം ബുഖാരി മനസ്സിലാക്കി എന്നാണ് ഈ സംഭവം അറിയിക്കുന്നത്. ഞാനിതോടെ ഉദ്ധരിച്ചത് അപ്പോൾ ഗർഭിണികൾ, കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടുന്ന മാതാക്കൾ അവരെ രോഗിയോട് സാധാരണപ്പെടുത്തിയിട്ട് പണ്ഡിതന്മാർ ഈ നിലക്ക് ഫത്വ നൽകിയിട്ടുണ്ട്, അവർക്ക് നോമ്പ് ഒഴിവാക്കാം ഇളവുണ്ട്. അനസ് ഇബ്നു മാലിക് അൽ കാബി വിശുദ്ധ മദീനയിലേക്ക് തിരുസവിധത്തിലേക്ക് വന്നൊരു ചരിത്രമുണ്ട്. അദ്ദേഹം മദീനയെ അണഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷിക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ഊദുനു ഫക്കുൽ അടുത്തേക്ക് വരൂ എന്നിട്ട് ഭക്ഷിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനസ് ഇബ്നു മാലിക്കുൽ കാബി ഇന്നി സായിം ഞാൻ നോമ്പുകാരനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഊദുനു ഉഹദ്ദിസു കാനി സൗം അടുത്തു വരൂ ഞാൻ നോമ്പിനെക്കുറിച്ച് അങ്ങേക്ക് പറഞ്ഞു തരാം എന്നിട്ട് പറഞ്ഞതാണ് ഇൻ അല്ലാഹ തആല വദഅനിൽ മുസാഫിരി നിസ്ഫ സല അല്ലാഹു സുബ്ഹാനഹു വതആല യാത്രക്കാരന് നാല് റക്കായത്തുള്ള നിസ്കാരം അതിൻ്റെ പകുതി ഇളവ് ചെയ്തിരിക്കുന്നു. രണ്ട് റക്കായത്ത് നിസ്കരിച്ചാൽ മതി. അതേപോലെ വസ്സൗമ യാത്രക്കാരന് നോമ്പും അല്ലാഹു സുബ്ഹാനഹു വതആല ഇളവേകിയിരിക്കുന്നു. വറഖസലിൽ ഹുബ്ല വൽ മുർദിഅ ഗർഭിണികൾക്കും പാലൂട്ടുന്ന ഉമ്മമാർക്കും നോമ്പിൽ ഇളവ് അല്ലാഹു നൽകിയിരിക്കുന്നു. ഇത് റസൂല്ല പറഞ്ഞു എന്നാണ് ചില നിവേദനങ്ങളിൽ. ഇൻ അല്ലാഹ അസ്സ വജല്ല വദഅനിൽ മുസാഫിരി ഷത്ര സല അല്ലാഹു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം നാല് റക്കായത്ത് നിസ്കാരത്തിൻ്റെ പകുതി ഇളവാക്കിയിരിക്കുന്നു, ഒഴിവാക്കിയിരിക്കുന്നു. വഅനിൽ മുസാഫിരി വൽ ഹാമിലി വൽ മുർദി അസ്സവും യാത്രക്കാരൻ ഗർഭിണി പാലൂട്ടുന്ന സ്ത്രീകൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നോമ്പും ഇളവ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇവർക്ക് നോമ്പ് ഒഴിവാക്കാൻ ഇളവുണ്ട്, പക്ഷേ അവർ ഒഴിവാക്കിയ നോമ്പ് നോറ്റി വീട്ടണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല ഫഈദത്തു മിൻ അയ്യാമിൻ ഉഖർ എന്നാണ് രോഗികളുടെ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗർഭിണികളും പാലൂട്ടുന്ന ഉമ്മമാരും നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ അവർ ഒഴിവാക്കപ്പെട്ടതിന് തുല്യമായത് നോറ്റ് വീട്ടണം എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ചിലർ നോറ്റ് വീട്ടുകയും ഫിദിയ നൽകുകയും വേണം, ഒരു മിസ്കീൻ്റെ ഭക്ഷണം ഒരു നോമ്പിനെന്ന നിലക്ക് നോമ്പ് വീട്ടുന്നതോടൊപ്പം നൽകണം എന്ന് പറഞ്ഞവരുണ്ട്. ചിലർ നോമ്പ് നോറ്റ് വീട്ടേണ്ടതില്ല, ഫിദിയ മാത്രം നൽകിയാൽ മതി എന്ന് പറഞ്ഞവരുമുണ്ട്. ഇബ്നു അബ്ബാസിൽ നിന്നും ഇബ്നു ഉമറിൽ നിന്നും ഒക്കെ അത്തരത്തിൽ നിവേദനങ്ങൾ വന്നിട്ടുണ്ട്. ഗർഭിണി നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ, പാലൂട്ടുന്ന സ്ത്രീ നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ അവർ പിന്നീട് ആ നോമ്പ് നോറ്റി വീട്ടേണ്ടതില്ല. അവർ യുഫ്തിറാനി വയുത്തിഇമാനി മക്കാന കുല്ലി യൗമിൻ മിസ്കീനൻ വലാ യഖ്ദിയാനി സൗമ നോമ്പ് ഒഴിവാക്കാം, ഓരോ ഒഴിവാക്കപ്പെട്ട നോമ്പിൻ്റെ ദിനത്തിനും പകരം അതിൻ്റെ സ്ഥാനത്ത് ഒരു മിസ്കീൻ്റെ അന്നം നൽകിയാൽ മതി, നോമ്പ് അവർ നോറ്റി വീട്ടേണ്ടതില്ല എന്നൊക്കെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ ഫത്വകൾ കാണാൻ സാധിക്കും. പക്ഷേ ജുംഹൂർ ഭൂരിപക്ഷ പണ്ഡിതന്മാർ നമ്മുടെ ഈ വചനം, അത് രോഗിയുടെ വിഷയത്തിൽ, യാത്രികൻ്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ വചനമാണ്, അതിൽ നോമ്പ് ഒഴിവാക്കാൻ ഇളവ് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വതആല ഫഈദത്തു മിൻ അയ്യാമിൻ ഉഖർ മറ്റു ദിനങ്ങളിൽ തുല്യ എണ്ണം നോറ്റി വീട്ടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രോഗിയെപ്പോലെ പാലൂട്ടുന്ന സ്ത്രീകളും ഗർഭിണികളും നോറ്റി വീട്ടുകയാണ് വേണ്ടത് എന്നാണ് ഈ ആയത്തിനെ ഉദ്ധരിച്ച് പ്രാമാണികർ പറഞ്ഞിട്ടുള്ളത്. മറ്റു ചില അഭിപ്രായങ്ങളും ഈ മസലയിലുണ്ട്, അതിൻ്റേതായ തെളിവുകളും ഈ പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം ഇവിടെ ഉണർത്തി എന്ന് മാത്രം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതിൻ്റെ തുടർച്ചയിൽ, നമ്മളിപ്പോൾ പഠിച്ചത് ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ ഈ ഭാഗമാണ്. ഇനി നമുക്ക് തുടർന്ന് പഠിക്കുവാനുള്ള ഭാഗം വഅലല്ലദീന യുതീഖൂനഹു ഫിദ്യതുൻ തആമു മിസ്കീൻ എന്നുള്ളതാണ്. ഇത് അർത്ഥമാക്കുന്നതും തേടുന്നതും എന്താണ്? വഅലല്ലദീന യുതീഖൂനഹു അദിന് താഖത്ത് ഉള്ള ഒരു കൂട്ടർ അവരുടെ മേൽ ബാധ്യതയാകുന്നു. ഫിദ്യതുൻ തആമു മിസ്കീൻ ഒരു മിസ്കീൻ്റെ ഭക്ഷണം ഫിദിയ. വഅലല്ലദീൻ എന്നാ യാതൊരു കൂട്ടർ അവരുടെ മേൽ ബാധ്യതയാണ്. ആ യാതൊരു കൂട്ടർ അവരുടെ വിശേഷണമാണ് യുതീഖൂനഹു അവർക്ക് അതിന് സാധിക്കുന്നവരാകുന്നു. ഇവിടെ യുതീഖൂനഹു എന്ന് പറഞ്ഞാൽ യഖ്ദിറൂന അലൈഹി അവർക്കതിന് സാധിക്കും. വയതഹമ്മലൂനഹു ബിമശഖത്തിൻ വതഅബിൻ ക്ലേശപ്പെട്ട് ക്ഷീണിച്ച് അവർക്ക് അത് നിർവഹിക്കാനാകും. യതജശ്ശമൂനഹു സാഹസപ്പെട്ട് ക്ലിഷ്ടത അനുഭവിച്ച് തരപ്പെടുത്താനാകും, സാധ്യമാകും. ഇങ്ങനെയൊക്കെ ഇതിന് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ യുതീഖൂനഹു എന്നുള്ളതൊരു ഖിറാഅത്താണ്, പാരായണമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മഷൂറായ മറ്റൊരു ഖിറാഅത്തുണ്ട് യുതവഖൂനഹു. യുതീഖൂനഹു എന്നുള്ളതിന് പകരം യുതവഖൂനഹു എന്ന് പറഞ്ഞാൽ യുകല്ലിഫൂനഹു ക്ലേശപ്പെട്ട് ഞെരുക്കം പ്രയാസം സഹിച്ചുകൊണ്ട് നിർവഹിക്കുന്നവർ, അവർ നിർവഹിക്കുന്നു എന്ന അർത്ഥത്തിൽ. താഖത്തിൽ നിന്നാണ് ഈ ക്രിയ. അറബി ഭാഷയിൽ താഖത്ത് വുസ് ഇങ്ങനെ രണ്ട് പ്രയോഗം ഉണ്ട്. താഖത്ത് എന്ന് പറഞ്ഞാൽ ഇസ്മുലിൽ ഖുദ്റത്തി അലശൈ ഒരു സംഗതി നിർവഹിക്കാനുള്ള കഴിവാണ്. മാ ശിദ്ദത്തി വൽ മശഖ ഞെരുക്കവും പ്രയാസവും സഹിച്ചുകൊണ്ട്, അപ്പോൾ പ്രയാസത്തോടുകൂടി ഞെരുക്കത്തോടുകൂടി ഒരു സംഗതി നിർവഹിക്കാനുള്ള കഴിവിനാണ് താക്കത്ത് പ്രയോഗിക്കുക. വുസ്ഉം അൽ ഖുദറത്തു അല ഷൈ, ഒരു കാര്യം ചെയ്യാനുള്ള കഴിവാണ്. പക്ഷെ അല ജിഹത്തി സുഹൂല, എളുപ്പത്തിൽ, ക്ഷിപ്രസാധ്യായി, പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നതിനാണ് വുസ് എന്ന് പറയുക. എന്നാൽ ക്ലിഷ്ട സാധ്യമായി അല്ലെങ്കിൽ പ്രയാസപ്പെട്ട് നിർവഹിക്കാൻ കഴിവ്, അതാണ് താക്കത്ത്. ഇവിടെ യുതീഖൂനഹു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ആയത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഈ ഹു എന്നുള്ള സർവനാമ പ്രയോഗം അതറിയിക്കുന്നത് എന്തിനെയാണ്? ഹു എന്നുള്ളത് അറിയിക്കുന്നത് സൗമിനെയാണ് അല്ലെങ്കിൽ സിയാമിനെയാണ്. വഅലല്ലദീന യുതീഖൂനഹു, സൗമിനെ, നോമ്പിന് സാഹസപൂർവ്വം പ്രയാസപ്പെട്ട് അല്ലെങ്കിൽ ഞെരുക്കം സഹിച്ച് നിർവഹിക്കാനാകുന്നവരുടെ മേൽ ബാധ്യതയായത്, നിർബന്ധമായത്, ഫിദിയത്തുൻ തആം മിസ്കീൻ, ഒരു മിസ്കീൻ്റെ തആം, ഭക്ഷണം, അന്നം, അത് പ്രായശ്ചിത്തം, അതാണ് ഫിദിയത്ത് ആകുന്നു എന്നാണ്. ഫിദിയത്തുൻ, ഫിദിയ, പ്രായശ്ചിത്തം എന്നാണ് അതിൻ്റെ അർത്ഥം, തേട്ടം. തആം മിസ്കീൻ, മിസ്കീൻ്റെ ഭക്ഷണം. മിസ്കീൻ എന്ന് പറഞ്ഞെങ്കിൽ മിസ്കീനും ഫക്കീറും ഇവിടെ ഉദ്ദേശമാണ്. ഫക്കീർ പറ്റ നിർദ്ധനൻ, മിസ്കീൻ ഭേദപ്പെട്ടവനാണ്, പക്ഷെ എന്നാലും ആവശ്യക്കാരനാണ്. അപ്പോൾ ദരിദ്രനായ, അഗതിയായ ഒരു വ്യക്തിക്കുള്ള തആം, ഭക്ഷണം, അതാണ് പ്രായശ്ചിത്തം, അത് ബാധ്യതയാണ് എന്നാണ് പറയുന്നത്. അതിൻ്റെ അളവും വിഷയവും നമുക്ക് ഇൻഷാല്ലാ മനസ്സിലാക്കാം. ഈ ആയത്തിൽ ഫിദിയത്തുൻ തആമു മിസ്കീൻ എന്നുള്ളത് ഒരു ഖിറാഅത്താണ്. ഫിദിയത്തു തആമി മസാകീൻ, ഫിദിയത്തു തആമി മസാകീൻ എന്നും ഇതിന് ഖിറാഅത്തുണ്ട്, പാരായണമുണ്ട്. മസാക്കീൻ എന്ന് പറഞ്ഞാൽ മിസ്കീൻ എന്നതിൻ്റെ ബഹുവചനാണ്. മിസ്കീന്മാരുടെ താം ഫിദിയാണ് എന്നാണ് ആ ഖിറാഅത്ത് പ്രകാരം അർത്ഥം വരിക. ആദ്യത്തെ അർത്ഥപ്രകാരം ഒരു മിസ്കീൻ്റെ താം, രണ്ടാമത്തെ ഖിറാഅത്ത് പ്രകാരം ഒന്നിലധികം മിസ്കീന്മാരുടെ താം എന്നുള്ളതാണ്. ഈ ആയത്തിൻ്റെ വിഷയത്തിൽ, അതിൻ്റെ ഉദ്ദേശത്തിൽ ചില വീക്ഷണ വ്യത്യാസങ്ങളുണ്ട്. അത് പഠനാർഹമായ ഒരു വിഷയവും ഭാഗവുമാണ്. എന്താണത്? വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ എന്നത് അറിയിക്കുന്ന വിധി ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ, നസ്ഖിന് വിധേയമാക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ഇതിൻ്റെ വിധി ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, വിധി ദുർബലപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. രണ്ടു കൂട്ടരുടെയും വീക്ഷണം പരിഗണിക്കുമ്പോൾ ഈ ആയത്തിൻ്റെ തേട്ടവും വിഷയവും വിധിയും വേറെ വേറെയാണ്. ഈ ആയത്തിൻ്റെ വിധി നസ്ഖ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞത് വഅലല്ലദീന യുതീഖൂനഹു, റമദാൻ മാസത്തിലെ നോമ്പാണ് ഇവിടെ ഉദ്ദേശം. യുതീഖൂനഹു, അത് നിർബന്ധമായി. പക്ഷേ നിർബന്ധമായപ്പോൾ നോമ്പെടുക്കാൻ ഉദ്ദേശമുള്ളവർക്ക് നോമ്പെടുക്കാനും, നോമ്പ് ഉപേക്ഷിച്ച് മിസ്കീന് അന്നം നൽകി ഫിദിയ കൊടുക്കാനും അവസരമുള്ള രീതിയിലായിരുന്നു നോമ്പ് നിർബന്ധമാക്കിയത്. റമദാനിലെ നോമ്പ്, നോമ്പെടുക്കേണ്ടവർക്ക് നോമ്പെടുക്കാം, അല്ലെങ്കിൽ നോമ്പ് ഒഴിവാക്കുകയാണെങ്കിൽ മിസ്കീൻ്റെ ഫിദിയ, ആ നിലക്കാണിത് റമദാൻ നിർബന്ധമാക്കിയത്. ഈ ആയത്തിന് ശേഷം നമുക്ക് അടുത്ത ആയത്തിൽ വരും, ഫമൻ ഷഹിദ മിൻകും ഉശ്ശഹ്ര ഫലിയസും, ഈ റമദാൻ മാസത്തിന് സാക്ഷികളാകുന്നവർ അവർ നോമ്പെടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നോമ്പിനെ നിർബന്ധമാക്കി. ഈ ഫമൻ ഷഹിദ മിൻകും ഉശ്ശഹ്ര ഫലിയസും എന്നുള്ള ആയത്ത് ഫനസഖത്ഹ, ഈ വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആം മിസ്കീൻ എന്ന ഭാഗം അറിയിക്കുന്ന വിധിയെ ദുർബലപ്പെടുത്തി എന്നാണ്. സലമത്ത് ഇബ്നുൽ അക്വ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇങ്ങനെയാണ് സലമത്ത് റളിയല്ലാഹു തആല എന്ന് പറയുന്നത്. ആയത്ത് അതിൻ്റെ വിധിയെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ആയത്തിൽ വന്ന ഫമൻ ഷഹിദ മിൻകും മുഷഹറ ഫലിയസും എന്ന ആയത്ത്. അപ്പോൾ ഇവിടെ വഅലല്ലദീന യുതീഖൂനഹു, റമദാൻ നോമ്പ് തുടക്കത്തിൽ നിർബന്ധമാക്കിയപ്പോൾ ആളുകൾക്ക്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള അസറിൽ, നോമ്പ് ശീലമുണ്ടായിരുന്നില്ല, തുടർച്ചയായിട്ട് നോമ്പെടുക്കുക എന്നുള്ള ശീലമുണ്ടായിരുന്നില്ല. അപ്പോൾ വളരെയധികം ക്ലേശപ്പെട്ടിരുന്നു ആളുകൾ. അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് തുടക്കം മുതലേ ഇത് നിർബന്ധാക്കിയില്ല. തുടക്കത്തിൽ വഅലല്ലദീന യുതീഖൂനഹു, ക്ലേശപ്പെട്ട് പ്രയാസപ്പെട്ട് നോമ്പെടുക്കാൻ സാധ്യമാകുന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം ഫിദിയത്തുൻ തആം മിസ്കീൻ, ഒരു മിസ്കീൻ്റെ ഭക്ഷണം ഫിദിയായി നൽകാൻ അവസരമുണ്ട്, നോമ്പൊഴിവാക്കാം. നോമ്പെടുക്കുകയാണെങ്കിൽ നോമ്പെടുക്കുകയും ചെയ്യാം. പക്ഷേ ഈ ഒരു സ്വാതന്ത്ര്യത്തെ, രണ്ടാലൊന്ന് തിരഞ്ഞെടുക്കാനുള്ള അവസരത്തെ എന്ത് ചെയ്തു? ഫമൻ ഷഹിദ മിൻകും ഉശ്ശഹ്ര ഫലിയസും എന്നുള്ള ആയത്ത് നസ്ഖ് ചെയ്തു, ദുർബലപ്പെടുത്തി. ഇമാം ബുഖാരി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം, വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആം മിസ്കീൻ എന്ന ആയത്ത് ഹിയ മൻസൂഖത്തുൻ, അത് മൻസൂഖത്താണ്, വിധി ദുർബലപ്പെടുത്തപ്പെട്ട വചനമാണ് എന്നാണ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഇതിനെ പുരസ്കരിച്ച് പറഞ്ഞത്. തബീ പണ്ഡിതനായ അബ്ദുറഹ്മാൻ ഇബ്നു അബി ലൈല സഹാബികൾ പറഞ്ഞതായിട്ട് ഈ വിഷയത്തിൽ പറയുന്നത്, നസല റമദാനു ഫശഖ അലൈഹിം, റമദാൻ നോമ്പ് നിയമമായി അവതരിച്ചു, അത് ആളുകൾക്ക് വളരെ ക്ലേശകരമായിരുന്നു, പ്രയാസകരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫഖാന മൻ അതാമക്കുല്ല യൗമി മിസ്കീനൻ, ഓരോ മിസ്കീനും ഓരോ ദിവസം വല്ലവരും ഭക്ഷണം നൽകുകയായാൽ തറക്കസവും, അയാൾക്ക് നോമ്പ് ഉപേക്ഷിക്കാം. മിമ്മൈ യുതീഖുഹു, ക്ലേശപ്പെട്ട് നോമ്പ് നോൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, വർഖിസ ലഹും ഫീ ദാലിക്, ആ വിഷയത്തിൽ അവർക്ക് ഇങ്ങനെ ക്ലേശപ്പെട്ട് നോമ്പ് നോൽക്കുന്നവർക്ക് ഇളവ് നൽകപ്പെട്ടിരുന്നു. പക്ഷേ ഫനസഹത്ത്ഹ, ഈ ആയത്തിൻ്റെ വിധിയെ ദുർബലപ്പെടുത്തി, വാൻ തസുമു ഖൈറുല്ലക്കും, നിങ്ങൾ നോമ്പെടുക്കലാണ് നിങ്ങൾക്ക് ഉത്തമം എന്ന്, ഇതിനെ തുടർന്ന് ഇനി ഇൻഷാല്ലാ നമുക്ക് പഠിക്കാനുള്ള വചനമുണ്ട്, ആ ഭാഗം അതിനെ ദുർബലപ്പെടുത്തി. ഫ ഉമീറു ബിസ്സൗം, അതുകൊണ്ട് തന്നെ ഈ സ്വാതന്ത്ര്യം അത് ദുർബലപ്പെടുത്തപ്പെട്ടു, എന്നിട്ട് നോമ്പെടുക്കാൻ അവർ കൽപ്പിക്കപ്പെടുകയും ചെയ്തു. ഇതാണ് ഇബ്നു അബി ലൈല സഹാബികൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ വിഷയത്തിൽ പറയുകയുണ്ടായത്. അപ്പോൾ ഇതാണ് ഇതിലെ ഒരു വിഷയം. വഅലല്ലദീന യുതീഖൂനഹു ഫിദ്യതുൻ തആമു മിസ്കീൻ, ആയത്ത് അർത്ഥമാക്കുന്നത് പ്രയാസപ്പെട്ട് ഞെരുക്കത്തോടുകൂടി നോമ്പെടുക്കാൻ കഴിയുന്ന ആളുകൾ അവർ നോമ്പെടുക്കേണ്ടതില്ല, അവർക്ക് ഒരു മിസ്കീൻ്റെ തആം, ഭക്ഷണം ഫിദിയയായി നൽകിയാൽ മതി. പക്ഷേ അത് പിന്നീട് ദുർബലപ്പെടുത്തപ്പെട്ടു എന്നാണ്. എന്നാൽ ഈ ഭാഗത്തിന് വേറെയും തഫ്സീറുണ്ട്. ആയത്തിൻ്റെ വിധി ദുർബലപ്പെടുത്തപ്പെട്ടിട്ടില്ല, അതിൻ്റെ വിധി മൻസൂഖല്ല, മുഹക്കമാണ്, വിധി സ്ഥിരപ്പെട്ടതാണ്, ദുർബലമല്ല. അതെങ്ങനെ? അപ്പോൾ ആയത്ത് അർത്ഥമാക്കുന്നത് എന്ത്? ആയത്ത് കൈകാര്യം ചെയ്യുന്നത് ആരെയാണ്? അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇൻഷാല്ലാ അത് തുടർന്ന് പഠിക്കുവാനുള്ള വിഷയമാണ്, മസ്അലയാണ് ആയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ പഠിക്കുന്നതോടൊപ്പം. ബിഇദ്നില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അന്നൂർ, അഗതിക്ക് അന്നം നൽകേണ്ടതാര്? ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
3: ചോദ്യം ഒന്ന്, ഒരാൾ രോഗം കൊണ്ട് നോമ്പൊഴിവാക്കിയാൽ അയാൾക്ക് ബാധകമാകുന്നത് എന്ത്? ഓപ്ഷൻ എ, നോറ്റ് വീട്ടണം. ബി, ഫിദിയ കൊടുക്കണം. സി, ഒന്നും ചെയ്യേണ്ടതില്ല. ചോദ്യം രണ്ട്, ഗർഭിണികൾക്കും മുലയൂട്ടുന്ന ഉമ്മമാർക്കും ഉള്ള നോമ്പിലെ ഇളവ് എന്താണ്? ഓപ്ഷൻ എ, ഇളവൊന്നുമില്ല, റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കണം. ഓപ്ഷൻ ബി, നോമ്പ് ഒഴിവാക്കാം, പിന്നീട് നോറ്റ് വീട്ടേണ്ടതില്ല. ഓപ്ഷൻ സി, നോമ്പൊഴിവാക്കാം, നോറ്റ് വീട്ടുകയോ ഫിദിയ കൊടുക്കുകയോ വേണം. ചോദ്യം മൂന്ന്, നോമ്പ് ഒഴിവാക്കാൻ രോഗിക്ക് ഇളവുള്ളത് എപ്പോൾ? ഓപ്ഷൻ എ, രോഗം മൂർച്ഛിക്കുമ്പോൾ. ബി, രോഗം തുടങ്ങുമ്പോൾ. സി, രോഗം ഉണ്ടെങ്കിൽ അതിൽ കൂടുതലോ കുറവോ എന്നില്ല.
4: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു, ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നുവച്ചാൽ 114 അധ്യായങ്ങളുണ്ട്, ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്ക് അല്ലദി ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്ക് അല്ലദി ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള അഞ്ച്. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തു, ഇസ്ലാമിലേക്കെത്തു, സന്മാർഗത്തിലേക്കെത്തു എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവേ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇറാത്തിൽ നിന്നും 13, 14, 15, 16, 17, 18 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നു മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കും അല്ലാഹു ഖൈറ. കിഡ്സ് ടൈമിൻ്റെ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കറിയാം, പീസ് ഖുർആൻ റേഡിയോ കുട്ടികൾക്കായി ഒരുക്കിയ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണല്ലോ കിഡ്സ് ടൈം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സൂറത്തുൽ ഹുജറാത്തിലെ 13 മുതൽ 18 വരെയുള്ള വചനങ്ങളാണ് കേട്ടത്. പാരായണം നിർവഹിച്ചത് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.
1: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ, പ്രാർത്ഥനാ പഠനം.
0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന തൻസീലിൽ പാരായണം നിർവഹിച്ചുകൊണ്ട് അഷ്ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ അഹമ്മദ് ആണ് നമുക്കൊപ്പം സ്റ്റുഡിയോയിലുള്ളത്.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിൻ്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിൻ്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിൻ്റെ പ്രാമാണിക മലയാള വ്യാഖ്യാന ഗ്രന്ഥമായ മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള തഫ്സീറിനെ അടിസ്ഥാനമാക്കി സൂറത്ത് ഹൂദിലെ 15 മുതൽ 17 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് തഫ്സീർ അമാനിയിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്.
1: വചനം 15. മൻ, ആരാണ്? കാന യുരീദു, ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നു. അൽ ഹയാത, ജീവിതത്തെ. അദ്ദുനിയ, ഇഹത്തിലെ. വസീനത്തഹ, അതിൻ്റെ അലങ്കാരത്തെയും. നുവഫി, നാം നിറവേറ്റിക്കൊടുക്കും. ഇലൈഹിം, അവർക്ക്. അഅമാലഹും, അവരുടെ പ്രവർത്തനങ്ങളെ. ഫീഹ, അതിൽ വച്ച്. വഹും, അവരാകട്ടെ. ഫീഹ, അതിൽ. ലായു ബുഹസൂൻ, അവർ നഷ്ടപ്പെടുത്തപ്പെടുകയില്ല.

0: ഉപദേശിച്ചിരുന്നാൽ അവർക്ക് അവരുടെ പ്രവർത്തന ഫലങ്ങളെ അതിൽ വെച്ച് നാം നിറവേറ്റിക്കൊടുക്കുന്നതാണ്. അവരാകട്ടെ അതിൽ വെച്ച് നഷ്ടപ്പെടുത്തപ്പെടുകയുമില്ല.
1: വചനം 16. ഉലായിക അക്കൂട്ടർ അല്ലദീന യാദരുത്തർ ലൈസ ഇല്ല ലഹും അവർക്ക് ഫിൽ ആഖിറത്തി പരലോകത്തിൽ ഇല്ല അല്ലാതെ അന്നാറു നരകം. വഹബിത പൊളിഞ്ഞുപോയി മാ സ്വനഉ അവർ ഉണ്ടാക്കിയത് ഫീഹ അവിടെ. വബാത്തിലുൻ നിഷ്ഫലമായി മാ യാതൊന്ന് കാനു യഅമലൂൻ അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന.

0: പരലോകത്ത് വെച്ച് നരകമല്ലാതെ മറ്റൊന്നും ഇല്ലാത്തവരത്രേ അക്കൂട്ടർ. അവർ പണിതു അഥവാ പ്രവർത്തിച്ചു വെച്ചത് അവിടെ പൊളിഞ്ഞു പോകുകയും ചെയ്യും. അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അവിടെ നിഷ്ഫലമായിരിക്കും.
1: ഭൗതിക ജീവിതത്തെയും അതിലെ സുഖസൗകര്യങ്ങളെയും ജീവിത ലക്ഷ്യമാക്കുന്നവരും പാരത്രിക നന്മയേക്കാൾ ഐഹിക നന്മകൾക്ക് പ്രാധാന്യം നൽകുന്നവരുമായ ആളുകൾ ഈ ലോകത്ത് വെച്ച് ചെയ്യുന്ന നല്ല കർമ്മങ്ങളുടെ ഫലം ഇവിടെ വെച്ച് തന്നെ അള്ളാഹു അവർക്ക് കൊടുത്തു തീർക്കും. പരലോകത്ത് ആ കർമ്മം മൂലം അവർക്ക് യാതൊരു പ്രയോജനവും സിദ്ധിക്കുകയില്ല. അവിടെ നരകശിക്ഷ മാത്രമായിരിക്കും അവർക്ക് ആധാരം. ഈ യാഥാർത്ഥ്യം ഖുർആൻ ഒന്നിലധികം സ്ഥലത്ത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പരലോകത്തിൽ വിശ്വസിക്കാത്തവർക്കും വിശ്വസിക്കുന്നതോടൊപ്പം ഐഹിക നേട്ടങ്ങൾക്ക് പാരത്രിക നേട്ടങ്ങളെക്കാൾ വില കൽപ്പിക്കുന്നവർക്കും ബാധകമാണ് ഈ താക്കീത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. സൂറത്ത് ഇസ്രായിൽ 18 മുതൽ 20 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നു: ആരെങ്കിലും ക്ഷണികമായ ഈ ലോകത്തെ ഉദ്ദേശിക്കുന്നതായാൽ അവർക്ക് അഥവാ നാം വേണമെന്ന് വെക്കുന്നവർക്ക് നാം ഉദ്ദേശിക്കുന്നത് നാം വേഗമങ്ങ് നൽകുന്നതാണ്. പിന്നീട് അവന് നാം നരകത്തെ ഏർപ്പെടുത്തുന്നു. ആക്ഷേപ വിധേയനായും നിന്ദ്യനുമായിക്കൊണ്ട് അവൻ അതിൽ കടന്നെരിയുന്നതാണ്. ആരെങ്കിലും പരലോകത്തെ ഉദ്ദേശിക്കുകയും സത്യവിശ്വാസിയായിക്കൊണ്ട് അതിനുവേണ്ടി അതിൻ്റേതായ പരിശ്രമം നടത്തുകയും ചെയ്യുന്നതായാൽ അങ്ങനെയുള്ളവരുടെ ആ പരിശ്രമം നന്ദിപൂർവം സ്വീകരിക്കപ്പെടുന്നതായിരിക്കും. എല്ലാവർക്കും അഥവാ അക്കൂട്ടർക്കും ഇക്കൂട്ടർക്കും തന്നെ നിന്റെ റബ്ബിൻ്റെ ദാനത്തിൽ നിന്ന് നാം അയച്ചു കൊടുക്കും. നിന്റെ റബ്ബിൻ്റെ ദാനം മുടക്കം ചെയ്യപ്പെട്ടതായിരിക്കില്ല. സൂറത്ത് ശൂറായിലെ 20-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നു: ആരെങ്കിലും പരലോകത്തെ കൃഷിയെ അഥവാ വരുമാനത്തെ ഉദ്ദേശിക്കുന്ന പക്ഷം അവനെ ആ കൃഷിയിൽ നാം വർദ്ധിപ്പിച്ചു കൊടുക്കും. ആരെങ്കിലും ഇഹലോകത്തെ കൃഷിയെ അഥവാ വരുമാനത്തെ ഉദ്ദേശിക്കുന്ന പക്ഷം അവന് അതിൽ നിന്നും നാം നൽകും. പരലോകത്തിൽ അവന് യാതൊരു ഓഹരിയും ഇല്ലതാനും. ഉദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കും കർമ്മങ്ങൾ കണക്കാക്കപ്പെടുന്നതെന്നും ഓരോരുത്തരും അവൻ ഉദ്ദേശിച്ചതാണ് ലഭിക്കുന്നതെന്നും ഹദീസിൽ വന്നിട്ടുള്ളതും പ്രസ്താവ്യമെത്രേ. വായു, വെള്ളം, ഭക്ഷണം, ആരോഗ്യം, ധനം, കീർത്തി, സ്വാധീനം എന്നിങ്ങനെ കണക്കറ്റ അനുഗ്രഹങ്ങൾ നല്ലവരെന്നോ ചീത്തവരെന്നോ വ്യത്യാസം കൂടാതെ എല്ലാവർക്കും ഈ ലോകത്ത് അള്ളാഹു അവൻ ഉദ്ദേശിച്ച തോതിൽ നൽകിക്കൊണ്ടിരിക്കുന്നു. പരലോകത്തെ ലക്ഷ്യമാക്കാത്തവരുടെ സൽക്കർമ്മഫലങ്ങൾ അതോടെ അവസാനിക്കുന്നതും പരലോകത്ത് വച്ച് ശിക്ഷ മാത്രം അനുഭവിക്കേണ്ടി വരുന്നതുമാണ്. നേരെ മറിച്ച് പരലോകത്തെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നവർക്ക് അതിനു പുറമെ അവിടെ വെച്ചും വമ്പിച്ച അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്യും. ഇതാണ് ഈ വചനങ്ങളുടെയെല്ലാം ആകെ സാരം. സൂറത്തുൽ അഹ്ഖാഫിലെ 20-ാം വചനത്തിലൂടെ അള്ളാഹു പറയുന്നു: അവിശ്വാസികൾ നരകത്തിങ്കൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസം അവരോട് പറയപ്പെടും: നിങ്ങളുടെ വിശിഷ്ട വസ്തുക്കളെയെല്ലാം ഐഹിക ജീവിതത്തിൽ വെച്ച് നിങ്ങൾ പാഴാക്കി കളയുകയും അവയെക്കൊണ്ട് നിങ്ങൾ സുഖമെടുക്കുകയും ചെയ്തു. ഇനി ഇന്ന് നിങ്ങൾക്ക് നിന്ദ്യതയുടെ ശിക്ഷ പ്രതിഫലം നൽകപ്പെടുന്നു. അള്ളാഹു തുടർന്ന് പറയുന്നു:
2: വചനം 17. അഫമൻ, അപ്പോൾ യാതൊരുവനോ, കാന, അവനാകുന്നു, അലാ ബയ്യിനത്തിൻ, വ്യക്തമായ തെളിവിൽ, മിർ റബ്ബിഹി, അവൻ്റെ നാഥൻ്റെ പക്കൽ നിന്നുള്ള, വയത്ലൂഹു, അതിനെ അനുഗമിക്കുകയും ചെയ്യുന്നു, ഷാഹിദുൻ, ഒരു സാക്ഷി, മിൻഹു, അവനിൽ നിന്നുള്ള, വമിൻ ഖബ്ലിഹി, അതിൻ്റെ മുമ്പിലുണ്ട്, കിതാബു, ഗ്രന്ഥം, മൂസ, മൂസായുടെ, ഇമാമൻ, വഴികാട്ടിയായിട്ട്, വറഹ്മത്തൻ, കാരുണ്യമായിട്ടും, ഉലായിക്ക, ഇക്കൂട്ടർ, യുഅ്മിനൂന, അവർ വിശ്വസിക്കും, ബിഹി, ഇതിൽ, വമൈ യക്ഫുർ, ആർ നിഷേധിക്കുന്നുവോ, ബിഹി, ഇതിൽ, മിനൽ അഹ്സാബി, കക്ഷികളിൽ നിന്ന്, ഫന്നാറു, അപ്പോൾ നരകം, മൗഇദുഹു, അവൻ്റെ വാഗ്ദത്ത സ്ഥാനം, ഫലാത്തക്കു, ആകയാൽ നീ ആകരുത്, ഫി മിരിയത്തിൻ, ഒരു സംശയത്തിലും, മിൻഹു, ഇതേപ്പറ്റി, ഇന്നഹു, നിശ്ചയമായും ഇത്, അൽഹഖു, സത്യം, മിർ റബ്ബിക്ക, നിന്റെ റബ്ബിൽ നിന്നുള്ള, വലാക്കിന്ന, പക്ഷേ, അക്സറ, അധിക പേരും, അന്നാസി, മനുഷ്യരിലെ, ലായ്മിനൂൻ, അവർ വിശ്വസിക്കുന്നില്ല.

0: അപ്പോൾ യാതൊരുവനോ അവൻ തന്റെ റബ്ബിങ്കൽ നിന്നും വ്യക്തമായ ഒരു തെളിവോടെയാകുന്നു, അവങ്കൽ അഥവാ റബ്ബിങ്കൽ നിന്നുള്ള ഒരു സാക്ഷി അതിനെ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. കൂടാതെ അതിനു മുമ്പായി മാതൃക അഥവാ വഴികാട്ടിയും കാരുണ്യവുമായി കൊണ്ട് മൂസായുടെ വേദഗ്രന്ഥമുണ്ടുതാനും, അഥവാ ഇവനുണ്ടോ ഐഹിക ജീവിതത്തെ ലക്ഷ്യമാക്കുന്നവനെപ്പോലെ ഖുർആനിൽ അവിശ്വസിക്കുന്നു. ഇങ്ങനെയുള്ള അക്കൂട്ടർ ഇതിൽ അഥവാ ഖുർആനിൽ വിശ്വസിക്കുന്നതാണ്. കക്ഷികളിൽ നിന്ന് ഇതിൽ ആർ അവിശ്വസിക്കുന്നുവോ, എന്നാൽ നരകമെത്രേ അവന്റെ വാഗ്ദത്ത സ്ഥാനം. ആകയാൽ നീ ഇതിനെ സംബന്ധിച്ച് യാതൊരു സന്ദേഹത്തിലും ആയിരിക്കരുത്. നിശ്ചയമായും ഇത് നിന്റെ റബ്ബിങ്കൽ നിന്നുള്ള യഥാർത്ഥമെത്രേ. എങ്കിലും മനുഷ്യരിൽ അധിക പേരും വിശ്വസിക്കുന്നില്ല.
1: ഈ വചനത്തിൽ പ്രസ്താവിച്ചതിന്റെ താൽപര്യം ഇങ്ങനെ വിവരിക്കാം. മനുഷ്യൻ സ്വതവേ തന്നെ തന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് ലഭിച്ച വ്യക്തമായ ചില തെളിവുകളോടെയാണ് നിലകൊള്ളുന്നത്. ചിന്താശക്തി, വിവേചന ബുദ്ധി, സത്യം സ്വീകരിക്കുവാനുള്ള നൈസർഗിക ബോധം മുതലായവ അള്ളാഹു അവന് നൽകിയിട്ടുണ്ട്. അതിനെ തുടർന്ന് അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഖുർആനാകുന്ന ഒരു സാക്ഷിയും അതിനെ പിന്താങ്ങി അവയെ ശക്തിപ്പെടുത്തുന്നു. മാത്രമല്ല, അതിനു മുമ്പ് തന്നെ മൂസാനബി അലൈഹിസ്സലാമയുടെ കൈക്ക് അവതരിച്ചിട്ടുള്ള തൗറാത്താകുന്ന വേദഗ്രന്ഥവും നിലവിലുണ്ട്. അതാകട്ടെ പിൻപറ്റുവാനും മാതൃകയാക്കുവാനും പര്യാപ്തമായ ഒരു അനുഗ്രഹീത ഗ്രന്ഥവുമാണ്. അതും തന്നെ ഖുർആന്റെ സിദ്ധാന്തങ്ങളെ സത്യപ്പെടുത്തുകയും അതിൽ വിശ്വസിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഈ യാഥാർത്ഥ്യങ്ങളുടെ നേരെ കണ്ണടക്കാതെ അവയെ വിലയിരുത്തുന്ന ആളുകൾ ഖുർആനിലും അതിൻ്റെ സിദ്ധാന്തങ്ങളിലും വിശ്വസിക്കുക തന്നെ ചെയ്യും. നേരെ മറിച്ച് അവയുടെ നേരെ കണ്ണടച്ച് ഭൗതിക ജീവിതവും അതിലെ സുഖസൗകര്യങ്ങളും കൊണ്ട് തൃപ്തിയടയുന്ന സത്യനിഷേധികളെപ്പോലെ അവർ ഒരിക്കലും അവിശ്വസിക്കുകയില്ല. അവിശ്വസിക്കുന്നവർ ഏത് കക്ഷിയിൽപ്പെട്ടവരായിരുന്നാലും അവർക്കാധാരം നരകമായിരിക്കും. അവർ വിശ്വസിക്കാതിരിക്കുന്നതുകൊണ്ട് ഖുർആനെക്കുറിച്ച് ആരും യാതൊരു സംശയവും കരുതേണ്ടതില്ല. അത് അള്ളാഹു അവതരിപ്പിച്ച യഥാർത്ഥ സത്യം തന്നെയാണ്. പക്ഷേ വേണ്ടത്ര തെളിവുകളുണ്ടായിരുന്നിട്ടും അധികം ആളും അതിൽ വിശ്വസിക്കുവാൻ കൂട്ടാക്കാതിരിക്കുകയാണെന്ന് മാത്രം. അതെ, അഹന്ത, ദുർവാശി, അനുകരണം, അന്ധവിശ്വാസം, അസൂയ, ഗർവ്, ചിന്താവിഹീനത ആദിയായ പല കാരണങ്ങളാൽ വിശ്വസിക്കാത്തതാണവർ. അതുകൊണ്ട് ഖുർആൻ സത്യസന്ധമല്ലെന്നോ അള്ളാഹുവിങ്കിൽ നിന്നുള്ളതല്ലെന്നോ വരുന്നില്ല. ഫലാത്ത കുഫി മിറിയത്തിം മിൻഹു, ആകയാൽ അതിനെ സംബന്ധിച്ച് നീ യാതൊരു സന്ദേഹത്തിലും ആയിരിക്കരുത് എന്ന വാക്യത്തിലെ നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ മറ്റുള്ളവരെ ബാധിക്കുന്നതാണ്. ഖുർആനെപ്പറ്റി ഒരു കാരണവശാലും ഒരു സംശയവും ഉണ്ടായിരിക്കുവാൻ അവകാശമില്ലാത്ത ആളാണല്ലോ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബയ്യിനത്തിൻ, തെളിവ്, ഷാഹിദുൻ, സാക്ഷി എന്നീ വാക്കുകൾ കൊണ്ടുള്ള വിവക്ഷ മേൽ വിവരിച്ചതിൽ നിന്ന് മനസ്സിലായല്ലോ. വേറെ നിലക്കും ആ വാക്കുകൾക്ക് ഇവിടെ വിവക്ഷ നൽകപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ യുക്തമായി തോന്നിയ അഭിപ്രായമനുസരിച്ചാണ് ഈ വിവരണം നാം സ്വീകരിച്ചത്.
2: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി, മലയാളത്തിലെ പ്രാമാണിക ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമായ മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള തഫ്സീറിനെ അടിസ്ഥാനമാക്കി സൂറത്തു ഹൂദിലെ 15 മുതൽ 17 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിൽ ശ്രോതാക്കൾ കേട്ടത്. തഫ്സീർ അമാനി സമാപിക്കുന്നു.
3: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും
4: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടാണ് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10ഉം 13ഉം 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും കറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15-20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ക്ലാസ് എടുക്കുകയാണ് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
7: അൽഹംദുലില്ലാഹി റബ്ബിലാലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസി റഹ്മത്തൻ ലിലാലമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നൂനു സാക്കിന വ തൻമീനിൻ്റെ നിയമങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതിൽ 4 നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇൽഹാർ 6 അക്ഷരങ്ങൾ, ഹ ഖ ഐൻ ഗൈൻ ഹ ഹംസ. ഉദാഹരണം, അൻഅംത, കുഫുവൻ അഹദ് പോലെയുള്ള സ്ഥലങ്ങൾ. പിന്നെ ഇദ്ഗാം ബിഗുന്ന, മീമ് നൂന് വാവ് യാ, ഹബലും മിം മസദ്. പിന്നെ ഇദ്ഗാം ബിലാഗുന്ന, ലാമ് റാ, വലം യകുല്ലഹു, ഹുദല്ലിൽ മുത്തഖീൻ. അപ്പോൾ ഇൽഹാറ് 6 അക്ഷരം, ഇദ്ഗാം ബിഗുന്ന 4 അക്ഷരം, ഇദ്ഗാം ബിലാഗുന്ന 2 അക്ഷരം, പിന്നെ ഇഖ്ലാബ് 1 അക്ഷരം, ബാ അംബിയാ പോലെയുള്ള സ്ഥലങ്ങൾ. ഈ 4 നിയമങ്ങളുടെയും അക്ഷരങ്ങൾ ഏതാണ് എന്ന് കൃത്യമായി നമ്മൾ ഓർത്തിരിക്കണം. അത് മനസ്സിൽ വളരെ ഉറപ്പിച്ച് സംശയം ഉണ്ടാകാത്ത നിലക്ക് ഈ അക്ഷരങ്ങൾ നമ്മൾ മനസ്സിൽ ഓർമ്മയിലുണ്ടായിരിക്കണം. ഇത് പറയാൻ കാരണം, ഇനി ഒരു നിയമം മാത്രമേ ഉള്ളൂ. ആ നിയമത്തിന് ഇഖ്ഫാ എന്നാണ് പറയുക, ഇഖ്ഫാ. അത് 15 അക്ഷരങ്ങളാണ്. അതായത് ഇൽഹാറിൻ്റെ 6, ഇദ്ഗാം ബിഗുന്ന 4, 6, 4, 10, ബിലാഗുന്ന 2, 10, 2, 12, ഇഖ്ലാബ് 13, ബാക്കി 15 അക്ഷരങ്ങൾക്കും ഒരൊറ്റ നിയമമാണ്. അപ്പോൾ ആ 15 അക്ഷരങ്ങൾ ഏതാണ് എന്ന് കാണാതെ പഠിക്കുന്നത് നന്നായിരിക്കും. പക്ഷേ പ്രായോഗികമായി മറ്റൊരു എളുപ്പവഴിയുണ്ട്. അതായത് ഈ 4 നിയമങ്ങളുടെ, ഇൽഹാറ്, ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിലാഗുന്ന, ഇഖ്ലാബ്, ഇതിൻ്റെ 4 അക്ഷരങ്ങൾ കൃത്യമായി ഓർത്തു വച്ചാൽ, ഇതല്ലാത്ത ബാക്കിയുള്ള അക്ഷരങ്ങൾ, ബാക്കിയുള്ള അക്ഷരങ്ങൾ എല്ലാം ഇഖ്ഫാ ആണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ മറ്റുള്ള അക്ഷരങ്ങൾ മുഴുവൻ പഠിച്ചു വെച്ചാൽ അതല്ലാത്ത അക്ഷരങ്ങളെല്ലാം ഇഹ്ഫ ആണ് എന്ന് മനസ്സിലാക്കുക. അതിന് ഒരു ഉദാഹരണം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു നിയമത്തിൻ്റെ ഒരു ഉദാഹരണം ആ നിയമത്തിൻ്റെ കൂടെ തന്നെ നമ്മളെ മനസ്സിൽ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അതിനെളുപ്പം മിൻ ശരീരി തന്നെയാണ്. കാരണം സൂറത്തുൻ നാസിലും ഫലക്കലും ഒക്കെ വന്നിട്ടുള്ള മിൻ ശരീരി, മിൻ ശരീരി, നൂൻ ഉച്ചരിക്കുന്നത് പോലെ ഉച്ചരിക്കുകയും മൂക്കിലൂടെ ശബ്ദം ഒരു മൂളം മൂളക്കൽ പുറത്തേക്ക് വരികയും ചെയ്യുക. മീ ശരീരി, ഇത് 15 അക്ഷരങ്ങൾക്കും ഇങ്ങനെ തന്നെയാണ്. അതൊന്ന് പറയാം. ത നൂൻസാക്കിനക്ക് ശേഷം ത വന്നാൽ ഇഹ്ഫ ആണ്. ഉദാഹരണം, അൻതും അൻതും.
8: അൻതും
7: മീ ശരീരി, രണ്ട് കലിമത്തിലുള്ള ഉദാഹരണം, ലൻ തനാലുൽ ബിർറ,
8: ലൻ തനാലുൽ ബിർറ.
7: ഒരു കലിമത്തിന്റെ ഉദാഹരണം, യൻതഹു,
8: യൻതഹു.
7: തൻവീന്റെ ഉദാഹരണം,

0: ആ അങ്ങനെ. പിന്നെ സഅ ഫമൻ സഖുലത്.
1: വമൻ സഖുലത്
0: ഒറ്റ കലിമത്ത്. മൻസൂറ
1: മൻസൂറ
0: തൻവീൻ മ

0: ജീമ് മിൻ ജിബാലിൻ,
1: മിൻ ജിബാലിൻ,
0: അതായത് നൂന് ഉച്ചരിക്കുന്നത് പോലെ കൊണ്ടുവരിക. നൂന് ഉച്ചരിക്കുമ്പോൾ നമ്മളെ നാവിൻ്റെ അറ്റം പല്ലിൻ്റെ മുകൾ ഭാഗത്ത് തട്ടുകയാണ്. നൂൻ ഒന്ന് ഉച്ചരിച്ച് നോക്കൂ.
1: നൂൻ,
0: ആ നാവിൻ്റെ അറ്റം മുകളിൽ തട്ടുകയാണ്.

0: ഫഅൻജൈനാഹു
1: പിന്നെ രണ്ട് തൻവീൻ വന്നത് ഐനുൻ ജാരിയ
0: ഐനുൻ ജാരിയ
1: ദാലിൻ്റെത് മീൻ

0: ഇനി ബാക്കി അക്ഷരങ്ങൾ ഒരു സൂറത്ത് ഓതി പഠിച്ചതിന് ശേഷമാക്കാം ഇൻഷാ അല്ലാ. അത് അടുത്ത എപ്പിസോഡിൽ. വാഹർദാവാന അനിൽഹംദുലില്ലാഹി റബ്ബിലാല.
1: വായിക്കുന്ന സമയങ്ങളിൽ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കപ്പെടേണ്ട വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങളും ആയത്തുകളും പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു തരുന്ന പാരായണ പഠനം പരിപാടിയിൽ അവതരിപ്പിച്ചത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: യുഹ്ബറൂൻ.
1: മനപാഠം ഇവിടെ സമാപിക്കുന്നു.
2: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
3: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
4: Peace Radio. Tune to reality.
5: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000 ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്? പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സാപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ? എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും? ഏത് പ്രായക്കാർക്കാണ്? എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക? അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും? ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അത്തഹ്സീൻ, അവതരിപ്പിക്കുന്നത് ഹാഫിദ് അബ്ദുശ്ശുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ ശ്രോതാക്കളെ, പഠിതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വരാറുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ മുജാദില കഴിഞ്ഞു. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ തുടങ്ങുന്നത് സൂറത്തുൽ ഹഷർ. സൂറത്തുൽ ഹഷറിലെ 1-2 ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبح لله ما في السماوات وما في الأرض وهو العزيز الحكيم هو الذي أخرج الذين كفروا من أهل الكتاب من ديارهم لأول الحشر ما ظننتم أن يخرجوا وظنوا أنهم مانعتهم حصونهم من الله وظنوا أنهم مانعتهم حصونهم من الله فأتاهم الله من حيث لم يحتسبوا وقذف في قلوبهم الرعب يخربون بيوتهم بأيديهم وأيدي المؤمنين فاعتبروا يا أولي الأبصار سبح لله ما في السماوات وما في الأرض سبح لله سبح حاء
1: തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. പാരായണത്തിൽ സബ്ബഹ ലില്ലാഹി അല്ല, സബ്ബഹ.
2: സബ്ബഹ ലില്ലാഹി
1: ലില്ലാഹി, ഇവിടെയും ഹാഇൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം, തൊണ്ടയുടെ താഴെ ഭാഗമാണ്. ലില്ലാഹി മാഫി സമാവാത്തി അല്ല,
2: ലില്ലാഹി. ലില്ലാഹി മാഫി സമാവാത്തി വമാഫിൽ അർദ്, വമാഫിൽ അർദ് അല്ല, വമാഫിൽ അർദ്. വഹുവൽ അസീസുൽ ഹകീം, വഹുവൽ അസീസുൽ ഹകീം. ഹകീം ഹാഇ
1: ഉച്ചാരണം ശ്രദ്ധിക്കുക, തൊണ്ടയുടെ മധ്യഭാഗം.
2: ഹകീം വഹുവൽ അസീസുൽ ഹകീം.
1: രണ്ടാമത്തെ ആയത്തിൽ
2: ഹുവൽ ലദീ അഖ്റജ അല്ലദീന കഫറു. ഹുവൽ ലദീ
1: ഹാ തൊണ്ടയുടെ താഴെ ഭാഗം.
2: ഹുവ ഹുവൽ ലദീ, ഹുവൽ ലദീ അല്ല, ഹുവൽ ലദീ. ഹുവൽ ലദീ അഖ്റജ അല്ലദീ അഖ്റജ
1: മദ് മുൻഫസ്സിലാണ്, 4-5 ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്.
2: അഖ്റജ അല്ലദീന, അല്ലദീന അല്ല, സീന അല്ല, അല്ലദീന.
1: ഇതാൽ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം.
2: അല്ലദീന, അല്ലദീന. അല്ലദീന കഫറു മിൻ അഹ്ലി,
1: സാക്കിന നൂന് ശേഷം ഹംസ ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം.
2: മിൻ അഹ്ലി, മിൻ അഹ്ലി അല്ല, മിൻ അഹ്ലി. മിൻ അഹ്ലിൽ കിതാബി മിൻ ദിയാരിഹിം,
1: സാക്കിന നൂന് ശേഷം ദാൽ അവിടെ അവ്യക്തമാക്കി മണിക്കണം.
2: മിൻ ദിയാരിഹിം, മിൻ ദിയാരിഹിം. ലി ഔവലിൽ ഹഷർ,
1: ലി ഔവലിൽ ഹഷർ. ഹാ തൊണ്ടയുടെ മധ്യഭാഗം, തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹാ എൻ്റെ ഉച്ചാരണം മഖ്റജ്.
2: ലി ഔവലിൽ ഹഷർ, ഹഷർ.
1: വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക.
2: മാ ദനന്തും, മാ ദനന്തും
1: അല്ല, ല അല്ല, വ. നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ആ ഒരു അറ്റത്ത് അഥവാ പുറത്തോട്ട് വരാത്ത രൂപത്തിൽ വ, ഇങ്ങനെ കനപ്പിച്ചുകൊണ്ടും ഉച്ചരിക്കേണ്ട അക്ഷരമാണ് വാദ്. മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കുക.
2: വനന്തും അല്ല, വ. വനന്തും,
1: വനന്തും. അതുപോലെ തന്നെ അവിടെ വനന്തും നൂനിനെ അവ്യക്തമാക്കി ഉച്ചരിക്കണം. സാക്കിന നൂന് ശേഷം ത ആണ്, അതുകൊണ്ട് ഇഖ്ഫ ചെയ്തുകൊണ്ട് മണിക്കണം.
2: വനന്തും ഐ യഖ്റുജു,
1: സാക്കിന നൂന് ശേഷം യാ ഇദ്ഗാം ബിഗുന്ന, നൂനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
2: ഐ യഖ്റുജു, ഐ യഖ്റുജു. വദന്നു അന്നഹും, വദന്നു.
1: ഇവിടെയും വാദിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, നൂന് ശബ്ദുണ്ട്, മണിക്കണം. ശേഷം മദ്ദിൻ്റെ അക്ഷരമായ വാവ്, അതിനുശേഷം ഹംസ. മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് വാവു യാ ശേഷം ഹംസ അടുത്ത പദത്തിലായിട്ട് വന്നാൽ മദ് മുൻഫസിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മുൻഫസിൽ. ഇനി എന്നഹും നൂന്ന് ശദ്ദുണ്ട്, മണിക്കണം. എന്നഹും സാക്കിന മീമിന് ശേഷം മീമ്, ഇദ്ഗാം മുതമാസിൽ. ഇവിടെയും മീമിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, എന്നഹും മാനിഅതുഹും. ഇനി മാനിഅതുഹും, താഇന് ദമ്മാണ്, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മാനിഅതുഹും എന്നൊന്നും ഓതിപ്പോകരുത്. മാനിഅതുഹും മാനിഅതുഹും ഹുസൂനുഹും ഹുസൂനുഹും. ഈ പദത്തിലൊക്കെ സ്വാദിൻ്റെ ഉച്ചാരണം സ്വാഭാവികമായിട്ടും ഓതിപ്പോകുമ്പോൾ അവിടെ ഹുസൂനുഹും സീന് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ശ്രദ്ധിച്ചുകൊണ്ട് അർത്ഥവും കൂടെ അറിയുകയാണെങ്കിൽ മാഷാല്ല, അത് വലിയ ഖൈറാണ്. എന്നാൽ മിക്കവാറും നമ്മൾ ആ സ്വാദ് എന്ന ഉദ്ദേശത്തിലെങ്കിലും, മഹ്റജ് ഒരു പക്ഷേ ശരിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും, അവർ ഉദ്ദേശത്തിലെങ്കിലും നമ്മൾ ഓതും. എന്നാൽ മഹ്റജ് കൃത്യമായിട്ട് ഉച്ചരിക്കൽ നിർബന്ധവുമാണ്. ഹുസൂനുഹും ഹുസു സ്വാദ് ഹുസൂനുഹും മിനല്ലാഹ്. ഇവിടെയും സാക്കിന മീമിന് ശേഷം മീമാണ്, ഇദ്ഗാം മുതമാസിൽ. ഹുസൂനുഹും മിനല്ലാഹി ഫഅതാഹുമുല്ലാഹ് ഫഅതാഹുമുല്ലാഹു മിൻ ഹൈസു ലം യഹ്തസിബു. മിൻ ഹൈസു നൂന് ശേഷം, സാക്കിന നൂന് ശേഷം ഹ ആണ് ഇസ്ഹാർ ചെയ്ത് അഥവാ വെളിവാക്കി ഉച്ചരിക്കണം. മിൻ ഹൈസു മിൻ ഹൈസു ഹൈസു അല്ല, ഹൈസു ആണ്. ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മേലെയും താഴെയുമുള്ള പല്ലുകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം മുൻഭാഗത്ത്. മിൻ ഹൈസു മിൻ ഹൈസു മിൻ ഹൈസു ലം യഹ്തസിബു ലം يحتسبوا وقذف وقذف في قلوبهم وقذف وقذف الا وقذف الا وقذف وقذف في قلوبهم الرعب في قلوبهم في قلوبهم الرعب ميمن الضمان في قلوبهم ميمن الضمان ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ الرعب ബാഇനെ കലകല ചെയ്തുകൊണ്ട് അഥവാ ശരിക്കും കേൾക്കുന്ന രൂപത്തിൽ വഖഫ് ചെയ്യണം. ഫീ ഖുലൂബിഹിമുർ റുഅബ് യുഖ്രിബൂന യുഖ്രിബൂന ബുയൂതഹും. പഠിക്കുന്നവർ ശ്രദ്ധിക്കണം, യുഖ്രിജൂന അല്ല, യുഖ്രിബൂന യുഖ്രിബൂന യുഖ്രിബൂന ബുയൂതഹും ബുയൂതഹും ബിഐദിഹിം. സാക്കിനായ മീമിന് ശേഷം ബ ആണ്. ഇവിടെ ഇഖ്ഫ ഷഫവി, സാക്കിന മീമിന് ശേഷം ബ വന്നാൽ ഇഖ്ഫ ഷഫവി എന്നാണ് പറയുക. അഥവാ ചുണ്ടിലൂടെ അത് അവ്യക്തമാക്കിക്കൊണ്ട് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുന്നതാണ് ഉത്തമം. ബുയൂതഹും ബിഐദീഹിം ബുയൂതഹും ബിഐദീഹിം വ. സാക്കിന മീമിന് ശേഷം വ വന്നാൽ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. ബിഐദീഹിം വ ഐദി ബിഐദീഹിം വ ഐദിൽ മുഅ്മിനീൻ وأيدي المؤمنين فاعتبروا فاعتبروا عين لو تشارم شدك توندهوده مدي باغمان فاعتبروا يا أولي الأبصار يا أولي مد منفصل نالو അഞ്ചു ഹർക്കത്തിന്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. അതുപോലെ തന്നെ ഉലി എന്നാണ്, ഊലി എന്ന് ഒരിക്കലും പറയരുത്. വാവിൻ്റെ മേലേക്കാണ് സുക്കൂൻ, അത് ഉച്ചരിക്കുകയില്ല എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ്. യ ഉലിൽ എബസാർ യ ഉലിൽ എബസാർ എന്നാണ്. ഒന്നുകൂടെ ഓതാം. സബ്ബഹ ലില്ലാഹി മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ് വഹുവൽ അസീസുൽ ഹകീം ഹുവൽ ലദീ അഖ്റജൽ ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി മിൻ ദിയാരിഹിം ലിഔവലിൽ ഹശ്ർ ما ظننتم أن يخرجوا وظنوا أنهم مانعتهم حصونهم من الله وظنوا أنهم مانعتهم حصونهم من الله فأتاهم الله من حيث لم يحتسبوا وقذف في قلوبهم الرعب
2: يخربون بيوتهم بأيديهم وأيدي المؤمنين.
3: ശുദ്ധ ഖുർആനിൻ്റെ രണ്ടാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാലുകീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിൻ്റെതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: Tune to reality.

0: പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
1: فبعث الله غرابا يبحث في الأرض

0: ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടതെന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം, നരകം, ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമ്മൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ, ഓഡിയോ, 100 ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: മധുരം ഖുർആനിലേക്ക് പ്രവേശിക്കാം. സൂറ അൽ മുഅ്മിനൂൻ, മുഅ്മിനൂനിലെ 23 മുതൽ 44 വരെയുള്ള വചനങ്ങളാണ് ഖുർആൻ പാരായണം ചെയ്യുന്നത്. ഖാരി റമദാൻ ശുക്കൂർ.
6: أعوذ بالله من الشيطان الرجيم.

0: فأتبعنا بعضهم بعضا وجعلناهم أحاديث فبعدا لقوم لا يؤمنون.
1: പരിശുദ്ധ ഖുർആനിലെ സൂറത്തു മുഅ്മിനൂനിൻ്റെ 23 മുതലുള്ള വചനങ്ങളാണ് നമ്മൾ കേട്ടത് അല്ലേ.
2: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ. Tune to reality. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. സൂറത്തു മുജാദില മുതൽ സൂറത്തുൽ മുൽക്ക് കൂടിയ അധ്യായങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് നബീൽ അറിഫായി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് തൻസീൽ സൂറത്തു മുജാദില മുതൽ സൂറത്തുൽ മുൽക്ക് കൂടിയ അധ്യായങ്ങൾ പാരായണം ചെയ്തത് അഷ്ഷേഖ് നബീൽ അർറിഫായി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിൻ്റെ പ്രാമാണിക മലയാള വ്യാഖ്യാന ഗ്രന്ഥമായ മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള തഫ്സീറിനെ അടിസ്ഥാനമാക്കി സൂറത്ത് ഹൂദിലെ 15 മുതൽ 17 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് തഫ്സീർ അമാനിയിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്.
2: വചനം 15. മൻ, ആരാണ്? കാന യുരീദു, ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നു. അൽ ഹയാത, ജീവിതത്തെ. അദ്ദുനിയ, ഇഹത്തിലെ. വസീനത്തഹ, അതിൻ്റെ അലങ്കാരത്തെയും. നുവഫി, നാം നിറവേറ്റിക്കൊടുക്കും. ഇലൈഹിം, അവർക്ക്. അഅമാലഹും, അവരുടെ പ്രവർത്തനങ്ങളെ. ഫീഹ, അതിൽ വച്ച്. വഹും, അവരാകട്ടെ. ഫീഹ, അതിൽ. ലാ യുബ്ഖസൂൻ, അവർ നഷ്ടപ്പെടുത്തപ്പെടുകയില്ല.

0: അതിൻ്റെ അലങ്കാരത്തെയും ഉദ്ദേശിച്ചിരുന്നാൽ അവർക്ക് അവരുടെ പ്രവർത്തന ഫലങ്ങളെ അതിൽ വെച്ച് നാം നിറവേറ്റിക്കൊടുക്കുന്നതാണ്. അവരാകട്ടെ അതിൽ വെച്ച് നഷ്ടപ്പെടുത്തപ്പെടുകയുമില്ല.
1: വചനം 16. ഉലായിക അക്കൂട്ടർ അല്ലദീന യാദരുത്തർ ലൈസ ഇല്ല ലഹും അവർക്ക് ഫിൽ ആഖിറത്തി പരലോകത്തിൽ ഇല്ല അല്ലാതെ അന്നാറു നരകം. വഹബിത പൊളിഞ്ഞുപോയി മാ സനഉ അവർ ഉണ്ടാക്കിയത് ഫീഹ അവിടെ. വബാത്തിലുൻ നിഷ്ഫലമായി മാ യാതൊന്ന് കാനു യഅമലൂൻ അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന.

0: പരലോകത്ത് വെച്ച് നരകമല്ലാതെ മറ്റൊന്നും ഇല്ലാത്തവരത്രേ അക്കൂട്ടർ. അവർ പണിതു അഥവാ പ്രവർത്തിച്ചു വെച്ചത് അവിടെ പൊളിഞ്ഞു പോകുകയും ചെയ്യും. അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അവിടെ നിഷ്ഫലമായിരിക്കും.
1: ഭൗതിക ജീവിതത്തെയും അതിലെ സുഖസൗകര്യങ്ങളെയും ജീവിത ലക്ഷ്യമാക്കുന്നവരും പാരിത്രിക നന്മയേക്കാൾ ഐഹിക നന്മകൾക്ക് പ്രാധാന്യം നൽകുന്നവരുമായ ആളുകൾ ഈ ലോകത്ത് വെച്ച് ചെയ്യുന്ന നല്ല കർമ്മങ്ങളുടെ ഫലം ഇവിടെ വെച്ച് തന്നെ അള്ളാഹു അവർക്ക് കൊടുത്തു തീർക്കും. പരലോകത്ത് ആ കർമ്മം മൂലം അവർക്ക് യാതൊരു പ്രയോജനവും സിദ്ധിക്കുകയില്ല. അവിടെ നരകശിക്ഷ മാത്രമായിരിക്കും അവർക്ക് ആധാരം. ഈ യാഥാർത്ഥ്യം ഖുർആൻ ഒന്നിലധികം സ്ഥലത്ത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പരലോകത്തിൽ വിശ്വസിക്കാത്തവർക്കും വിശ്വസിക്കുന്നതോടൊപ്പം ഐഹിക നേട്ടങ്ങൾക്ക് പാരത്രിക നേട്ടങ്ങളെക്കാൾ വില കൽപ്പിക്കുന്നവർക്കും ബാധകമാണ് ഈ താക്കീത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. സൂറത്ത് ഇസ്രായിൽ 18 മുതൽ 20 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നു: ആരെങ്കിലും ക്ഷണികമായ ഈ ലോകത്തെ ഉദ്ദേശിക്കുന്നതായാൽ അവർക്ക് അഥവാ നാം വേണമെന്ന് വെക്കുന്നവർക്ക് നാം ഉദ്ദേശിക്കുന്നത് നാം വേഗമങ്ങ് നൽകുന്നതാണ്. പിന്നീട് അവന് നാം നരകത്തെ ഏർപ്പെടുത്തുന്നു. ആക്ഷേപ വിധേയനായും നിന്ദ്യനുമായിക്കൊണ്ട് അവൻ അതിൽ കടന്നെരിയുന്നതാണ്. ആരെങ്കിലും പരലോകത്തെ ഉദ്ദേശിക്കുകയും സത്യവിശ്വാസിയായിക്കൊണ്ട് അതിനുവേണ്ടി അതിൻ്റേതായ പരിശ്രമം നടത്തുകയും ചെയ്യുന്നതായാൽ അങ്ങനെയുള്ളവരുടെ ആ പരിശ്രമം നന്ദിപൂർവം സ്വീകരിക്കപ്പെടുന്നതായിരിക്കും. എല്ലാവർക്കും അഥവാ അക്കൂട്ടർക്കും ഇക്കൂട്ടർക്കും തന്നെ നിന്റെ റബ്ബിൻ്റെ ദാനത്തിൽ നിന്ന് നാം അയച്ചു കൊടുക്കും. നിന്റെ റബ്ബിൻ്റെ ദാനം മുടക്കം ചെയ്യപ്പെട്ടതായിരിക്കില്ല. സൂറത്ത് ശൂറായിലെ 20-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നു: ആരെങ്കിലും പരലോകത്തെ കൃഷിയെ അഥവാ വരുമാനത്തെ ഉദ്ദേശിക്കുന്ന പക്ഷം അവന് ആ കൃഷിയിൽ നാം വർദ്ധിപ്പിച്ചു കൊടുക്കും. ആരെങ്കിലും ഇഹലോകത്തെ കൃഷിയെ അഥവാ വരുമാനത്തെ ഉദ്ദേശിക്കുന്ന പക്ഷം അവന് അതിൽ നിന്നും നാം നൽകും. പരലോകത്തിൽ അവന് യാതൊരു ഓഹരിയും ഇല്ലതാനും. ഉദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കും കർമ്മങ്ങൾ കണക്കാക്കപ്പെടുന്നതെന്നും ഓരോരുത്തരും അവൻ ഉദ്ദേശിച്ചതാണ് ലഭിക്കുന്നതെന്നും ഹദീസിൽ വന്നിട്ടുള്ളതും പ്രസ്താവ്യമെത്രേ. വായു, വെള്ളം, ഭക്ഷണം, ആരോഗ്യം, ധനം, കീർത്തി, സ്വാധീനം എന്നിങ്ങനെ കണക്കറ്റ അനുഗ്രഹങ്ങൾ നല്ലവരെന്നോ ചീത്തവരെന്നോ വ്യത്യാസം കൂടാതെ എല്ലാവർക്കും ഈ ലോകത്ത് അള്ളാഹു അവൻ ഉദ്ദേശിച്ച തോതിൽ നൽകിക്കൊണ്ടിരിക്കുന്നു. പരലോകത്തെ ലക്ഷ്യമാക്കാത്തവരുടെ സൽക്കർമ്മഫലങ്ങൾ അതോടെ അവസാനിക്കുന്നതും പരലോകത്ത് വച്ച് ശിക്ഷ മാത്രം അനുഭവിക്കേണ്ടി വരുന്നതുമാണ്. നേരെ മറിച്ച് പരലോകത്തെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നവർക്ക് അതിനു പുറമെ അവിടെ വെച്ചും വമ്പിച്ച അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്യും. ഇതാണ് ഈ വചനങ്ങളുടെയെല്ലാം ആകെ സാരം. സൂറത്തുൽ അഹ്ഖാഫിലെ 20-ാം വചനത്തിലൂടെ അള്ളാഹു പറയുന്നു: അവിശ്വാസികൾ നരകത്തിങ്കൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസം അവരോട് പറയപ്പെടും: നിങ്ങളുടെ വിശിഷ്ട വസ്തുക്കളെയെല്ലാം ഐഹിക ജീവിതത്തിൽ വെച്ച് നിങ്ങൾ പാഴാക്കി കളയുകയും അവയെക്കൊണ്ട് നിങ്ങൾ സുഖമെടുക്കുകയും ചെയ്തു. ഇനി ഇന്ന് നിങ്ങൾക്ക് നിന്ദ്യതയുടെ ശിക്ഷ പ്രതിഫലം നൽകപ്പെടുന്നു. അള്ളാഹു തുടർന്നു പറയുന്നു:
2: വചനം 17. അഫമൻ, അപ്പോൾ യാതൊരുവനോ, കാന, അവനാകുന്നു, അല ബയ്യിനത്തിൻ, വ്യക്തമായ തെളിവിൽ, മിർറബ്ബിഹി, അവന്റെ നാഥന്റെ പക്കൽ നിന്നുള്ള, വയത്ലൂഹു, അതിനെ അനുഗമിക്കുകയും ചെയ്യുന്നു, ഷാഹിദുൻ, ഒരു സാക്ഷി, മിൻഹു, അവനിൽ നിന്നുള്ള, വമിൻ കബലിഹി, അതിൻ്റെ മുമ്പിലുണ്ട്, കിതാബു, ഗ്രന്ഥം, മൂസ, മൂസായുടെ, ഇമാമൻ, വഴികാട്ടിയായിട്ട്, വറഹ്മത്തൻ, കാരുണ്യമായിട്ടും, ഉലായിക്ക, ഇക്കൂട്ടർ, യുഅ്മിനൂന, അവർ വിശ്വസിക്കും, ബിഹി, ഇതിൽ, വമൈ യക്ഫുർ, ആർ നിഷേധിക്കുന്നുവോ, ബിഹി, ഇതിൽ, മിനൽ അഹ്സാബി, കക്ഷികളിൽ നിന്ന്, ഫന്നാറു, അപ്പോൾ നരകം, മൗഇദുഹു, അവൻ്റെ വാഗ്ദത്ത സ്ഥാനം, ഫലാത്തക്കു, ആകയാൽ നീ ആകരുത്, ഫി മിരിയത്തിൻ, ഒരു സംശയത്തിലും, മിൻഹു, ഇതേപ്പറ്റി, ഇന്നഹു, നിശ്ചയമായും ഇത്, അൽഹഖു, സത്യം, മിർറബ്ബിക്ക, നിന്റെ റബ്ബിൽ നിന്നുള്ള, വലാകിന്ന, പക്ഷേ, അക്സറ, അധിക പേരും, അന്നാസി, മനുഷ്യരിലെ, ലായ്മിനൂർ, അവർ വിശ്വസിക്കുന്നില്ല.

0: അപ്പോൾ യാതൊരുവനോ അവൻ തന്റെ റബ്ബിങ്കൽ നിന്നും വ്യക്തമായ ഒരു തെളിവോടെയാകുന്നു, അവങ്കൽ അഥവാ റബ്ബിങ്കൽ നിന്നുള്ള ഒരു സാക്ഷി അതിനെ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. കൂടാതെ അതിനു മുമ്പായി മാതൃക അഥവാ വഴികാട്ടിയും കാരുണ്യവുമായി കൊണ്ട് മൂസായുടെ വേദഗ്രന്ഥമുണ്ടുതാനും, അഥവാ ഇവനുണ്ടോ ഐഹിക ജീവിതത്തെ ലക്ഷ്യമാക്കുന്നവനെപ്പോലെ ഖുർആനിൽ അവിശ്വസിക്കുന്നു. ഇങ്ങനെയുള്ള അക്കൂട്ടർ ഇതിൽ അഥവാ ഖുർആനിൽ വിശ്വസിക്കുന്നതാണ്. കക്ഷികളിൽ നിന്ന് ഇതിൽ ആർ അവിശ്വസിക്കുന്നുവോ, എന്നാൽ നരകമെത്രേ അവന്റെ വാഗ്ദത്ത സ്ഥാനം. ആകയാൽ നീ ഇതിനെ സംബന്ധിച്ച് യാതൊരു സന്ദേഹത്തിലും ആയിരിക്കരുത്. നിശ്ചയമായും ഇത് നിന്റെ റബ്ബിങ്കൽ നിന്നുള്ള യഥാർത്ഥമെത്രേ. എങ്കിലും മനുഷ്യരിൽ അധിക പേരും വിശ്വസിക്കുന്നില്ല.
1: ഈ വചനത്തിൽ പ്രസ്താവിച്ചതിന്റെ താൽപര്യം ഇങ്ങനെ വിവരിക്കാം. മനുഷ്യൻ സ്വതവേ തന്നെ തന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് ലഭിച്ച വ്യക്തമായ ചില തെളിവുകളോടെയാണ് നിലകൊള്ളുന്നത്. ചിന്താശക്തി, വിവേചന ബുദ്ധി, സത്യം സ്വീകരിക്കുവാനുള്ള നൈസർഗിക ബോധം മുതലായവ അള്ളാഹു അവന് നൽകിയിട്ടുണ്ട്. അതിനെ തുടർന്ന് അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഖുർആനാകുന്ന ഒരു സാക്ഷിയും അതിനെ പിന്താങ്ങി അവയെ ശക്തിപ്പെടുത്തുന്നു. മാത്രമല്ല, അതിനു മുമ്പ് തന്നെ മൂസാ നബി അലൈഹി സ്വലാമയുടെ കൈക്ക് അവതരിച്ചിട്ടുള്ള തൗറാത്താകുന്ന വേദഗ്രന്ഥവും നിലവിലുണ്ട്. അതാകട്ടെ പിൻപറ്റുവാനും മാതൃകയാക്കുവാനും പര്യാപ്തമായ ഒരു അനുഗ്രഹീത ഗ്രന്ഥവുമാണ്. അതും തന്നെ ഖുർആന്റെ സിദ്ധാന്തങ്ങളെ സത്യപ്പെടുത്തുകയും അതിൽ വിശ്വസിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഈ യാഥാർത്ഥ്യങ്ങളുടെ നേരെ കണ്ണടക്കാതെ അവയെ വിലയിരുത്തുന്ന ആളുകൾ ഖുർആനിലും അതിൻ്റെ സിദ്ധാന്തങ്ങളിലും വിശ്വസിക്കുക തന്നെ ചെയ്യും. നേരെ മറിച്ച് അവയുടെ നേരെ കണ്ണടച്ച് ഭൗതിക ജീവിതവും അതിലെ സുഖ സൗകര്യങ്ങളും കൊണ്ട് തൃപ്തിയടയുന്ന സത്യനിഷേധികളെപ്പോലെ അവർ ഒരിക്കലും അവിശ്വസിക്കുകയില്ല. അവിശ്വസിക്കുന്നവർ ഏത് കക്ഷിയിൽപ്പെട്ടവരായിരുന്നാലും അവർക്കാധാരം നരകമായിരിക്കും. അവർ വിശ്വസിക്കാതിരിക്കുന്നതുകൊണ്ട് ഖുർആനെക്കുറിച്ച് ആരും യാതൊരു സംശയവും കരുതേണ്ടതില്ല. അത് അള്ളാഹു അവതരിപ്പിച്ച യഥാർത്ഥ സത്യം തന്നെയാണ്. പക്ഷേ വേണ്ടത്ര തെളിവുകളുണ്ടായിരുന്നിട്ടും അധികം ആളും അതിൽ വിശ്വസിക്കുവാൻ കൂട്ടാക്കാതിരിക്കുകയാണെന്ന് മാത്രം. അതേ അഹന്ത, ദുർവാശി, അനുകരണം, അന്ധവിശ്വാസം, അസൂയ, ഗർവ്, ചിന്താവിഹീനത ആദിയായ പല കാരണങ്ങളാൽ വിശ്വസിക്കാത്തതാണവർ. അതുകൊണ്ട് ഖുർആൻ സത്യസന്ധമല്ലെന്നോ അള്ളാഹുവിങ്കിൽ നിന്നുള്ളതല്ലെന്നോ വരുന്നില്ല. ഫലാത്ത കുഫീ മിറിയത്തിം മിൻഹു, ആകയാൽ അതിനെ സംബന്ധിച്ച് നീ യാതൊരു സന്ദേഹത്തിലും ആയിരിക്കരുത് എന്ന വാക്യത്തിലെ നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ മറ്റുള്ളവരെ ബാധിക്കുന്നതാണ്. ഖുർആനെപ്പറ്റി ഒരു കാരണവശാലും ഒരു സംശയവും ഉണ്ടായിരിക്കുവാൻ അവകാശമില്ലാത്ത ആളാണല്ലോ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബയ്യിനത്തിൻ, തെളിവ്, ഷാഹിദുൻ, സാക്ഷി എന്നീ വാക്കുകൾ കൊണ്ടുള്ള വിവക്ഷ മേൽ വിവരിച്ചതിൽ നിന്ന് മനസ്സിലായല്ലോ. വേറെ നിലക്കും ആ വാക്കുകൾക്ക് ഇവിടെ വിവക്ഷ നൽകപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ യുക്തമായി തോന്നിയ അഭിപ്രായമനുസരിച്ചാണ് ഈ വിവരണം നാം സ്വീകരിച്ചത്.
2: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി, മലയാളത്തിലെ പ്രാമാണിക ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമായ മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള തഫ്സീറിനെ അടിസ്ഥാനമാക്കി സൂറത്തു ഹൂദിലെ 15 മുതൽ 17 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിൽ ശ്രോതാക്കൾ കേട്ടത്. തഫ്സീർ അമാനി സമാപിക്കുന്നു.
3: പരിശുദ്ധ ഖുർആനിന്റെ 74 അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.

0: തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെ പറ്റിയാണ് അള്ളാഹു ഇവിടെ പരാമർശിക്കുന്നത്.
1: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവു സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ ഹറമൈൻ ലൈവ്. വിശുദ്ധ ഹറമുകളിലെ നമസ്കാരങ്ങളിൽ അവിടുത്തെ ഇമാമാർ നടത്തിയ ഖുർആൻ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. മദീന മസ്ജിദ് നബവിയിൽ ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ ഖാസിം നടത്തിയ ഖുർആൻ പാരായണം സൂറത്തുൽ അൻആം 59 മുതൽ 73 വരെയുള്ള ആയത്തുകൾ.

مستقر وسوف تعلمون.

മക്കയിലെ വിശുദ്ധ ഹറമിൽ മഗരിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് മാഹിർ അൽ മൊയഖിലി നടത്തിയ ഖുർആൻ പാരായണം. സൂറത്തുർ റോം 54 മുതൽ 60 വരെയുള്ള ആയത്തുകൾ.

0: ഹറമൈൻ ലൈവ് ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഹറമുകളിൽ നമസ്കാരങ്ങളിലെ ഖുർആൻ പാരായണമാണ് നമ്മൾ കേട്ടത്.
1: ഖുർആൻ റേഡിയോയിൽ അൽ മുഅല്ലിം സൂറത്തുൽ അൻആം ആയത്ത് 149 മുതൽ 152 വരെ ഖിറാഅത്ത് ഖലീഫ തുനൈജി.

0: ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം സൂറ അൻആം ആയത്ത് 149 142 വചനം. പാരായണം നടത്തിയത് ഖലീഫ സുനൈജി.
1: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
2: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
3: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطو عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
1: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
4: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം, സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഈസ് റേഡിയോ ശ്രദ്ധേയമായ മറ്റൊരു പരിപാടിയിലേക്കാണ് പ്രവേശിക്കുന്നത്. ഹൃദയ വസന്തം. ഇന്ന് സൂറത്ത് ഹൂദിലെ 59-60 വചനങ്ങളുടെ വിവരണമാണ് നാം ശ്രവിക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ബഹുമാനായ ജംഷീർ സ്വരാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദീ ഹദാന ലിഹാദ വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وتلك عاد جحدوا بآيات ربهم وعصوا رسله واتبعوا أمر كل جبار عنيد. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയ വസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയ വസന്തം ക്ലാസ്സിൽ പരിശുദ്ധ ഖുർആനിലെ 11-ാമത്തെ അധ്യായം സൂറത്തുൽ ഹൂദിലെ 59-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇൻഷാഅല്ലാ. ആദ് സമുദായത്തിലേക്ക് അള്ളാഹു ഹൂദ് നബി അലൈഹിസ്സലാമിനെ നിയോഗിക്കുകയും ഹൂദ് നബി അലൈഹിസ്സലാം അവരെ അള്ളാഹുവിലേക്ക് തൗഹീദിലേക്ക് മരണത്തിനു ശേഷമുള്ള ശാശ്വത ജീവിത വിജയത്തിൻ്റെ സന്തോഷ വാർത്തയിലേക്ക് കത്തിജ്വലിക്കുന്ന നരകാഗ്നിയെക്കുറിച്ചുള്ള താക്കീത് നൽകിക്കൊണ്ട് ഒക്കെ അവരെ ദഅവത്തു നടത്തി അവരെ ക്ഷണിച്ചു. പക്ഷേ ആ നാട്ടിലെ മഹാഭൂരിപക്ഷം ആളുകളും അദ്ദേഹത്തെ ധിക്കരിക്കുകയും വെല്ലുവിളിക്കുകയുമൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അവസാനം മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞത്, അള്ളാഹുവിന് പുറമെ നിങ്ങൾ പങ്കാളികളായി ചേർക്കുന്ന യാതൊന്നുമായും എനിക്കൊരു ബന്ധമില്ല. നിങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധം ഒരു നിലക്കും ഇല്ല നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനവുമായി. ഞാൻ എൻ്റെ റബ്ബിൽ ഇന്നി തവക്കൽ തു അലല്ലാഹി റബ്ബി വറബ്ബിക്കും, എൻ്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാഹുവിൻ്റെ മേൽ ഞാൻ തവക്കുൽ ചെയ്തിരിക്കുന്നു, ഭരമേൽപ്പിച്ചിരിക്കുന്നു. കാരണം എന്താണ്? മാമിൻ ദാബത്തിൻ ഇല്ലാഹുവ ആഹിദുംബിനാ സുയത്തിഹ, യാതൊരു ജന്തുവും അതിൻ്റെ നിയന്ത്രണം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിന് വിധേയരല്ലാത്ത ഒരു ജീവജാലവും ഈ പ്രപഞ്ചത്തിലില്ല. അങ്ങനത്തെ അതുകൊണ്ട് ആ റബ്ബിൽ അള്ളാഹുവിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. കാരണം ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം, എൻ്റെ റബ്ബ് നേരായ വഴിയിലാകുന്നു തീർച്ചയായും എന്ന് ഹൂദ് നബി അലൈഹിസ്സലാം പ്രഖ്യാപിച്ചു. എന്നിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്, എൻ്റെ റബ്ബ് അള്ളാഹു എന്നെ ഏൽപ്പിച്ചൊരു ദൗത്യൻ്റെ ഉത്തരവാദിത്തം, അത് നിങ്ങൾക്ക് അള്ളാഹുവിനെക്കുറിച്ച്, അവൻ്റെ ഏകത്വത്തെക്കുറിച്ച്, മരണത്തിനേഷുള്ള സ്വർഗ നരകങ്ങളെക്കുറിച്ച് സന്തോഷവാർത്തയും താക്കീതും നൽകുക. ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നതടക്കമുള്ള ഏറ്റവും സുപ്രധാനമായ ആ വിഷയം, അത് നിങ്ങൾക്ക് ഞാൻ കൃത്യമായി എത്തിച്ചു നൽകിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണ്, നിങ്ങൾ ധിക്കാരികളായി അതിനെ എതിർക്കുകയാണ്, നിങ്ങളത് സ്വീകരിക്കാതിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കതിൽ ഉത്തരവാദിത്തം ഇല്ല. നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ, ഇൻ തവല്ലൗ, ഇനി നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ, ഫഖദ് അബ്ലഗ്തുക്കും, തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നിട്ടുണ്ട്. മാ ഉർസിൽതു ബിഹി, ഏതൊരു കാര്യവുമായിട്ടാണോ ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് അത് ഇലൈക്കും, നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ, വയസ്തഖലിഫ് റബ്ബി ഖൗമൻ ഗൈറക്കും, നിങ്ങളല്ലാത്ത ഒരു ജനതയെ എൻ്റെ രക്ഷിതാവ് പകരം കൊണ്ടുവരും, ഇസ്തഖ്ലിഫു പകരം കൊണ്ടുവരും നിങ്ങളല്ലാത്ത. വല തുളുറൂനഹു ഷൈഅ, അവന് യാതൊരു ഉപദ്രവം വരുത്താൻ നിങ്ങൾക്കാകില്ല. ഇന്ന റബ്ബി അല കുല്ലി ഷൈഇൻ ഹഫീള്, തീർച്ചയായും എൻ്റെ രക്ഷിതാവ് എല്ലാ കാര്യവും സംരക്ഷിക്കുന്നവനാണ് എന്ന് വ്യക്തമായി ഹൂദ് നബി അലൈഹി സ്സലാം അവരോട് പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ എന്നിട്ട് അള്ളാഹുവിൻ്റെ ശിക്ഷ വരികയാണ്. വലമ്മാ ജാഅ അംറുന, അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ, ശിക്ഷ വന്നപ്പോൾ, നജ്ജൈന ഹൂദൻ, നജ്ജൈന നാം രക്ഷപ്പെടുത്തി ഹൂദൻ, ഹൂദ് അലൈഹിസ്സലാമിനെ, വല്ലദീന ആമനു മഅഹു അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ച ആളുകളെയും നാം രക്ഷപ്പെടുത്തി, ബിറഹ്മത്തി മിന്ന നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യം കൊണ്ട്, വനജ്ജൈനാഹും അവരെ നാം രക്ഷപ്പെടുത്തി, മിൻ അദാബിൻ ഖലീല് കഠിനമായ ശിക്ഷയിൽ നിന്നും അവരെ നാം രക്ഷപ്പെടുത്തി. ആദ് സമുദായത്തിനെ അള്ളാഹു നശിപ്പിച്ചത് കൊടുങ്കാറ്റടിപ്പിച്ചിട്ടാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പല സൂറത്തുകളിലൂടെയും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്നു കസീർ റഹ്മഹുള്ള അത് വിശദീകരിച്ച് നൽകിയിട്ടുമുണ്ട്. അമ്മ ആദുൻ സൂറത്തുൽ ഹാഖയിൽ കദ്ദബത്ത് സമൂദു വ ആദുൻ ബിൽ ഖാരിയ ഫ അമ്മ സമൂദു ഫ ഉഹ്ലികൂ ബിത്തോഗിയ വ അമ്മ ആദുൻ ഫ ഉഹ്ലികൂ ബിരീഹിൻ സുർസുറിൻ ആത്തിയ സഖറഹ അലൈഹിം സബ ലയാലിൻ വ തമാനിയത അയ്യാമിൻ ഹുസൂമ, ഏഴു രാത്രിയും എട്ടു പകലും നീണ്ടു നിൽക്കുന്ന കൊടുങ്കാറ്റിലൂടെ ഈ ധിക്കാരികളായ ആദ് സമുദായത്തിനെ അള്ളാഹു എന്നേക്കുമായി നശിപ്പിച്ചു. അരീഹുൽ അഖീം എന്നാണ് അതിനെപ്പറ്റി പറഞ്ഞത്. ആ ശിക്ഷ അങ്ങോട്ട് വന്നു. ഫഅഹ്ലക്കഹുമുല്ലാഹു, അള്ളാഹു അവരെ നശിപ്പിച്ചു അവരിലെ അവസാന താളത്തൊട്ടും. ഷേ വനജ്ജാമിം ബൈനിഹിം റസൂലഹും, അവർക്കിടയിൽ നിന്ന് അവരുടെ റസൂലിനെ രക്ഷപ്പെടുത്തി. അത് ആരാണ്? ഹൂദൻ, ഹൂദ് അലൈഹി സ്സലാമിനെ. വ അത്ബാഅഹു, അദ്ദേഹത്തെ ഈമാനിൽ വിശ്വാസത്തിൽ പിന്തുടർന്ന മുഅ്മിനീങ്ങളെയും അള്ളാഹു രക്ഷപ്പെടുത്തി. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൽ വിശ്വസിച്ച വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു തീർച്ചയായും നൽകി. കാരണം എന്നിട്ട് 59-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് വതിൽക ആദുൻ, അതാണ് ആദ് ജനത. നമുക്ക് ഖുർആൻ വായിക്കുന്ന പിന്നീട് ജീവിക്കുന്ന തലമുറകൾക്ക് ഗുണപാഠമായി ആ ചരിത്ര യാഥാർത്ഥ്യം അള്ളാഹു വിശദീകരിക്കുകയാണ്. എന്നിട്ടല്ല പറയുന്നു വതിൽക ആദുൻ, അതാണ് ആദ് ജനത. ജഹദൂബി ആയാത്തി റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ചു. ജഹദൂതണ കഫറു, അവർ നിഷേധിച്ചു കളഞ്ഞു. എന്ത് നിഷേധിച്ചു? ബി ആയാത്തി റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ. വാസവു, ആദ് സമുദായം നിഷേധിക്കുകയും ചെയ്തു. റുസുലഹു, അംബിയാക്കളെ, പ്രവാചകന്മാരെ. വത്തബഊ, അവർ പിന്തുടർന്നു. അംബ്ര കുല്ലി ജബ്ബാരിൻ അനീദ്, എന്ത് കൽപ്പന? അംബ്ര ആരുടെ കൽപ്പന? കുല്ലി ജബ്ബാരിൻ, എല്ലാ സ്വേച്ഛാധിപതികളുടെയും. എങ്ങനെയുള്ള അനീദ്? മർക്കടമുഷ്ടിക്കാരായ സ്വേച്ഛാധിപതികളുടെ കൽപ്പനയാണ് പകരം അവരെന്ത് ചെയ്തത്? സ്വീകരിച്ചത്. ഇവിടെ ഖുർആൻ പ്രയോഗിച്ച പ്രയോഗം നോക്കൂ. വഅസൗ റുസുലഹു, റസൂല് എന്നതിൻ്റെ ബഹുവചനമാണ് റുസുല്. റുസുല് എന്ന് പറഞ്ഞാൽ അമ്പിയാക്കൾ, പ്രവാചകന്മാർ എന്നാണ്. സത്യത്തിൽ അവർ ഹൂദ് നബി അലൈഹി സ്സലാമിനെയാണ് ധിക്കരിച്ചത്, ഹൂദ് നബി അലൈഹി സ്സലാമിനെയാണ് നിഷേധിച്ചത്. എന്നിട്ടും ഖുർആൻ അവരെ പറ്റി പറഞ്ഞത് അസൗ റുസുലഹു, അള്ളാഹുവിൻ്റെ ദൂതന്മാരെ, അവിടെ ബഹുവചനമായി ഉപയോഗിച്ചു. ഇവിടെ തഫ്സീറു സഅദിയിൽ ഇമാം സഅദി റഹ്മഹുള്ള വിശദീകരിക്കുന്നത്, സത്യത്തിൽ അന്നമൻ അസാ റസൂലൻ, ഒരു റസൂലിനെ എതിർക്കുന്നവൻ, ഒരു റസൂലിനെ കളവാക്കുന്നവൻ, ഫഖദ് അസാ ജമീ അൽ മുർസലീൻ, സത്യത്തിൽ അവൻ എല്ലാ അമ്പിയാക്കളെയുമാണ് നിഷേധിക്കുന്നത്, അവൻ എല്ലാ പ്രവാചകന്മാരെയുമാണ് കളവാക്കുന്നത്. കാരണം ലി അന്ന ദഅവതഹും വാഹിദ, എല്ലാ അമ്പിയാക്കളുടെയും എല്ലാ പ്രവാചകന്മാരുടെയും ദഅവത്തിൻ്റെ വിഷയമെന്ന് പറയുന്നത് ഒറ്റ വിഷയമാണ്. അതുകൊണ്ടാണ് എല്ലാ പ്രവാചകന്മാരെയും നിഷേധിച്ചു എന്ന് അവരെ പറയാൻ കാരണം. ഇബ്നു കസീർ റഹ്മഹുള്ളയും ആ രൂപത്തിൽ തന്നെയാണതിനെ വിശദീകരിച്ചിട്ടുള്ളത്. കഫറു ബിഹ വഅസൗ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ അമ്പിയാക്കളെ അവർ ധിക്കരിച്ചു. ദാലിക അന്നമൻ കഫറ ബിനബിയിൻ, കാരണം ഒരു നബിയെ നിഷേധിക്കുക എന്നുള്ളത്. ഫഖദ് കഫറ ബിജമീഇൽ അംബിയാ, എല്ലാ നബിമാരെയും നിഷേധിക്കുന്നത് പോലെയാണ്. ലിഅന്നഹു ലാ ഫർഖ ബൈന അഹദിൻ മിൻഹും ഫീ വുജൂബിൽ ഈമാനി ബിഹി, അവരിൽ വിശ്വസിക്കുക എന്നുള്ളതിൽ അംബിയാക്കൾക്കിടയിൽ യാതൊരു വേർതിരിവില്ല. ഫആദുൻ കഫറു ബിഹൂദ്, ആദ് സമുദായം ഹൂദ് അലൈഹിസ്സലാമിനെ നിഷേധിച്ചു. അതുകൊണ്ട് തന്നെ ഫനസല കുഫുറുഹും, അവരുടെ നിഷേധം എവിടെത്തി? മൻസിലത്ത മൻ കഫറ ബിജമീ ഉർ റുസുൽ, ലോകത്തുള്ള മുഴുവൻ അമ്പിയാക്കളെയും നിഷേധിച്ച അവസ്ഥയിലാണ് അതിനെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്. എന്നിട്ട് 60-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത്, വ ഉത്ബിഉ ഫി ഹാദിഹി ദുന്യ ലഅനതൻ വയൗമൽ ഖിയാമ, ഈ ഐഹിക ജീവിതത്തിലും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിലും ശാപം അവരുടെ പിന്നാലെ അയക്കപ്പെട്ടു. ഉത്ബിഉ, അവർ പിന്തുടരപ്പെട്ടു, അല്ലെങ്കിൽ അവരുടെ പിന്നാലെ അയക്കപ്പെട്ടു. ഫി ഹാദിഹി ദുന്യ, ഈ ദുനിയാവിലും, വയോമൽ ഖിയാമ, അന്ത്യ ദിനത്തിലും, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിലും, എന്ത്? ലഅനതൻ, ശാപം. അല അറിയുക, ഇന്ന ആദൻ, തീർച്ചയായും ആദ് സമുദായം, കഫറൂ ബിറബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിനോട് നന്ദി കേട് കാണിച്ചു. അല അറിയുക, ബുഅദൻ, വിധൂരത, ലിആദിൻ, ആദ് സമുദായത്തിന്, എവിടെ നിന്ന്? അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന്. ഖൗമി ഹൂദ്, ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയായ ആദിന് ബുഅദൻ, നാശം, വിധൂരത, അള്ളാഹുവിൻ്റെ റഹ്മത്തെ തൊട്ട്, കാരുണ്യത്തെ തൊട്ട്. കാരണം അല ഇന്ന ആദൻ കഫറു റബ്ബഹും, അവർ അവരുടെ റബ്ബിനെ നിഷേധിച്ചു കളഞ്ഞു, അല്ലെങ്കിൽ അവരുടെ റബ്ബിനോട് നന്ദി കേട് കാണിച്ചു. അതുകൊണ്ട് അവർക്ക് അള്ളാഹുവിൻ്റെ ശാപം അവരുടെ മേലുണ്ട്. കാരണം അവർ അള്ള നൽകിയ അനുഗ്രഹങ്ങളോട്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ ക്ഷണിച്ച മാർഗത്തിൽ നിന്ന് അകന്ന് അവർ സ്വീകരിച്ചത് സ്വർഗത്തിലേക്ക് വഴി കാണിക്കുന്ന, നന്മയിലേക്ക് ക്ഷണിക്കുന്ന വിവേകികളായ അമ്പിയാക്കളുടെ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ മാർഗം സ്വീകരിക്കുന്നതിന് പകരം വത്തബഊ, അവർ പിന്തുടരുന്നത് അംറ കുല്ലി ജബ്ബാരിൻ അനീദ്, സ്വേച്ഛാധിപതികളും മറുക്കടമുഷ്ടിക്കാരുമായ സ്വേച്ഛാധിപതികളുടെ കൽപ്പനയാണ് അവരെന്ത് ചെയ്തത്? പിന്തുടർന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഈ നാശം വന്ന് പതിച്ചിട്ടുള്ളത്, അവർ നന്മയിൽ നകന്നു പോയത്. അല്ലേ? കാരണം സുദ്ദി റഹ്മഹുള്ള വിശദീകരിക്കുന്നത്, ഈ ശാപം, മാ ബുഇസ നബിയ്യുൻ ബഅദ ആദിൻ, ആദ് സമുദായത്തിൻ്റെ ഈ നാശത്തിന് ശേഷം നിയോഗിക്കപ്പെട്ട എല്ലാ അമ്പിയാക്കളും, ഇല്ലാ ലുഇനു അലാ ലിസാനിഹി, അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ആദ് സമുദായത്തിനെ ശപിച്ചിട്ടുണ്ട്. അതാണ് ദുനിയാവിലും അവർക്ക് ശാപം, പരലോകത്ത് ഉയർന്നേൽപ്പിൻ്റെ നാളിലും അവർക്ക് ശാപം എന്ന് പറയാനുള്ള കാരണം. കാരണം വത്തറക്കു ഇത്തിബാ റസൂലിഹിം അർറഷീദ്, അവരിലേക്ക് വന്ന റസൂലിൻ്റെ വിവേകമുള്ള സന്മാർഗത്തിലേക്കുള്ള ക്ഷണം അതിനെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അവർ ദുർമാർഗത്തിൻ്റെ വഴി സ്വീകരിച്ചു. അതുകൊണ്ടാണ് അവർക്ക് ഈ ശാപമുണ്ടായത്. ഏതായാലും അള്ളാഹുവിൻ്റെ ഖുർആൻ യഥാവിധി മനസ്സിലാക്കി ജീവിതത്തിൽ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ദൈവിക ദൂതന്മാർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിൽ ജീവിതത്തിന് ക്ഷമയോടുകൂടി ഉറപ്പിച്ചു നിർത്തിയാൽ മാത്രമാണ് നമുക്ക് വിജയമുള്ളൂ എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതല്ലാതെ ദൈവമാർഗത്തോട് സിറാത്തുൽ മുസ്തഖീമിനെതിരായി മർക്കടമുഷ്ടികൾ പ്രത്യേകിച്ച് ആധുനിക കാലത്ത് സാമൂഹിക മാധ്യമങ്ങൾ വഴി ഇസ്ലാമിനെ പരിഹസിക്കുകയും പ്രവാചകനെയും സുന്നത്തുകളെയും കളിയാക്കുകയും പലതിനെയും പരിഹസിക്കുന്ന സംഘങ്ങളും വിഭാഗങ്ങളും എമ്പാടുണ്ട്. അതിലൊക്കെ പെട്ടുപോയി അപകടങ്ങളിൽ അബദ്ധങ്ങളിൽ ചെന്ന് പതിച്ചാൽ താൽക്കാലിക സന്തോഷം സുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആത്യന്തികമായി ദുരന്തമായിരിക്കും, നാശമായിരിക്കും ഫലമെന്നുള്ളതാണ് ഇത്തരം നശിപ്പിക്കപ്പെട്ട ജനതയുടെ ചരിത്രങ്ങളിൽ നിന്ന് നമുക്കുള്ള പാഠം. അള്ളാഹുവിൻ്റെ ഖുർആൻ യഥാവിധി മനസ്സിലാക്കി ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുന്നു. സല്ലല്ലാഹു അല നബിയ്യന മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ജസാക്കും അല്ലാ ഖൈറൻ. ശ്രോതാക്കൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം. സൂറത്ത് ഹൂദിലെ 59-60 വചനങ്ങളുടെ പാരായണവും വിവരണവും. ക്ലാസ് എടുത്തത് ബഹുമാനിയനായ ജംഷീർ സ്വരാഹി.
2: വായനക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച് അർദ്ധസത്യങ്ങൾ നിറച്ച് ആരോപണങ്ങൾ തൊടുത്തുവിട്ട് അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ് ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച് ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി. ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തനങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന് ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറ നീക്കി നേരിൻ്റെ പ്രഭ ചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ് അൽഹംദുലില്ലാഹ്. ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ് അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറെ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയം

0: ടു റിയാലിറ്റി.
1: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവന്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: نور على مر الزمان تألقا وأضاء للدنيا طريقا.
4: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്? അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്? ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു? അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ

ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നുകൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: യുഹ്ബറൂൻ.
1: മനപാഠം ഇവിടെ സമാപിക്കുന്നു.
2: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി. ആരോഗ്യവിചാരം, ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിന്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ്
1: പീസ് റേഡിയോ.
3: നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കൂ. ഇമെയിൽ media@peaceradio.com.
4: Peace Radio. Tune to reality.
3: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം, എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: നിരാശയ്ക്ക് പകരം പ്രതീക്ഷയായി, പ്രശ്നങ്ങളുടെ നടുവിൽ പതറുമ്പോൾ പരിഹാരമായി, തളരേണ്ട നേരത്ത് ഉൾക്കരുത്തായി, നിത്യജീവിതത്തിന്റെ പാധേയം, പ്രാർത്ഥന, വിശ്വാസിക്ക്, ഇങ്ങനെ പലതുമാണ്. ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളുടെ പഠനാവസരമൊരുക്കി വരൂ, ഹൃദയസ്ഥമാക്കൂ. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ. അത്തഹസീൻ, അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ സൂറത്തു മുസമ്മിൽ 9 മുതൽ 15 കൂടിയ വചനങ്ങൾ പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദുൽ ഷക്കൂർ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുസമ്മിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പാരായണത്തിൽ വരുന്ന തെറ്റുകളെ സംബന്ധിച്ച് അൽഹംദുലില്ലാ ഏറെക്കുറെ മനസ്സിലാക്കി. സൂറത്ത് മുസമ്മിലിലെ 1 മുതൽ 8 വരെയുള്ള വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. വാക്യഭാഗം ശ്രദ്ധിക്കുക. ബിസ്മി

0: റബ്ബുൽ മഷ്രിഖ് വൽ മഗ്രിബി. ഒൻപതാമത്തെ ആയത്തിൽ റബ്ബുൽ മഷ്രിഖ്, ഇവിടെ മഷ്രിഖി വൽ മഗ്രിബി എന്നതിന് വൽ മഗ്രിബി എന്ന് പറയുമ്പോഴുള്ള തെറ്റ് ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. മഷ്രിഖി വൽ മഗ്രിബി എന്ന് പറയുമ്പോൾ, അപ്പോൾ മഷ്രിഖ് ഷീന് കലക്കല ചെയ്യാൻ പാടില്ല, ഖാഫിനെ അതിൻ്റെ ഉച്ചാരണം മഖ്റജ് ചെറുനാക്ക്. അപ്പോൾ മഷ്രിഖ് വൽ മഗ്രിബി, ചെറുനാക്കിൻ്റെ തൊട്ടിപ്പുറത്ത് അഥവാ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം, മഗ്രിബി, അവിടെയും ഗൈനെ കലക്കല ചെയ്യാൻ പാടില്ല. ലാ ഇലാഹ മദ് മുൻഫസ്സിൽ, ഇല്ലാ ഹുവ ഫത്തഖിദ്ഹു ഫത്തഖിദ്ഹു ഫത്തഖിദ്ഹു എന്ന് വായിക്കരുത്, ദാലിനെ കലക്കലയും ചെയ്യരുത്. ഫത്തഖിദ്ഹു ഫത്തഖിദ്ഹു എന്നോ ഫത്തഖിദ്ഹു എന്നോ അല്ല വായിക്കേണ്ടത്. فاتخذه وكيلا واصبر على ما يقولون واهجرهم هجرا جميلا. ഇവിടെ واصبر എന്ന പദം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അധികം ആളുകളും എന്നല്ല, തജ്വീദോ അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ കുറച്ചെങ്കിലും അറിയാത്ത ആളുകളിലൊക്കെ ഇത്തരം വിഷയങ്ങൾ ഈ വസ്ബിർ എന്ന പദത്തിൽ, വസ്ബിർ, അതുപോലെ ഫതക്കിർ, മുതക്കിർ, ഈ പദങ്ങളൊക്കെ റായിനെ കനപ്പിച്ചുകൊണ്ടാണ് പറയാറുള്ളത്. ഫതക്കിർ എന്നല്ല ഫതക്കിർ, അതുപോലെ മുതക്കിർ എന്നല്ല മുതക്കിർ, അതുപോലെ തന്നെ ഇവിടെയും വസ്ബിർ എന്നല്ല വസ്ബിർ. ശ്രദ്ധിക്കുക, വസ്ബിർ എന്നാണ് പറയേണ്ടത്, തർക്കീഖാണ് ചെയ്യേണ്ടത്. അലാമ യഖൂലൂന വഹ്ജുർഹും, വഹ് കെട്ടുള്ള ഹ തൊണ്ടയുടെ ഏറ്റവും അടിഭാഗം, വഹ്ജുർഹും ഹജ്റൻ ജമീല, ജീമിനെ കലക്കല ചെയ്യണം, ഹജ്റൻ ജമീല. വദർനി വൽ മുകദ്ദിബീന ഉലിൻ നഅമതി വമഹിൽഹും ഖലീല. ഇവിടെ വമഹിൽഹും, അതുപോലെ ഉലിൻ നഅമതി. അപ്പോൾ വദർനി വൽ മുകദ്ദിബീന, മുകദ്ദിബീന അല്ല മുകദ്ദിബീന, ഉലിൻ നഅമതി, ഉലി ആണ് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഉലി എഴുതിയിട്ടുണ്ടെങ്കിലും വായിക്കേണ്ടത് ഉലി എന്നാണ്, ഉലിൻ നഅമതി. അതിന് കാരണം വാവിൻ്റെ മുകളിലുള്ള സുക്കൂൻ, അത് ഉച്ചാരണത്തിൽ കൊണ്ടുവരികയില്ല. അപ്പോൾ ഉലിൻ നഅമ, ഉലിൻ നഅമതി എന്നാണ്. ഇവിടെ നഅമത്ത് എന്ന പദവും ഒരു പക്ഷേ ചില ആളുകൾക്ക് നഅമത്ത് എന്ന് പറയാൻ ഉലിൻ നഅമതി, ഉലിൻ നഅമതി, ഇത് അങ്ങനെ വായിക്കരുത്. ഉലിൻ നഅമത്തിന് നൂന്ന് ഫത്ഹാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഉലിൻ നഅമതി വമഹിൽഹും ഖലീല, വമഹിൽഹും ഖലീല. പന്ത്രണ്ടാമത്തെ ആയത്തിൽ ഇന്ന ലദൈന അൻകാലൻ വജഹീമ, അൻകാലൻ ഇഖ്ഫാ ബിഗുന്ന, ശേഷം അൻകാലൻ വ, അവിടെ ഇത് ഗം നാഖിസ്, വതഅമൻ ദ ഗുസ്സതി വഅദാബൻ അലീമ. ഗുസ്സത്ത് അവിടെ ഗൈന്, വതഅമൻ ദ ഗുസ്സതി, ഉസ്സതിൻ എന്ന കോതി പോകുമ്പോൾ പൂർണ്ണമായിട്ടും ആ കലിമ തന്നെ മാറാണ്, അപ്പം അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. വതഅമൻ ദ ഗുസ്സതി വഅദാബൻ അലീമ, വഅദാബൻ അ ഇളഹർ, തൻവീനു ശേഷം ഹംസ വന്നാൽ അവിടെ മണിക്കാൻ പാടില്ല, ഇളഹാറാണ് ചെയ്യേണ്ടത്, അഥവാ തൻവീനിനെ കൃത്യമായിട്ടും വെളിവാക്കണം. അദാബൻ അലീമ, യൗമ തർജുഫുൽ അർദു വൽ ജിബാലു വകാനതിൽ ജിബാലു കതീബൻ മഹീല. തർജുഫുൽ അർദു, ദാദിൻ്റെ മഖ്റജ് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ്, മനസ്സിലാക്കിയതാണ്. നാവിൻ്റെ അരു നീളത്തിൽ അണപ്പല്ലുകളോട് ചേർന്നിട്ടാണ്. യൗമ തർജുഫുൽ അർദു വൽ ജിബാലു വകാനതിൽ ജിബാലു കസീബൻ, കസീബൻ, കസീബൻ, കസീബൻ, രണ്ടു മാറ്റമുണ്ട്. ഒന്ന് സീനെ കൊണ്ടാണ്, സീനെ കൊണ്ടല്ല വായന, അപ്പം അത് ശ്രദ്ധിക്കണം. കസീബം മഹീല,
1: يَوْمَ تَرْجُفُ الْأَرْضُ وَالْجِبَالُ وَكَانَتِ الْجِبَالُ كَثِيبًا مَهِيلًا.
0: പതിനഞ്ചാമത്തെ ആയത്തിൽ ഇൻ

0: ഇവിടെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് ഫിർഔന എന്നുള്ള പദം തന്നെയാണ്. ഫിർഔന എന്ന് എല്ലാവരും, സാധാരണക്കാരും ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകളൊക്കെ ഫിർഔന എന്നാണ് പറയുക. ഫിർഔന റാഇനെ തർഖീഖ് ചെയ്യേണ്ടതിന് പകരം തഫ്ഹീം ചെയ്യുക എന്ന് കനപ്പിച്ച് പറയും. അപ്പോൾ തഫ്ഹീം ചെയ്യുകയല്ല വേണ്ടത്, തർഖീഖ് നേർപ്പിക്കുകയാണ് വേണ്ടത്. ഫിർഔന, ഫിർഔന അല്ല ഫിർഔന റസൂല എന്നാണ് പറയേണ്ടത്. ഇവിടെ ഒന്നുകൂടെ ഓതാം.
1: റബ്ബുൽ മശ്രിഖ് വൽ മഗ്രിബി ലാ ഇലാഹ ഇല്ലാ ഹുവ ഫത്തഖിദ്ഹു വകീല. واصبر على

0: സൂറത്ത് മുസമ്മിലിലെ 9 മുതൽ 15 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറൻ. നമ്മൾ കേട്ടുകഴിഞ്ഞത് അത്തഹസീൻ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുസമ്മിൽ 9 മുതൽ 15 കൂടിയ വചനങ്ങളിൽ വരാൻ സാധ്യതയുള്ള പാരായണത്തിലെ അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.

പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. സൂറത്തുൽ ഹുജറാത്തിൽ നിന്നും 13, 14, 15, 16, 17, 18 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നു മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കും അല്ലാഹു ഖൈറ. കിഡ്സ് ടൈമിൻ്റെ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കറിയാം, പീസ് ഖുർആൻ റേഡിയോ കുട്ടികൾക്കായി ഒരുക്കിയ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണല്ലോ കിഡ്സ് ടൈം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സൂറത്തുൽ ഹുജറാത്തിലെ 13 മുതൽ 18 വരെയുള്ള വചനങ്ങളാണ് കേട്ടത്. പാരായണം നിർവഹിച്ചത് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.
1: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ, പ്രാർത്ഥനാ പഠനം.
2: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം, പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
3: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജുൽ

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മളോരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
2: പീസ് റേഡിയോ.
0: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയുടെ സമയമാണ്. എല്ലാ ദിവസവും വിശുദ്ധ ഖുർആനിലെ ഒന്നോ രണ്ടോ സൂക്തങ്ങൾ നമ്മൾ മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 28-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിക്കുന്നത്. ഹാഫിൽ ജാഫർ സലഫിയുടെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം സൂറത്തു അൽ അഹ്സാബിലെ ആയത്തുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 28-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം ഇൻഷാ അള്ളാ ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.

0: ഇൻഷാല്ലാ ആയത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ജസാക്കല്ലാഹു ഖൈറൻ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ അഹ്സാബിലെ 28-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. സൂറത്തു മുജാദില മുതൽ സൂറത്തുൽ മുൽക്ക് കൂടിയ അധ്യായങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷേഖ് നബീൽ അറിഫായി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
5: ഖദ് സമിഅ